0: 45 പ്രകാശധാര. ദേശീയ പൊതുജന ദന്താരോഗ്യ ദിനം. ഡോക്ടർ ധന്യ ആർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് പ്രിയഗീതം, 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം 50-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3 മണിക്ക് കാലാവസ്ഥ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:10 മുതൽ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന റോസ്ഗാർ മേള 2026 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷ് വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:45 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 6:50 വയലും വീടും. കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ബിജുകുമാർ ഡി എസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. അറിവിൻ്റെ പാതകളിൽ മാറ്റങ്ങളുടെ 12 വർഷങ്ങൾ. 8 മണിക്ക് സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 2026 സംസ്ഥാന ബജറ്റിനെ ആസ്പദമാക്കി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാം ഒരു കഥ. 10 മണിക്ക് ലയവിന്യാസം. 11 മണിക്ക് സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. എഫ് എം 101.1 മെഗാഹിറ്റ്സിൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 11:05 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലളിതം മധുരം പുനഃപ്രക്ഷേപണം. വൈകിട്ട് 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: കാഴ്ച
2: തിങ്കൾ രാവിലെ 8:30.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. ഭക്തിഗാനങ്ങൾ കേൾക്കാം. ചാന്ദ് ബീവി പാടിയത്.

0: ചാന്ദ് ബീവി പാടിയ ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.

0: ആകാശവാണി തൃശൂർ.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിന് വഴി തുറന്ന് ഇറാനും യുഎസും ഇടക്കാല സമാധാന കരാറിനുള്ള ധാരണാപത്രത്തിൽ ബുധനാഴ്ച ഒപ്പിട്ടു. കരാർ ഒപ്പിട്ട് മണിക്കൂറുകൾക്കകം ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറന്നു. സംസ്ഥാനത്ത് യുഡിഎഫ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഇന്ന്. നിയമസഭയിൽ ധനവകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് വായന ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിക്കും. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പതിപ്പായ വിബിജി റാംജി പദ്ധതിയിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും തൊഴിൽ ആവശ്യപ്പെടുന്നവർക്കെല്ലാം നൽകണമെന്ന് തൊഴിലുറപ്പ് മിഷൻ ഡയറക്ടറുടെ മാർഗനിർദ്ദേശം. ജൂലൈ 1 മുതലാണ് പുതിയ പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച എയർ കുഷൻ വെഹിക്കിൾ പുറത്തിറക്കി. സമുദ്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനും ഉയർന്നുവരുന്ന വെല്ലുവിളികളോട് പ്രതികരിക്കാനും എയർ കുഷൻ വെഹിക്കിൾ കോസ്റ്റ് ഗാർഡിന് സഹായകമേകും. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ നടപ്പാകും. ഇതുവഴി ഇന്ത്യ കയറ്റി അയക്കുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടനിൽ തീരുവൊഴിവാകും. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള 90% ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ കുറയ്ക്കും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE നിരോധിച്ചു. കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന കളിയിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ

0: 4-2 കീഴടക്കി. വനിതാ 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ദക്ഷിണാഫ്രിക്ക 2 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 126 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക 16.5 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
5: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
7: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്.
8: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
9: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: ആകാശവാണി തൃശൂർ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏത് പ്രദേശത്തിന്റെ പാചക പാരമ്പര്യത്തിലാണ് കഹ്വ ഗ്രീൻ ടീ തയ്യാറാക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയിലെ ഏത് പ്രദേശത്തിന്റെ പാചക പാരമ്പര്യത്തിലാണ് കഹ്വ ഗ്രീൻ ടീ തയ്യാറാക്കുന്നത്? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
5: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
3: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

ഒരറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഇനി പറയാം. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക്സ് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, JEE, KEAM, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ്, മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, അപാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാർ, മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെന്റ്, പുതുക്കൽ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷന്റെ 04712335523 എന്ന നമ്പറിലോ 25254424 എന്നീ നമ്പറിലോ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പറുകൾ

സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷൻ്റെ 04712335523 എന്ന നമ്പറിലോ 25254422 എന്നീ നമ്പറിലോ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 04712335523, മറ്റൊരു നമ്പർ 04712545442.

ഒരറിയിപ്പ് കൂടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ.

അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ഇന്ത്യയിലെ ഏത് പ്രദേശത്തിൻ്റെ പാചക പാരമ്പര്യത്തിലാണ് കഹ്വ ഗ്രീൻ ടീ തയ്യാറാക്കുന്നത്? ഉത്തരം കേൾക്കാം രാവിലെ 7:55.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 46 സെക്കൻഡ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ, ഡൽഹി റിലേ.

ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ് ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, പി എം വി ബി ആർ വൈ ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ

0: വിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും കോഴിക്കോട് കല്ലായ് റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
1: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതികവിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83-ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
1: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി JP നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5th ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റ്

0: ന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിനു ശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ KSEB അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ PN പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. PN പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായനാദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷാചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗഡബത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി K മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഖത്തറിന്റെ വലയിൽ ഗോൾ മഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൗണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബുനാഡ കാവൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16-ാം മിനിറ്റിൽ ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ അര ഡസനിലേക്ക് ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് രണ്ട് താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-4 ഗോളുകൾക്ക് തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72-ാം മിനിറ്റ് മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 ഗോളുകൾ. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:30 ആരംഭിച്ചു. രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും. പ്രധാന വാർത്തകൾ

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇന്ന്

0: കാർഷിക സർവകലാശാല വാർത്തകൾ. നെല്ലിന് ചിനപ്പ് പൊട്ടുന്ന പരുവത്തിൽ ഓല ചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് പ്രതിവിധിയായി ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാട് ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ജലലഭ്യതയ്ക്കനുസരിച്ച് നെൽപ്പാടങ്ങളിൽ മേൽവളം ചേർക്കാം. ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ വളം ചേർക്കാൻ ശ്രദ്ധിക്കണം. നെല്ലിലുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ 1 kg സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി, 20 kg ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 kg മണലുമായി ചേർത്ത് കണ്ടത്തിൽ ഇട്ടുകൊടുക്കണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4-5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണാസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ കഴിയും. ഇതിന് 1 kg വിത്തിന് 10 g കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി സ്യൂഡോമോണാസ് ലായനി ഉണ്ടാക്കാം. മഴക്കാലത്തെ ഇഞ്ചിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പച്ചവാട്ടം. ഇതിനെതിരെ കൃഷിയിടങ്ങളിൽ നീർവാർച്ച ഉറപ്പുവരുത്തുകയും തടങ്ങളിൽ രോഗബാധ കണ്ടാലുടൻ രോഗബാധിതമായ ചെടികൾ അവയുടെ ചുവട്ടിലെ മണ്ണോടെ പിഴുതുമാറ്റുകയും ചെയ്യണം. ഇതിനുശേഷം വാരങ്ങളിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് 1 kg സ്യൂഡോമോണാസ്, 20 kg ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 kg മണലുമായി ചേർത്ത് വാരങ്ങളിൽ ഇട്ടുകൊടുക്കേണ്ടതാണ്. തെങ്ങുകളിൽ ചെമ്പൻചില്ലിയുടെ ആക്രമണത്തിന് പ്രതിരോധ നടപടിയായി ഇമിഡോക്ലോപ്രേറ്റ് 1 mL 10 L വെള്ളത്തിൽ കലക്കി കൂമ്പിലൊഴിച്ചു കൊടുക്കുക. തെങ്ങിൻ തോപ്പുകളിൽ ഇപ്പോൾ തടമെടുത്ത് ജൈവവളം ഉദ്ദേശം 25 kg ചേർക്കാവുന്നതാണ്. 2 m അർദ്ധവ്യാസത്തിലും ഏകദേശം 1 അടി താഴ്ചയിലും തടമെടുക്കണം. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചെയ്യൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോ സിപ്സാഷ് 5 g 1 packet 3 വീതം ഒരു തെങ്ങിൻ്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. തുടർച്ചയായ മഴയും വെള്ളക്കെട്ടും മൂലം പയറിൽ ഫ്യുസേരിയം മൂലമുള്ള വാട്ടരോഗം കാണാൻ ഇടയുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്നതിനായി 2 g ബാബിസ്റ്റിൻ അല്ലെങ്കിൽ 2 mL കോൺടാഫ് 1 L വെള്ളത്തിൽ എന്ന തോതിൽ മണ്ണ് കുതിരത്തക്ക വിധം 15 ദിവസം ഇടവിട്ട് മാറി മാറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പൂർണ്ണമായും രോഗം ബാധിച്ച ചെടികൾ പറിച്ചുമാറ്റി നശിപ്പിക്കുകയും തടത്തിൽ 1 നുള്ള് ബ്ലീച്ചിംഗ് പൗഡർ ചേർക്കേണ്ടതുമാണ്. നീർവാർച്ച കുറഞ്ഞ സ്ഥലങ്ങളിൽ പൈനാപ്പിളിന് കുമിൾ ബാധ മൂലം വേരുചെയിലും തണ്ടുചെയിലും കണ്ടുവരുന്നു. രോഗം ബാധിച്ച ചെടിയുടെ മധ്യഭാഗത്തുള്ള ഇലകൾ എളുപ്പത്തിൽ ഊരിപ്പോരുന്നതും അവയുടെ കടഭാഗം അഴുകി ദുർഗന്ധം വമിക്കുന്നതുമാണ് പ്രധാന ലക്ഷണങ്ങൾ. സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയ പൊടി മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വഴി രോഗം വരുന്നത് തടയാം. ഇതോടൊപ്പം വേരിൽ മീലിമുട്ടകളും കാണുന്നുണ്ട്. വെർട്ടിസീലിയം എന്ന ജീവാണു 20 g 1 L വെള്ളത്തിൽ എന്ന തോതിൽ വേരുഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഇവയെ നിയന്ത്രിക്കാം. അന്തരീക്ഷ ആർദ്രത കൂടുന്നത് മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 1 kg ട്രൈക്കോഡെർമ, 90 kg ചാണകപ്പൊടിയും 10 kg വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 4 മുതൽ 5 ദിവസം തണലിൽ സൂക്ഷിക്കണം. 5 ദിവസത്തിന് ശേഷം വെള്ളം തെളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി പ്രവർത്തനത്തിനായി വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 kg വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ. തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
6: പ്രായോജികർ
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
7: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
7: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: മെഡിസപ് ആനുകൂല്യങ്ങൾ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
7: ഫോൺ 8078788881.
8: വളർത്തണം വൃക്ഷ സമൂഹത്തെ. ഈ വിഷയത്തെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽ രാജ് സംസാരിക്കും.

0: നമ്മുടെ പൂർവസൂരികൾ വൃക്ഷസമൂഹത്തെ പരിപാലിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്തിരുന്നതിന്റെ ഉത്തമോദാഹരണമാണ് കാവുകൾ. ശുദ്ധമായ പ്രാണവായുവും തണലും തണുപ്പും നിർമ്മലമായ ജലവും സാവകാശത്തോടെ അനുഭവിക്കാനും സമാധാനത്തോടെ ഉറങ്ങുവാനും കാവുകൾ സഹായിച്ചിരുന്നു. ഒരു ദേശത്തിന്റെ നീരുറവയാണ് കാവുകൾ. ജൈവസത്തയെ കാത്തുസൂക്ഷിക്കുവാനും പരിസ്ഥിതിയെ തിരികൊളുത്തി കാക്കുന്നതിനും കാവുകൾ പ്രയോജനപ്പെട്ടിരുന്നു. വിവിധ തരത്തിലുള്ള ഫലമൂലാദികളും ഇലവർഗങ്ങളും പലതരം വൃക്ഷങ്ങളും ജീവികളും വളരുന്ന കാവുകൾ ഒരു ദേശത്തിന്റെ അവയവം തന്നെയാണ്. മണ്ണൊലിപ്പ് തടയുന്നതിനും ഹരിതോർജം ലഭിക്കുന്നതിനും ഒരു ദേശത്തിന്റെ അക്ഷയപാത്രങ്ങളായിരുന്നു കാവുകൾ. കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറിയതോടെ മണ്ണും മനസ്സും പങ്കുവെക്കപ്പെട്ടു. അതോടെ കാടുകളും കാവുകളും നിന്നിരുന്ന സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ ഉയർന്നു തുടങ്ങി. പൂർവീകർ നക്ഷത്ര വൃക്ഷങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു. 27 നാളുകൾക്കും അനുയോജ്യമായ വൃക്ഷങ്ങൾ കണ്ടെത്തി അവയെയെല്ലാം നട്ടുവളർത്തുവാനും പരിപാലിക്കുവാനും ഓരോരുത്തരും ശ്രദ്ധിക്കുമായിരുന്നു. കാഞ്ഞിരം, നെല്ലി, അത്തി, ഞാവൽ, കരിങ്ങാലി, കരിമരം, മുള, അരയാൽ, നാഗമരം, പേരാൽ, പ്ലാശ്, ഇത്തി, അമ്പഴം, കൂവളം, നീർമരുത്, വയ്യങ്കതവ്, ഇളഞ്ഞി, വെട്ടി, വെള്ള പൈൻ, വഞ്ഞി, പ്ലാവ്, എരുക്ക്, വന്നി, കടമ്പ്, മാവ്, കരിമ്പന, ഇലിപ്പ എന്നിങ്ങനെയുള്ള ചെറുതും വലുതുമായുള്ള ഔഷധഗുണമുള്ളതും വീടുകളിൽ നട്ടുവളർത്തുവാനുതകുന്നതുമായ വൃക്ഷ സസ്യലതാദികളെ പരിപാലിച്ചിരുന്നു. ഇതിനെ നക്ഷത്രവനങ്ങളെന്നും വിളിച്ചുപോന്നു. കാവ് തീണ്ടല്ലേ കുടിവെള്ളം വറ്റും എന്നുള്ള നാടൻ ചൊല്ലിന്റെ അർത്ഥവും മറ്റൊന്നല്ല. ശുദ്ധജലത്തിന്റെ അക്ഷയപാത്രം സൂക്ഷിച്ചിരുന്ന ഈറ്റില്ലമായിരുന്നു വീടുകളിലെ കാവുകൾ. ആരോഗ്യ പരിപാലനത്തിനും ബാലചികിത്സാ സമ്പ്രദായത്തിനും വിദഗ്ധരായ മുത്തശ്ശിമാർ വരെ കാവുകളെ ആശ്രയിച്ചിരുന്നു. പ്രകൃതിയെ ആരാധിക്കുവാനും പ്രകൃതിക്ഷോഭങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാനും കാവുകളുടെ സാന്നിധ്യം അനിവാര്യമാണ്. മേലാളരുടെ അധിനിവേശവും ആധിപത്യവും അടിച്ചമർത്തലുകളും കാവുകളെയും അതോടൊപ്പമുള്ള ആചാരങ്ങളെയും തുടച്ചുമാറ്റി. കാവുകൾക്ക് പകരം കൂറ്റൻ ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നതോടെ അയിത്തം നടപ്പിലാക്കി അവരെയെല്ലാം അകറ്റുകയും ചെയ്തു. അതോടെ കാവുകളും അവർക്കന്യമായി. ആധുനിക കാലത്തിലെ വീടുകൾക്ക് മുന്നിൽ ലോഹനിർമ്മിതമായ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിതമായ മുല്ലത്തറകളും അനുസാരികളുമായി രംഗത്തുവന്നു. റിയൽ എസ്റ്റേറ്റ് പ്രസ്ഥാനവും പൊങ്ങിവന്നതോടെ കാവുകളുടെ ധർമ്മങ്ങളും കർമ്മങ്ങളും മൃത്യുവൽക്കരിക്കപ്പെട്ടു. ഭരണകൂടത്തിന്റെ താൽപ്പര്യത്തോടെ വനവൽക്കരണവും ഔഷധ സസ്യ പരിപാലനവും തുടരുന്നുണ്ടെങ്കിലും നാടിനു സംഭവിക്കുന്ന അപ്രതീക്ഷിത പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ജനങ്ങളെ വൃക്ഷപരിപാലനത്തിലുള്ള ബോധവൽക്കരണവും അതിനു വേണ്ടതായ പ്രവർത്തനങ്ങളും നടത്തുവാൻ അതിനനുയോജ്യമായ പ്രഗത്ഭരെ ഏർപ്പാടു ചെയ്താൽ അതും നാടിന് ഗുണമേ ഉണ്ടാക്കുകയുള്ളൂ. കാലപ്പഴക്കത്താൽ കേടുവന്ന മരങ്ങളെ മുറിച്ചു മാറ്റുന്നതോടൊപ്പം പുതിയ വൃക്ഷത്തൈകൾ നടുകയും അവയെ വളർത്തിയെടുക്കുന്നതും നമ്മുടെ കടമ തന്നെയാണ്. വനംകൊള്ള മാഫികളെയും കക്ഷിരാഷ്ട്രീയക്കാരുടെ അഴിമതിയാലും മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുവാൻ അവസരമുണ്ടാകരുത്. കാട്ടിലും നാട്ടിലും ഒരുപോലെ വളർത്തിയെടുക്കേണ്ട കാര്യപ്രസക്തമായ ഒന്നാണ് വൃക്ഷസമൂഹത്തെ വളർത്തുക എന്നത്. അതിനായി നാം ഓരോരുത്തരും പ്രയത്നിച്ചാൽ വീട് നന്നാകും, നാട് നന്നാകും, കാടും നന്നാകും.
1: വളർത്തണം വൃക്ഷസമൂഹത്തെ. ഈ വിഷയത്തെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽ രാജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
3: പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക്

0: ഏവർക്കും സ്നേഹസ്വാഗതം.
1: മഹാത്മാഗാന്ധിയുടെ ചില പ്രധാന രചനകൾ. ആത്മകഥ അഥവാ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ.
0: 1925 മുതൽ നവജീവൻ വാരികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പേരിൽ 1927 പുറത്തുവന്നത്. ആദ്യമായി ഗുജറാത്തി ഭാഷയിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. സത്യാന പ്രയോഗോ അഥവാ ആത്മകഥ എന്ന പേരിൽ അഹമ്മദാബാദിലെ നവജീവൻ ട്രസ്റ്റാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. പേരുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ ഗാന്ധിജി സ്വീകരിച്ച സത്യത്തിന്റെ മാർഗത്തിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായ പാകപ്പിഴകളിൽ ആരംഭിച്ചേ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലൂടെയുമുള്ള സഞ്ചാരമാണ് അത്. സാരാംശം ഒട്ടും ചോരാതെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ജോർജ് ഇരുമ്പയത്തിനെ അടക്കം മറ്റ് പല മലയാള വിവർത്തകർക്കും കഴിഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ കൂടുതൽ വിറ്റഴിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്ന ഭാഷയിലൊന്നാണ് മലയാളം. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് മൈ ട്രൂത്ത് എന്ന പേരിലാണ് ഇംഗ്ലീഷിൽ ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. 1999 ഇരുപതാം നൂറ്റാണ്ടിലെ മികച്ച പുസ്തകങ്ങളിലൊന്നായി ഗ്ലോബൽ സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് അതോറിറ്റി ഈ ആത്മകഥയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആത്മീയവും ദാർശനികവുമായ യാത്രയെക്കുറിച്ച് ഗാന്ധിജി ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. സത്യവുമായുള്ള തന്റെ പരീക്ഷണങ്ങളെയും അഹിംസാത്മക പ്രതിരോധത്തെയും കുറിച്ച് ഈ കൃതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഗാന്ധിജിയുടെ വിശ്വാസങ്ങൾ, പോരാട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നയിച്ച തത്വങ്ങൾ എന്നിവയെക്കുറിച്ചും ഈ പുസ്തകം ഉൾക്കാഴ്ച നൽകുന്നു. നിരവധി ഭാഷകളിലേക്ക് ഗാന്ധിജിയുടെ ആത്മകഥ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
1: ഹിന്ദ് സ്വരാജ്.
0: ബ്രിട്ടീഷ് നാഗരികതയോടുള്ള എതിർപ്പും സ്വയംഭരണത്തിൽ അധിഷ്ഠിതമായ ഭാരതമെന്ന സ്വപ്നവും ഒത്തുചേർന്ന ഒരു കൃതിയാണ് ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് അഥവാ ഇന്ത്യൻ ഹോം റൂൾ. 1909 ഗുജറാത്തി ഭാഷയിലാണ് ഈ കൃതി പുറത്തിറങ്ങിയത്. പിന്നീട് ഗാന്ധിജി തന്നെ ഇന്ത്യൻ ഹോം റൂൾ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവും തുടങ്ങി 20 വിഷയങ്ങളെക്കുറിച്ച് ഈ കൃതി ചർച്ച ചെയ്യുന്നുണ്ട്. തങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഈ ഗ്രന്ഥത്തിന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞതോടെ 1910 ബ്രിട്ടീഷ് സർക്കാർ ഹിന്ദു സ്വരാജ് അഥവാ ഇന്ത്യൻ ഹോം റൂളിനെ വിലക്കേർപ്പെടുത്തി. ഈ പുസ്തകത്തിൽ ഇന്ത്യയുടെ സ്വയംഭരണം എന്ന ആശയം ഗാന്ധിജി പരിശോധിക്കുന്നു. വികേന്ദ്രീകൃതവും സ്വയം പര്യാപ്തവുമായ ഒരു ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് ഗാന്ധിജി ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അഹിംസാത്മക പ്രതിരോധത്തിനും പാശ്ചാത്യ വ്യവസായവൽക്കരണത്തെ നിരാകരിക്കുന്നതിനും വേണ്ടി ഗാന്ധിജി വാദിക്കുന്നതും നമുക്ക് കണ്ടെത്താനാകും. പരമ്പരാഗത ഇന്ത്യൻ മൂല്യങ്ങളുടെ പ്രാധാന്യത്തിനും കൂടുതൽ സുസ്ഥിരവും ആത്മീയമായി സമ്പന്നവുമായ ഒരു ജീവിതരീതിയുടെ ആവശ്യകതയ്ക്കും വേണ്ടിയാണ് ഗാന്ധിജിയുടെ വാദം.
1: ഗോഖലെ, മൈ പൊളിറ്റിക്കൽ ഗുരു. ഗോഖലെ, എന്റെ രാഷ്ട്രീയ ഗുരു.
0: ഇന്ത്യയിലെ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയും വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തിനും വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഗാന്ധിജി ഏറെ ആകൃഷ്ടനായിരുന്നു. തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഗാന്ധിജി ഗോഖലെയ്ക്ക് ഗുരുവിന്റെ സ്ഥാനമാണ് നൽകിയത്. ഗോഖലെയുമായുണ്ടായ പരിചയവും അനുഭവങ്ങളും തുടങ്ങി തന്നിലെ നേതാവിനെ അദ്ദേഹം എങ്ങനെ രൂപപ്പെടുത്തി എന്നതിനെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ രചനയാണ് ഗോഖലെ എന്റെ രാഷ്ട്രീയ ഗുരു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തി ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഗാന്ധിജിക്ക് വ്യക്തമായ ദിശാബോധം നൽകിയ ഗോഖലെയെ ഈ കൃതി പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവഗുണങ്ങൾ തന്നെ ഏറെ ആകർഷിച്ചിരുന്നതായും ഗാന്ധിജി അടയാളപ്പെടുത്തുന്നുണ്ട്. ഗാന്ധിജി ഗോഖലെയെ തന്റെ ഉപദേഷ്ടാവായി കണക്കാക്കി രാഷ്ട്രത്തിനുവേണ്ടിയുള്ള ഒരു മാതൃകാ സേവകനായി അദ്ദേഹത്തെ കണ്ടു. സ്വന്തം കൃതികൾ രൂപപ്പെടുത്തുന്നതിൽ ഗോഖലെയുടെ നേട്ടങ്ങളിൽ ഗാന്ധിജി പ്രചോദനം ഉൾക്കൊണ്ടു.
1: സത്യഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ സത്യഗ്രഹം.
0: മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള യാത്രയും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും. വർണ്ണവിവേചനത്തിനെതിരായുള്ള പ്രക്ഷോഭങ്ങളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. ഈ സംഭവ വികാസം

0: തങ്ങളുടെ എല്ലാം ചിത്രീകരണമായിരുന്നു സത്യഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക അഥവാ ദക്ഷിണാഫ്രിക്കയിലെ സത്യഗ്രഹം എന്ന ഗ്രന്ഥം. 1928 നവജീവൻ ട്രസ്റ്റ് ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. വക്കീൽ പരീക്ഷ പാസായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ തനിക്ക് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുതകുന്ന ഒരു നേതാവാകാൻ സഹായിച്ചത് ആഫ്രിക്കയിലെ ജീവിതമാണെന്ന് ഈ പുസ്തകത്തിലൂടെ ഗാന്ധിജി പറയുന്നു. സത്യഗ്രഹം എന്നത് ഗാന്ധിജിക്ക് അഹിംസാത്മകമായ പ്രതിരോധമാണ്. ഈ ആശയത്തെ വികസിപ്പിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്ത ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ അനുഭവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു വിവരണം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയാം. ഇന്ത്യൻ സമൂഹം നേരിടുന്ന പോരാട്ടങ്ങളെയും അനീതിയും വിമോചനവും പരിഹരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ അഹിംസാത്മക സമീപനത്തിന്റെ വികാസത്തെയും ഗാന്ധിജി ഇതിൽ വിവരിക്കുന്നുണ്ട്.
1: ദ ലോ ആൻഡ് ദ ലോയേഴ്സ്, നിയമവും അഭിഭാഷകരും.
0: മഹാത്മാഗാന്ധിയുടെ ഈ പുസ്തകം വിദ്യാഭ്യാസത്തെയും ധാർമ്മികതയെയും കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുന്ന ഗ്രന്ഥമാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിലെ നിയമത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ വീക്ഷണം ഈ പുസ്തകം ഉൾക്കൊള്ളുന്നു. അഭിഭാഷകരെയും കോടതി സംവിധാനത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനവും ഈ കൃതിയിൽ ഉൾപ്പെടുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥ താഴ്ന്ന പദവിയിലുള്ളവരെയല്ല സമ്പന്നരെയാണ് അനുകൂലിക്കുന്നതെന്ന് ഗാന്ധിജി വാദിക്കുന്നു. അഭിഭാഷകർ ഏതൊരു പ്രൊഫഷണൽ പദവികളെക്കാളും സത്യത്തിനും സേവനത്തിനും മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം ഗാന്ധിജി ഊന്നിപ്പറയുന്നു. സത്യം ദൈവമാണ് എന്ന പുസ്തകത്തിൽ മഹാത്മാഗാന്ധി സത്യമാണ് ആത്യന്തിക യാഥാർത്ഥ്യവും അസ്തിത്വത്തിന്റെ സത്തയുമെന്ന് ഊന്നിപ്പറയുന്നു. ഈ പുസ്തകത്തിൽ ഗാന്ധിജി സത്യത്തെ ദൈവവുമായി തുലനം ചെയ്യുകയാണ്. അതിന്റെ പിന്തുടരലിനെ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന രൂപമായും എല്ലാ മനുഷ്യപ്രവർത്തനങ്ങളുടെയും അടിത്തറയായും കാണുന്നു. കൂടാതെ മഹാത്മാഗാന്ധിയുടെ സത്യത്തെക്കുറിച്ചുള്ള ആശയം ഭക്ഷണശീലങ്ങൾ പോലുള്ള പ്രായോഗിക തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നു. തന്റെ പ്രവർത്തന മേഖലകളിലും ഗ്രന്ഥരചനകളിലും ആത്മീയതയിലുമെല്ലാം ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാത്മാവാണ് ഗാന്ധിജി. ഇവയുടെയെല്ലാം സംയോജനമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വക്കീലിൽ നിന്നും ഗാന്ധിജി എന്ന മഹാത്മാവിനെ രൂപപ്പെടുത്തിയത്. ആ വളർച്ചയിൽ എപ്പോഴും വായന ഒരു പതിവാക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. സമൂഹത്തെ സ്വാധീനിക്കുന്നതിൽ അക്ഷരങ്ങൾക്കുള്ള ശക്തി തിരിച്ചറിഞ്ഞതിനാലാകണം തന്റെ ആശയങ്ങളുടെ പ്രചാരണം പുസ്തകങ്ങളിലൂടെയായിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്.
1: മഹാത്മാഗാന്ധിയുടെ ചില പ്രധാന രചനകളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന PM. അവതരണം നിർവഹണം അഞ്ജു P. അർജുനൻ.
2: ഗാന്ധിമാർഗം. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
7: പ്രായോജകർ
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
9: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്ന് അറിയോ?
10: ഇല്ല.
9: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
10: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
9: അതെന്താ?
10: ഞാൻ കഴിഞ്ഞ കുറെ നാളായി സൈമൺസ് കണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
11: സഹപ്രായോജകർ
12: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
14: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
12: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പഠന പാഠ്യേതര മേഖലകളിൽ മികവ് പുലർത്തുന്ന, സാമ്പത്തികമായും കുടുംബപരമായും പിന്നോക്കാവസ്ഥ നേരിടുന്നവരുമായ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷിക്കാം. ജൂലൈ 15 വൈകിട്ട് 5:00.

0: അപേക്ഷകൾ സമർപ്പിക്കണം. ഈ അധ്യയന വർഷത്തിൽ സർക്കാർ അല്ലെങ്കിൽ എയ്ഡ് സ്കൂളുകളിൽ 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. അപേക്ഷകർ യഥാക്രമം 4-7 ക്ലാസുകളിലെ വാർഷിക പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടിയവരായിരിക്കണം. എന്നാൽ പട്ടികജാതി വിഭാഗത്തിലെ അരുന്ധതിയാർ, വേടൻ, കല്ലാടി, നായാടി, ചക്ലിയൻ എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാർക്കിൽ ഇളവുണ്ട്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ എല്ലാ കോർപ്പറേഷൻ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ, സ്കൂൾ മേധാവിയുടെ സാക്ഷ്യപത്രം, മുൻവർഷത്തെ വാർഷിക പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ്, സ്കൂൾ തലത്തിലോ അതിനു മുകളിലോ ഉള്ള കലാകായിക മത്സരങ്ങൾ, ശാസ്ത്രമേള, പ്രശ്നോത്തരി എന്നിവയിൽ പങ്കെടുത്ത് നേടിയ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ അനുബന്ധ രേഖകൾ സഹിതം ബന്ധപ്പെട്ട തദ്ദേശീയ പട്ടികജാതി വികസന ഓഫീസുകളിൽ നേരിട്ട് സമർപ്പിക്കണം. സ്കോളർഷിപ്പിനായി അർഹരായവരെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ടാലന്റ് സെർച്ച് പരീക്ഷ 2 ഓഗസ്റ്റ് രാവിലെ 10 മണി മുതൽ 12 വരെ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകളുമായോ അല്ലെങ്കിൽ തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04-87-236-0381. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04-87-236-0381. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ ദ്വിദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. SERB സയൻറ്റിഫിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി നാളെയും ഈ മാസം 27-നുമാണ് ക്ലാസുകൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി 8547-126-900 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8547-126-900. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിലെ മലയാളം സംസ്കൃതം വിഭാഗം ഗവേഷണ കേന്ദ്രങ്ങളിൽ PhD പ്രവേശനത്തിന് ഒഴിവുണ്ട്. UGC അല്ലെങ്കിൽ JRF യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മലയാളം വിഭാഗത്തിൽ ഭാഷാശാസ്ത്ര മേഖലയിലെ ഒഴിവിലേക്ക് അപേക്ഷയും അനുബന്ധ രേഖകളും സഹിതം ഈ മാസം 30-നകം കോളേജ് ഓഫീസിലോ ഇമെയിൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കണം. സംസ്കൃത വിഭാഗത്തിൽ സാഹിത്യ മേഖലയിലെ ഒഴിവുകളിലേക്ക് ഈ മാസം 26 വരെ അപേക്ഷകൾ സ്വീകരിക്കും. വെബ്സൈറ്റ് വിലാസം www.sngscollege.org. ഫോൺ നമ്പർ 04-66-221-2223. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04-66-221-2223.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 04-885-22-7701.
3: സഹപ്രായോജകർ
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ്, തൃശൂർ. ജാഗ്രത.
6: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
5: ഫോൺ 9387168444.
7: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
8: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. 1 മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം.

0: വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്കിയയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ മൂന്നാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൗഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ऐसे साथियों की तलाश में है जिन पर लंबे समय तक भरोसा किया जा सके और ऐसे समय में भारत विश्व में एक ट्रस्टेड पार्टनर के रूप में उभर रहा है.
0: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇ പി എഫ് ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
2: हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर वर्क कर रही हैं. रिटेल आउटलेट्स पर और डिस्ट्रीब्यूटरशिप्स पर ऑपरेशन नॉर्मल है. एलपीजी बैकलॉग घटकर 3.1 डेज हो गया है. पिछले तीन दिनों में 1.36 करोड़ बुकिंग्स के अगेंस्ट 1.47 करोड़ डिलीवरीज की गई हैं और मार्च से लेकर अब तक 10.02 लाख पीएनजी कनेक्शंस गैसिफाई किए गए हैं. 3.22 लाख कनेक्शंस के लिए एडिशनल इंफ्रास्ट्रक्चर क्रिएट किया गया है.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധരെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 10 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരന്റി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ ഡി എ വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ലക്ഷദ്വീപ് ബി ജെ പി പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതിപത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-4 ബോസ്നിയക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു. സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാവിലെ 11 മണിക്ക്.
3: ആകാശവാണി തൃശൂർ.
4: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
5: ഗാന സന്ദേശം.
4: പ്രായോജകർ
6: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
7: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കാവ്യമോൾക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അങ്കമാലിയിൽ നിന്നും അച്ഛൻ വിവേക്, അമ്മ ദിവ്യ എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ശരത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഗുരുവായൂരിൽ നിന്നും അമ്മ ലതിക, അച്ഛൻ ഉണ്ണികൃഷ്ണൻ, ചേട്ടൻ രോഹിത് എന്നിവർ. കാവ്യമോൾക്കും ശരത്തിനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇനി ഗാനം കേൾക്കാം. എം ഡി രാജേന്ദ്രൻ രചിച്ച്, ഇളയരാജ സംഗീതം നൽകി, കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം മംഗളം നേരുന്നു.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാനസന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി,
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
8: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 എസ് എസ് സി സി ജി എൽ വിജ്ഞാപനം പുറത്തിറക്കി. ടയർ 1 കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ രാജ്യമൊട്ടാകെ 2026 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ടയർ 2 പരീക്ഷകൾ ഈ വർഷം ഡിസംബർ മാസത്തിലും നടത്തപ്പെടും. ഓൺലൈൻ അപേക്ഷകൾ ഔദ്യോഗിക വെബ്സൈറ്റായ എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്നിൽ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി

തീയതി ഈ മാസം 22-ാം തീയതി രാത്രി 11 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റും SSC.KKR.KAR.NIC.in എന്ന വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി SSC.gov.in, SSC.KKR.KAR.NIC.in. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വിവിധ

0: sckkr.kar.nic.in. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം. ജൂൺ 23 അഭിമുഖവും. ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ, സ്റ്റാഫ് നഴ്സ്, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്കാണ് താൽക്കാലിക നിയമനം നടത്തുന്നത്. ഈ മാസം 23 പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് അഭിമുഖം. എല്ലാ തസ്തികകളിലേക്കുമുള്ള പ്രായപരിധി 40 വയസ്സാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. അഭിമുഖം 11 മണിക്ക് നടത്തും. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജിയും കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് ഡയാലിസിസ് ടെക്നീഷ്യൻ അഭിമുഖത്തിൽ പങ്കെടുക്കാം. സമയം ഉച്ചയ്ക്ക് 12 മണി. ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ VHSC, ECG ആൻഡ് ഓഡിയോമെട്രിക് ടെക്നോളജി യോഗ്യതയുള്ളവർക്ക് ഉച്ചയ്ക്ക് 2 നടത്തുന്ന ECG ടെക്നീഷ്യൻ അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ എഴുതിയ അപേക്ഷ, അസൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം നിശ്ചിത സമയത്ത് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480271232. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0480271232. ഡൽഹി സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒഴിവുകൾക്ക് അപേക്ഷിക്കാം. ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 1979 ഒഴിവുകളുണ്ട്. ഇതിൽ 1417 ടീച്ചർമാരുടേതാണ്. ജൂൺ 16 മുതൽ ജൂലൈ 15 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് dssb.delhi.gov.in സന്ദർശിക്കുക. ഇന്ത്യൻ നേവിയിൽ 1/2027, 2/2027 ബാച്ചുകളിലേക്കുള്ള അഗ്നിവീർ തെരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമക്കാർക്കാണ് അവസരം. 4 വർഷമാണ് സർവീസ്. അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. 2 ബാച്ചിലേക്കുള്ള അപേക്ഷകരും 2026 ഓഗസ്റ്റിൽ നടക്കുന്ന ആദ്യഘട്ട പരീക്ഷയായ INET 2026 എഴുതണം. കൂടുതൽ വിവരങ്ങൾക്ക് joinindianarmy.gov.in സന്ദർശിക്കുക. അവസാന തീയതി ജൂൺ 29. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, MG രാധാകൃഷ്ണൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
5: ആരോഗ്യക്കുറിപ്പുകൾ. എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആഘോഷിക്കാൻ ലോകം ഒന്നിക്കുന്നു. പ്രാചീന ഭാരതീയ വിദ്യയായ യോഗയുടെ എണ്ണമറ്റ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ ദിനം. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ലൈസ ബിജോയ് സംസാരിക്കുന്നു.
6: 2014 മുതൽ ജൂൺ 21 UN അംഗീകാരത്തോടെ ലോകമെമ്പാടും യോഗാദിനമായി ആചരിക്കപ്പെടുമ്പോൾ അഭിമാനിക്കാം ഓരോ ഭാരതീയനും. ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രപഞ്ചശക്തിയുമായി സംയോജിക്കുന്ന പൂർണ്ണമാകുന്ന അവസ്ഥയാണ് യോഗ. ഭാരതീയർക്ക് യോഗ ഒരഭിമാനമാണെങ്കിലും ലോകത്തെ പല രാജ്യങ്ങളിലും യോഗയ്ക്ക് ലഭിച്ച അംഗീകാരം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ലഭിച്ചിട്ടില്ല എന്ന

0: എന്നതാണ് അതിന്റെ പരമാർത്ഥം. ഭാരത സർക്കാർ യോഗ ശീലിക്കുവാൻ ഓരോ ഭാരതീയനോടും പറയുമ്പോൾ അതിൽ കൂടി നേടിയെടുക്കാൻ സാധിക്കണം നമുക്ക് പൂർണമായ ആരോഗ്യവും തികഞ്ഞ ഇച്ഛാശക്തിയും. മൗനമായി ലോകം കീഴടക്കുവാൻ സാധിക്കുന്ന ഒരു ശക്തിയാണ് യോഗയെന്ന് ഓരോ ഭാരതീയനും മനസ്സിലാക്കണം. യോഗ പ്രായമായവർക്കും അല്ലെങ്കിൽ അഭ്യാസമുറകൾ ശീലിക്കാൻ താൽപര്യമുള്ളവർക്കും മാത്രമായി ഒതുങ്ങുന്ന ഒരു ശാസ്ത്രമായാണ് നമ്മളിൽ പലരും കണ്ടുവരുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട് എന്റെ ശരീരത്തിന് യോഗ വഴങ്ങുന്നില്ല എന്നത്. മാറ്റം നമ്മളിൽ നിന്ന് തന്നെ വേണം വരാൻ. ആ മാറ്റം നമ്മളിൽ നിന്ന് വന്നാൽ മാത്രമേ സമൂഹം അത് ഏറ്റെടുക്കൂ. ഓരോ വ്യക്തിയും യോഗ ശീലിക്കുന്നതിൽ ആകൃഷ്ടരാവണം. നമ്മൾ കേവലം ശാരീരിക ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ഉപാധിയായി മാത്രമാണ്, അല്ലെങ്കിൽ വണ്ണം കുറയുവാൻ, അമിത രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ, പ്രമേഹം കുറയ്ക്കുവാൻ, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കാണ് യോഗയെ ഉപയോഗിക്കുന്നത്. എന്നാൽ യോഗ എന്നത് ജീവിതത്തിന്റെ താളം തെറ്റാതിരിക്കുവാൻ, ശരീരത്തിനെയും മനസ്സിനെയും പ്രകൃതിയോടും കൂട്ടിച്ചേർത്ത് ഒരു ആരോഗ്യ താളം കൈവരിക്കുവാൻ ശ്രേഷ്ഠമായ ഒരു ഉപാധിയാണ്. സമൂഹത്തിലൊരു പരിവർത്തനം വരുത്തണമെങ്കിൽ അത് കുട്ടികളിലൂടെ ആവണം. വളർന്നുവരുന്ന തലമുറയ്ക്ക് ആകർഷണം തോന്നും വിധമാവണം യോഗ പരിശീലിപ്പിക്കേണ്ടത്. യോഗ പരിശീലിപ്പിക്കുന്ന വ്യക്തി സ്വന്തം ജീവിതം കൊണ്ട് മാതൃകയാക്കി വേണം യോഗ പരിശീലിപ്പിക്കുവാൻ. കുടുംബങ്ങളിൽ യോഗ അവരുടെ ദിനചര്യയുടെ ഭാഗമാക്കാൻ സാധിക്കണം. മലമൂത്ര വിസർജനം പോലെ കൃത്യമായി, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതും പല്ല് തേക്കുന്നതും പോലെ എല്ലാ ദിവസവും നിർബന്ധമായും ശീലിക്കേണ്ട ഒരു കാര്യമായി നമ്മൾ മാതാപിതാക്കൾ ശീലിപ്പിക്കണം മക്കളെ. ഇന്ന് സമൂഹത്തിൽ ആത്മഹത്യകളും കയ്യേറ്റവും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ശാരീരിക ആരോഗ്യം കൊണ്ട് മാത്രം ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ഒരു ബോറടിപ്പിക്കുന്ന അഭ്യാസമുറയല്ല യോഗയെന്നും പ്രാണായാമങ്ങളും പവനമുക്താസനങ്ങളും മെഡിറ്റേഷനും നമുക്ക് നൽകുന്ന ഗുണങ്ങളെ പൂർണമായും പറഞ്ഞു മനസ്സിലാക്കുവാൻ ഓരോ പരിശീലകനും ശ്രമിക്കണം. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന വാക്യം പ്രാവർത്തികമാകണമെങ്കിൽ നമ്മൾ സ്നേഹിക്കണം ഓരോ വ്യക്തികളുടെയും ആവശ്യമായി മാറണം. നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടത് ഭാരതത്തിന്റെ പൈതൃകമായ യോഗ, ആയുർവേദം ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളാവണം. ഇന്നത്തെ ശീലങ്ങളാണ് നാളത്തെ നമ്മുടെ ഇഷ്ടങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ശീലിപ്പിക്കാം. പുതുതലമുറയെ ശീലിപ്പിച്ചാൽ അവരത് ചുടല വരെ കൊണ്ടുനടക്കും. 60കളിലും 70കളിലും യുവത്വം നിലനിർത്തുന്ന ആരോഗ്യവാനായ, ആരോഗ്യവതിയായ ഒരു സമൂഹമായി മാറട്ടെ ഓരോ പൗരനും.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തെക്കുറിച്ച് സംസാരിച്ചത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ലൈസ ബിജോയ്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.

0: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.

0: ആകാശവാണി തൃശൂർ.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
2: പ്രായോജികർ
3: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
2: വിസിറ്റ് www.accountantsacademy.in.
4: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
5: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്തു തുടങ്ങാനേ.
6: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
0: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ഏത് പ്രദേശത്തിന്റെ പാചക പാരമ്പര്യത്തിലാണ് കഹ്വ ഗ്രീൻ ടീ തയ്യാറാക്കുന്നത്? ഉത്തരം: കാശ്മീർ. സുഗന്ധവ്യഞ്ജനങ്ങളും കുങ്കുമവുമെല്ലാം അടങ്ങിയ പരമ്പരാഗത കാശ്മീരി ചായയാണ് കഹ്വ. മുഗൾ പാചക പാരമ്പര്യവുമായി കഹ്വയ്ക്ക് ബന്ധമുണ്ട്. കാശ്മീരിൽ മാത്രമല്ല, പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യയിലെ ചില പ്രദേശങ്ങളിലെല്ലാം കഹ്വ വ്യാപകമായി ഉപയോഗിക്കുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഇന്ത്യയിലെ ഏത് പ്രദേശത്തിന്റെ പാചക പാരമ്പര്യത്തിലാണ് കഹ്വ ഗ്രീൻ ടീ തയ്യാറാക്കുന്നത്? ഉത്തരം:

0: കാശ്മീർ. സുഗന്ധവ്യഞ്ജനങ്ങളും കുങ്കുമവുമെല്ലാം അടങ്ങിയ പരമ്പരാഗത കാശ്മീരി ചായയാണ് കഹ്വ. മുഗൾ പാരമ്പര്യവുമായി കഹ്വയ്ക്ക് ബന്ധമുണ്ട്. കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യയിലെ ചില പ്രദേശങ്ങളിലെല്ലാം കഹ്വ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇനി ഇന്നത്തെ ചിന്താവിഷയം: മനസാക്ഷിയുടെ ചെറിയ ശബ്ദം മറികടക്കുന്ന വിധം ദൂരത്തിലെത്തിച്ചേരാൻ മനുഷ്യ ശബ്ദത്തിന് കഴിയില്ല. മഹാത്മാഗാന്ധി. മനസാക്ഷിയുടെ ചെറിയ ശബ്ദം മറികടക്കുന്ന വിധം ദൂരത്തിലെത്തിച്ചേരാൻ മനുഷ്യ ശബ്ദത്തിന് കഴിയില്ല. മഹാത്മാഗാന്ധി.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33. റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

FM 101.5 MHz-ൽ രാവിലെ 11:05-നും ഉച്ചകഴിഞ്ഞ് 3:30-നും ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:00-ന് ലളിതം മധുരം പുനഃപ്രക്ഷേപണം. വൈകിട്ട് 4:00-ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. FM 101.5 MHz-ൽ.

ഇന്ന് രാവിലെ 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി കേൾക്കാം. പങ്കെടുക്കുന്നത് ഉഷ ഒല്ലൂർ.

ഇന്ന് രാവിലെ 8:55 മുതൽ 2026 സംസ്ഥാന ബജറ്റ് അവതരണം തത്സമയ പ്രക്ഷേപണമുണ്ടായിരിക്കും.

ആകാശവാണി തൃശൂർ. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: able to reach Delhi from Itanagar in 2.5 to 3 hours. Read, road connectivity, which was previously inadequate or limited to single lane roads, has now been upgraded to 4-lane highways.
1: Meanwhile, a total of 6,600 crore rupees has been allocated under PM Divine scheme, accelerating the development of the Northeast. Talking to Akashwani News, a Guwahati local said that road and air connectivity have improved in the region.
2: The 10 years of Modi government have passed very well and the condition of roads has improved significantly. Now we can travel long distances much more quickly and connectivity to villages has also improved. Therefore, we are very happy.
1: Today, under Prime Minister Narendra Modi's leadership, Ashtalakshmi, the 8 states of the Northeast, are writing a new story of development. Suparna Saikya, Akashwani News, Delhi.
3: The United States has lifted its maritime blockade on vessels entering and leaving Iranian ports and coastal areas. U.S. Central Command has said that all enforcement operations have been halted in line with President Donald Trump's directive. And in hockey, India defeated Uruguay 3-2, registering their third consecutive win in the FIH Women's Nations Cup in New Zealand yesterday. With this victory, India stormed into the semi-finals by finishing on top of Pool A. India will now face Chile in the semis tomorrow. And now, for a look at today's newspapers, it's over to Tanvi Khurana.
4: Thank you, Sunil. The signing of the peace accord between the US and Iran finds front page coverage in dailies today. Trump Pezeshkian signed preliminary peace accord, headlines the Statesman, while the Indian Express headline reads, deal ending war gives Iran critical economic lifeline. The Times of India leads with the headline, Versailles the second, Trump rushes where historians would dread to tread. In Paris, Prime Minister Modi has asserted that AI, that is artificial intelligence, means all-inclusive for us and dubbed India a tech hub, writes the Asian Age. And finally, the Indian Express reports that a massive 1,200-year-old oak tree in Sherwood Forest in Nottinghamshire, England, which is said to have once sheltered Robin Hood, has died. And with that, it's back to you, Sunil.
3: Thank you, Tanvi. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India is emerging as a trusted and stable partner to the world amid global uncertainty and disruption. Prime Minister Modi to disburse incentives worth 2,400 crore rupees under Pradhan Mantri Vikasit Bharat Rozgar Yojana in New Delhi today. Government approve large-scale procurement of pulses and oil seeds at minimum support price for Tamil Nadu, Gujarat, Uttar Pradesh and Haryana. President Draupadi Murmu to attend program marking International Sickle Cell Day in Omkareshwar, Madhya Pradesh today. US lifts naval blockade of Iranian ports as part of agreement between the two countries. And in hockey, India beat Uruguay 3-2, registering their third consecutive win to storm into semi-finals of FIH Women's Cup in New Zealand. And with that, we end the morning news. Have a nice day.
5: Akashvani Thrissur.
6: പാട്ടോർമ്മകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവെക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. വായിച്ചതിൽ ഏറ്റവും നല്ല പുസ്തകം അമ്മയാണ് എങ്കിൽ വായിക്കാൻ വെളിച്ചം പകർന്നു തന്നത് അച്ഛനായിരിക്കും അല്ലേ? സ്വന്തം സങ്കടഭാവങ്ങൾ കുടുംബത്തിലെ ആരുമറിയാതിരിക്കാൻ ചിരിയുടെ മുഖാവരണം അണിയുന്ന പിതൃവാത്സല്യത്തെ നമുക്ക് മറക്കാനാകില്ല. അച്ഛന്മാരുടെ സ്നേഹവും ത്യാഗവും കുടുംബത്തിനും സമൂഹത്തിനും അവർ നൽകുന്ന സംഭാവനകളെക്കുറിച്ച് ഓർമ്മിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനുമായി ഒരു ദിനം നാം ആചരിക്കുകയാണ്. June 21 ലോകത്തിലെ പല രാജ്യങ്ങളിലും ജൂൺ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നത്. അമേരിക്കൻ ആക്ടിവിസ്റ്റും ആർട്ടിസ്റ്റുമായ സനോര സ്മാർട്ട് ഡോട്ട് എന്ന അമേരിക്കൻ വനിതയുടെ ശ്രമഫലമായാണ് അച്ഛന്മാരെ ആദരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഫാദേഴ്സ് ഡേ ആചരിച്ചു തുടങ്ങിയത്. എല്ലാ അച്ഛന്മാരും

0: ഫാദേഴ്സ് ഡേയുടെ ആശംസകൾ ഞങ്ങൾ നേരത്തെ തന്നെ നേരുകയാണ്. ഇന്ന് പാട്ടോർമകളിൽ ഉഷ ഒല്ലൂരിന്റെ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. ഉഷ ഒല്ലൂർ എഴുതിയ കത്ത് ഞാൻ വായിക്കാം.
1: പ്രിയ ആകാശവാണി, പാട്ടോർമകൾ പരിപാടി സംഘടിപ്പിച്ചതിൽ അഭിനന്ദനങ്ങൾ. ഒപ്പം എന്റെ സന്തോഷവും അറിയിക്കുന്നു. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ പല സംഭവങ്ങളും ഒരു പാട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാകും. ആ സംഭവങ്ങളെയെല്ലാം നമ്മുടെ മനസ്സിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ആ ഗാനങ്ങളായിരിക്കും. ഇങ്ങനെ ഇവയെ ഓർത്തെടുക്കാൻ ഒരവസരം തന്ന എന്റെ പ്രിയപ്പെട്ട തൃശൂർ നിലയത്തിനെ നന്ദി അറിയിക്കുന്നു. പാട്ടോർമകൾ എന്ന പരിപാടിയിലേക്ക് എഴുതുമ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ മുഖമാണ്. വീട്ടിൽ മക്കളെല്ലാവർക്കും പാട്ടെന്നു വെച്ചാൽ ഒരു ഭ്രാന്താണ്. ആരും പാട്ടുപാടുന്നവരല്ല, എങ്കിലും നന്നായി ആസ്വദിക്കുന്നവരാണ്. അച്ഛന്റെ പാട്ടിനോടുള്ള ഇഷ്ടം പാട്ടോർമയിലേക്കായി എഴുതുന്നു. എത്രമാത്രം റേഡിയോ വാങ്ങിയെന്ന് അറിയില്ല. ഓരോ റേഡിയോ വാങ്ങി കേടായാൽ അടുത്തത് വാങ്ങും. പലപ്പോഴും അമ്മ ഇത് വിലക്കിയിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരിക്കൽ ഒരു ഓണക്കാലം അച്ഛന് ബോണസ് കിട്ടുന്ന ദിവസം ജോലിക്ക് പോകുമ്പോൾ അമ്മ പറഞ്ഞു, പൈസയൊന്നും ചിലവാക്കല്ലേ, ബാങ്കിൽ പണയം വെച്ചിട്ടുള്ള സ്വർണങ്ങൾ എടുക്കണം. വൈകുന്നേരം അച്ഛന്റെ വരവും കാത്ത് അമ്മ ഇരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലെ ചേട്ടൻ അച്ഛനോടൊപ്പമാണ് ജോലി ചെയ്തിരുന്നത്. കാണാതായപ്പോൾ ആ ചേട്ടനോട് അമ്മ തിരക്കിയപ്പോൾ റേഡിയോ വാങ്ങാൻ കടയിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മയുടെ മുഖത്തെ ഭാവം ഞാൻ ശ്രദ്ധിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ റേഡിയോ കൊണ്ട് അച്ഛൻ വന്നു. പിന്നെ അമ്മയും അച്ഛനും തമ്മിൽ കലഹമായി. അമ്മയുടെ ചോദ്യത്തിനു മുമ്പിൽ അച്ഛന്റെ മറുപടി എന്താണെന്നല്ലേ, എനിക്ക് പാട്ടു കേൾക്കണം, സ്വർണം ഇനി എപ്പോഴെങ്കിലും എടുക്കാം. അന്ന് റേഡിയോ ഓൺ ചെയ്തപ്പോൾ കേട്ട പാട്ട് അച്ഛന്റെ ഇഷ്ടഗാനമായ അഷ്ടമിരോഹിണി രാത്രിയിൽ അമ്പലമുറ്റത്ത് നിൽക്കുമ്പോൾ എന്ന ഗാനമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ ഇഷ്ടഗാനം കേട്ടപ്പോൾ ആ മുഖത്തുണ്ടായ സന്തോഷം ഇന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. പ്രിയ ആകാശവാണി, ഇപ്പോൾ ഇതെഴുതുമ്പോൾ എന്റെ കണ്ണു നിറയുന്നു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഞങ്ങളോടൊപ്പമില്ല. പ്രിയ ആകാശവാണിയെ ഏറെ സ്നേഹിക്കുന്ന എന്റെ അച്ഛനു വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. ആകാശവാണിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹപൂർവം, ഉഷ ഒല്ലൂർ. ഒല്ലൂരിലുള്ള ഉഷയോട് നമുക്കൊന്ന് സംസാരിക്കാം.
2: ഹലോ,
0: നമസ്കാരം. ഇത് തൃശ്ശൂർ ആകാശവാണിയുടെ പാട്ടോർമകളിൽ നിന്നാണ് വിളിക്കുന്നത്. ഉഷയല്ലേ സംസാരിക്കുന്നേ? നമുക്ക് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. June 21 ഫാദേഴ്സ് ഡേ ആണ്, അപ്പൊ അതുകൊണ്ടാണ് ഈ കത്ത് ഇപ്പൊ തെരഞ്ഞെടുത്തത്. സന്തോഷായി അല്ലേ? അച്ഛൻ റേഡിയോ വാങ്ങിക്കൊണ്ടെന്ന കഥയൊക്കെ കത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലെ അച്ഛൻ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട ഒരു ഓർമ്മയാണ് അതിൽ എഴുതിയിരിക്കുന്നത് അല്ലേ? അച്ഛനിപ്പോ ഉണ്ടോ?
2: അച്ഛനും അമ്മയ്ക്ക് പോയിട്ട് ഒരു 17 വർഷം കഴിഞ്ഞു മാഡം. അച്ഛനാണ് ഞങ്ങളുടെ ഈ റേഡിയോയിലേക്ക് ഞങ്ങളെ നയിച്ചത്. ഞങ്ങളുടെ ഓർമ്മകളുടെ കാലം തൊട്ട് ഞങ്ങള് റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കാണ്. ഇപ്പോഴും നിർത്തില്ല, ഇതിപ്പോ ഓണാണ്, ഇപ്പൊ രാവിലെ തൊട്ട് വെച്ചുകൊണ്ടേയിരിക്കും.
0: ഉഷയോട് ഒരിക്കൽ സംസാരിച്ചതായിട്ട് ഓർക്കുന്നു, ഗാനമഞ്ജരിയിലെ.
2: ഗാനമഞ്ജരിയില് എന്റെ പാട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. സുവർണേരി ആയിരുന്നു. അവൾക്ക് വിളിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല, അവൾ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യണം. അപ്പൊ സാറ്റർഡേ ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പൊ അവള് എന്റെ നമ്പർ കൊടുത്തു.
0: അച്ഛനെ ഒന്നുകൂടെ ഓർക്കാമെന്ന് തോന്നുന്നു. അച്ഛന്റെ പേര്?
2: അച്ഛന്റെ പേര് പുഷ്കരൻ. ഞങ്ങള് എറണാകുളത്താണ് ഞങ്ങളുടെ അച്ഛന്റെ വീട്. പക്ഷെ ഇവിടെ അമ്മ വീട്ടിലാണ് ഞങ്ങൾ ഇവിടെ താമസം. ഇവിടെ അമ്മയ്ക്ക് ആംഗ്ലമാരൊന്നും ഇല്ല, അച്ഛന് ജോലി ഇവിടെ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സെറ്റിലായി.
0: അച്ഛനെ എവിടെ വർക്ക് ചെയ്തിരുന്നേ?
2: അച്ഛൻ പുതുക്കാട്, കേരള ലോയിസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു, അവിടെ സ്ഥിരം ജോലിയായിരുന്നു. അച്ഛന് പാട്ടെന്ന് വെച്ചാൽ ജീവൻ. അന്ന് ഗ്രാംഫോൺ ഒക്കെ എന്റെ ബാക്കി പാർട്സ് ഒക്കെ ഇവിടെ കാണാനുണ്ട് അന്നത്തേക്ക്. പിന്നെ റേഡിയോ അച്ഛൻ ആ ശ്രാവണേനനുസരിച്ച് വാങ്ങും, അങ്ങനെയാണ്. അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അച്ഛന് ബോണസ് കിട്ടണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനോട്. പിന്നെ ഒന്നും ചെയ്യരുത്, പൈസയൊക്കെ ചെലവാക്കാണ്ട് വീട്ടിലേക്ക് വരണം. വേറെ അനാശി ചെലവ് അങ്ങനെയൊന്നുമില്ല, അച്ഛന് വയസ്സൊന്നും ചെയ്യില്ല. ഈ റേഡിയോക്കാണ് സമയം ചെലവാക്കണതും പൈസ ചെലവാക്കണതും. റേഡിയോ മേടിക്കാൻ അന്ന് ഓണായിപ്പോ അമ്മ പറഞ്ഞ നമ്മള് ബാങ്കിൽ കുറച്ച് സ്വർണ്ണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുക്കണം. അപ്പൊ നിങ്ങൾ പൈസ ഒന്നും ചെലവാക്കാണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. അമ്മ വൈകുന്നേരം കാത്തിരുന്നപ്പോ കാണാനില്ല. അപ്പൊ തൊട്ടടുക്കുന്ന വീട്ടിലത്തെ ഒരു ചേട്ടനാ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ചേട്ടൻ പുഷ്കരൻ അവിടെ റേഡിയോ വാങ്ങാൻ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ദേഷ്യം വന്ന കഥ ഇന്ന് എന്റെ മനസ്സ് ഓർക്കുന്നുണ്ട് മാഡം.
0: അത് വിശദമായിട്ട് തന്നെ കത്തിൽ എഴുതിയിട്ടുണ്ട്.
2: അപ്പൊ അച്ഛന് ഇഷ്ടപ്പെട്ട കുറെ പാട്ടുണ്ട്. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ, അത് പിന്നെ അഷ്ടമി രോഹിണി രാത്രിയിലാ പാട്ട്.

0: പിന്നെ അങ്ങനത്തെ കുറെ പഴയ പഴയ പാട്ടുകളാ. പിന്നെ ജീവൻ എന്ന് വെച്ചാൽ ജീവൻ അത്ര ഇഷ്ട പാട്ട്, അങ്ങനെ ആ പാട്ടിന്റെ ഇഷ്ടാവും. പക്ഷെ ഞങ്ങൾക്കും ഇങ്ങനെ റേഡിയോയുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു കാരണം, റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ അച്ഛൻ അന്ന് റേഡിയോ മേടിച്ചു കൊണ്ട് വന്നിട്ട് ഓണാക്കിയപ്പോ ആദ്യം കേട്ട പാട്ട് എന്റെ മനസ്സിലുണ്ട് ഇപ്പോഴും. ആ പാട്ടാണ് അഷ്ടമി രോഹിണി രാത്രി
1: ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിലെ.
0: മുഖത്ത് ആ ഒരു പ്രസന്നത എന്റെ മനസ്സിൽ ഇപ്പോഴും പോയിട്ടില്ല. അച്ഛൻ ആ പാട്ടിനോടുള്ള ഇഷ്ടം, എത്ര ദുഃഖങ്ങൾ ഉണ്ടായാലും അച്ഛന് ഈ പാട്ട് കുട്ടികളായിട്ട് കളിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടിലുള്ള ഒരു അച്ഛനായിരുന്നു എന്റെ അച്ഛൻ. എത്ര ബുദ്ധിമുട്ടൊക്കെ അങ്ങനെയൊന്നും അച്ഛനെ ഏശില്ല, അങ്ങനെയൊന്നും പറയുന്നൊന്നും. അത്ര ഇഷ്ടമായിരുന്നു റേഡിയോ ആയിട്ട്. ഇപ്പോഴും ആ റേഡിയോ ആയിട്ടുള്ള ബന്ധം ഞങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാഡം. അതാണ് കാരണം ഇങ്ങനെ പാട്ട് എഴുതാനായിട്ട്, അച്ഛനെ കുറിച്ച് എഴുതാനായിട്ട്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ കൂടെ ഒരു അച്ഛനും ജീവിച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് ഇന്ന് എന്തെങ്കിലും സംസാരം റേഡിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് സംസാരിക്കായിരുന്നു. അത് പെട്ടെന്ന് മരിച്ചു പോയി ആ അച്ഛന് പെട്ടെന്ന് സ്ട്രോക്ക് വരെ ചെയ്തത്. രാവിലെ ഞാൻ ട്യൂഷൻ എടുക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് അപ്പൊ അച്ഛൻ ആ പേപ്പർ വായിച്ചിരിക്കുന്നു. അപ്പൊ അപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞു, ദേ വാർത്ത വന്ന് റെഡിയല്ലേ, വേഗം വെള്ളറക്കേക്ക് കുളിക്കാനായിട്ട് ജോലിക്ക് പോണമെന്ന് പറഞ്ഞു. ജോലിക്ക് പോണെന്ന് പറയല്ല അച്ഛൻ ഒരു വശത്ത് ഇങ്ങനെ തളർന്നു പോണത്, പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഏ അച്ഛനെ വീണുപോയിട്ടാന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് പിന്നെ അച്ഛൻ സംസാരിച്ചിട്ടില്ല. ഈ റേഡിയോ അവസാനം പറഞ്ഞിട്ടുള്ളത് അച്ഛൻ, റേഡിയോല്ലേ വാർത്തയാണ്. അതാണ് നമുക്ക് അന്ന് കറക്റ്റ് സമയങ്ങൾ, വാർത്ത ഓരോ പരിപാടികളും നമുക്ക് കറക്റ്റ് ടൈമിൽ, നമുക്ക് ടൈമാണ് നമുക്ക് എല്ലാതും. അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ അച്ഛൻ സംസാരിച്ചിട്ടില്ല. പിന്നെ അതോടുകൂടി കിടന്നു. പിന്നെ ഒരു 13 വർഷം അങ്ങനെ കിടന്ന് പിന്നെ മരിച്ചത്. പക്ഷെ എന്നിരുന്നാലും ഈ വയ്യാണ്ടിരിക്കുന്ന സമയത്തായാലും അച്ഛൻ റേഡിയോ വെക്കുന്ന എപ്പോഴും പറയും. നേരം വെളുക്കുമ്പോഴേക്കും അച്ഛൻ ഉറങ്ങി കഴിയുമ്പോഴേക്കും അച്ഛന്റെ വിചാരം പോണത് നേരം വെളുത്തുന്നാ സമയറിയില്ല. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും, റേഡിയോ വെക്കി റേഡിയോ വെക്കുന്ന. അപ്പൊ നമുക്കൊക്കെ ഒന്ന് ഉറക്കം വരുന്ന സമയമാവും. അപ്പൊ അച്ഛ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാലും കേൾക്കില്ല. അപ്പൊ നമ്മുടെ ഉറക്കം പോണേന് ഞങ്ങൾ എന്ത് ചെയ്യും, ഓരോ ഉറങ്ങി കഴിയുമ്പോ തന്നെ റേഡിയോ ഓൺ ആക്കാം. അപ്പൊ അത് ഓഫ് ചെയ്യുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് അച്ഛന് കേട്ടൂടെ. അങ്ങനെയാണ് ഞങ്ങള് അച്ഛന് റേഡിയോ കേൾപ്പിച്ചു കൊടുക്കുക. അത് ഇംഗ്ലീഷ് വാർത്ത വരുമ്പോ പണ്ടൊക്കെ അച്ഛൻ ഞങ്ങൾ പെട്ടെന്ന് നിർത്തും, എന്തിനാ അത് കേൾക്കണേന്ന്. അപ്പോഴും അച്ഛൻ ചീത്ത പറയാം, അച്ഛന് ഇംഗ്ലീഷ് അറിയില്ല അധികം. അന്നിരുന്നാലും അച്ഛൻ പറയും, എന്തിനാ അത് നിർത്തേണ്ട ആവശ്യം, അത് നമുക്ക് കേൾക്കാനുള്ളത് തന്നെയാണെന്ന് അറിയാം. അങ്ങനെയാണ് അച്ഛൻ ഒരു പരിപാടികളും അച്ഛൻ അതിൽ നിന്ന് വിട്ട് കളയാറില്ല മാഡം. ഇപ്പം തന്നെ ആലോചിക്കുമ്പോ എനിക്ക് വേദന തോന്നുക, അച്ഛൻ ജീവിച്ചിരിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം എന്റെ മനസ്സിൽ. അങ്ങനെയാണ് അച്ഛനെ കുറിച്ചുള്ള എന്റെ ഓർമ്മകൾ.
1: എന്തായാലും ഈ ഒരു പാട്ടോർമ്മ എന്ന ഈ പരിപാടിയിൽ കൂടെ അച്ഛനെ കുറിച്ചിട്ട് പറയാൻ നമുക്ക് പറ്റിയല്ലോ, അത് തന്നെ നമുക്ക് സന്തോഷിക്കാം അല്ലേ.
0: അതന്നെ സന്തോഷിക്കാം. റേഡിയോ പരിപാടികളൊക്കെ വരുമ്പോ ഓർക്കും, ജീവിച്ചിരിക്കില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ ആകാശവാണിയിലേക്ക് എപ്പോഴേലൊക്കെ ലെറ്ററുകളൊക്കെ എഴുതുമ്പോ അച്ഛനൊന്ന് സംസാരിക്കായിരുന്നു, പക്ഷെ അതിനുള്ള ഭാഗ്യം അച്ഛന് കിട്ടിയില്ല. അപ്പൊ ആ ഓർമ്മയാണ്.
1: അപ്പോ മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത പാട്ടോർമ്മകളിൽ പങ്കുവയ്ക്കാം. ഇന്നപ്പോ അച്ഛന് ഏറെ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ നമുക്ക് കേൾക്കാം.
2: തകഴി ശിവശങ്കരപിള്ളയുടെ കഥയെ ആസ്പദമാക്കി തോപ്പിൽ ഭാസി തിരക്കഥയെഴുതി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് 1964 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഓമനക്കുട്ടൻ. സത്യൻ, അംബിക, എസ് പി പിള്ള, തിക്കുറിശി സുകുമാരൻ നായർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം നമുക്കിനി ആസ്വദിക്കാം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806-3-1.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് ഉഷ ഉല്ലൂർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ. പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, കെ ജി മാർക്കോസും ചിത്രയും പാടിയ ഗാനം, ചിത്രം കാബോളിവാല

0: വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: മനോമഞ്ചത്ത് എഴുതി ഷാൻ റഹ്മാൻ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസനും സുജിത് സുരേഷനും ലീയും പാടിയ ഗാനം. ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ? കൊള്ളാലോ?
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
5: വെള്ളി രാവിലെ 7:20.
4: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോവിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

0: വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശം ഇപ്പോൾ കേൾക്കാം.
1: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. ജൂൺ 19 കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീ പി എൻ പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും ജൂൺ 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാ ദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം സ്കൂളുകളിൽ, പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് പി എൻ പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ച് വളരണം. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ, വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവേ ഇപ്പോഴുള്ളൊരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച്

ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായന, അതുപോലെ തന്നെ പിന്നെ വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും അതോടൊപ്പം അതിനൊക്കെ മുകളിൽ നമ്മുടെ സർക്കാരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ സർക്കാരിൻ്റെ രണ്ട് വകുപ്പുകളാണ്. സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി പി എൻ പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുക. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വായനാ ദിനവുമായും അതുമായി ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം. പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം. നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.

0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനുള്ളിൽ 2026 സംസ്ഥാന ബജറ്റ് അവതരണം, തത്സമയ പ്രക്ഷേപണം കേൾക്കാം.
1: ആകാശവാണി ഇപ്പോൾ 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിന്റെ അവതരണം, തത്സമയ പ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് അവതരണത്തിൻ്റെ തത്സമയ പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം നിയമസഭയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുമായുമൊക്കെ സൗഹൃദ സംഭാഷണത്തിലേർപ്പെടുകയാണ്. കൃത്യം 9 മണിക്കാണ് നമ്മുടെ ബജറ്റ് അവതരണത്തിൻ്റെ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. ഏവർക്കും അറിയാവുന്നതുപോലെ ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ബജറ്റ് അവതരിപ്പിക്കുന്ന 3-ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അതിന് മുന്നോടിയായി നടന്ന ചർച്ചകളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെയും അറിഞ്ഞതാണ്. വിഷൻ 2031 എന്ന ഡോക്യുമെൻറ്റിലൂടെ, ഒപ്പം 8 June നടന്ന വിവിധ മേഖലകളിലുള്ള 12 ചർച്ചകളിലൂടെ, കൂടിയാലോചനകളിലൂടെയാണ് ബജറ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. പൊതുവേ ഒരു ചടങ്ങുണ്ട്, ധനമന്ത്രി ബജറ്റ് അവതരണത്തിൻ്റെ തലേന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച് ഈ ഒരു പ്രസംഗം അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്, വായിച്ചു കേൾപ്പിക്കുന്ന. ഒപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത ദിവസം ബജറ്റ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി തന്നെയാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിട്ടില്ല. ധനസമാഹരണം സർക്കാരിന് മുന്നിൽ, ധവളപത്രമൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ധനസമാഹരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതോടൊപ്പം ജനക്ഷേമ പദ്ധതികളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപക്ഷേ ഈ ബജറ്റിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമാവുക തിരഞ്ഞെടുപ്പ് കാലത്ത് UDF അവതരിപ്പിച്ച ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയായിരിക്കും. ഇപ്പോൾ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര പോലുള്ള പദ്ധതികൾ ആൾറെഡി തന്നെ നടപ്പിലായി കഴിഞ്ഞു. അദ്ദേഹം ബജറ്റ് അവതരണത്തിനായി തയ്യാറെടുക്കുകയാണ്. ഒപ്പം വികസന പദ്ധതികളാണ് മറ്റ് ജനങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊന്ന്. തുറമുഖ കേന്ദ്രീകരിച്ചുള്ള വികസനം സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിച്ചേർന്നിട്ടില്ല. വികസന പദ്ധതികളിലാണ് കൂടുതലായത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തുറമുഖ

0: ചിത്രീകരിച്ചുള്ള വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ഒപ്പം ഇന്ന് ജൂൺ 19 വായനാ ദിനം കൂടിയാണ്. നല്ലൊരു വായനക്കാരൻ എന്ന രീതിയിൽ കൂടി ശ്രദ്ധേയനാണ് മുഖ്യമന്ത്രി. ഒപ്പം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വ്യവസായ ചരക്ക് നീക്ക ഹബ്ബിൻ്റെ സാധ്യതകൾ, ഒപ്പം കടൽ അധിഷ്ഠിതമായൊരു സാമ്പത്തിക വ്യവസ്ഥയിൽ രൂപപ്പെടാവുന്ന മിഷൻ സമുദ്ര പോലുള്ള പദ്ധതികൾ, കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ ശാലയുടെ സാധ്യതകളൊക്കെയാണ് വലിയ വികസന പദ്ധതികളായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അംഗങ്ങൾ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭയിലേക്ക്. ഒപ്പം ജനക്ഷേമ നടപടികളിലും പ്രധാനമായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി, ഇടനിലക്കാരില്ലാതെ മത്സ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ മത്സ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾ, ഇതൊക്കെയാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ധവളപത്രം അവതരിപ്പിച്ചതിന് ശേഷമുള്ള ധനപ്രതിസന്ധി മറികടക്കാനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം മെച്ചപ്പെടുത്താനും, ഒപ്പം കേന്ദ്രവിഹിതം അതിൻ്റെ കേന്ദ്ര പദ്ധതികളായ അമൃത്, സ്മാർട്ട് സിറ്റി, ദേശീയപാത വികസനം, അത്തരത്തിലുള്ള പദ്ധതികളുള്ള സംസ്ഥാന വിഹിതം പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസനത്തിൻ്റെ സാധ്യതകളാണ് സാമ്പത്തിക മേഖലയിൽ ഈ ഒരു ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗത രംഗത്ത് തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള സാധ്യതകൾ കൂടി. അംഗങ്ങളെല്ലാവരും തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം സ്പീക്കർ എത്തിച്ചേരുന്നതിനായി കാത്തിരിക്കുകയാണ്. ഒപ്പം പെൻഷൻ പ്രായം ഉയർത്താനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ശമ്പള പരിഷ്കരണം ഉണ്ടായേക്കുമോ? 2 ഗഡു DA സംസ്ഥാന സർക്കാർ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം പങ്കാളിത്ത പെൻഷൻ്റെ സർക്കാർ വിഹിതം നിലവിൽ 10% എന്നുള്ളത് 14 എത്തുമോ എന്നുള്ള സാധ്യതയും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷയാണ്. ഒപ്പം ക്ഷേമ പെൻഷൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായ ക്ഷേമ പെൻഷൻ 2000-ൽ നിന്ന് എത്രയിലേക്ക്, 3000-ലേക്ക് ഉയർത്തുമെന്നുള്ള ഒരു ഇതാണ് പ്രകടന പത്രികയിലുണ്ടായിരുന്നത്. അത് എത്രയായി മാറുമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. കൂടാതെ ഇന്ദിര ഗ്യാരണ്ടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതിൽ ഉണ്ടായിട്ടുള്ള മറ്റൊന്ന്, ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ സഹായം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ധനാഗമ മാർഗമായ കിഫ്ബി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു പ്രധാന ധനാഗമ മാർഗമായ കിഫ്ബിയുടെ പുനഃസംഘടന ഏത് തരത്തിൽ, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് എത്തുകയാണ്. സഭാംഗങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ അഭിവാദനം ചെയ്യുന്നു. നമ്മൾ 9 മണിയാണ് ഇപ്പോൾ സമയം, 9 മണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വികസന പദ്ധതികൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന ബജറ്റിൻ്റെ അവതരണം ഉണ്ടാകും. എയിംസുമായി ബന്ധപ്പെട്ട, കേരളത്തിലേക്കുള്ള എയിംസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയിലുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തെ തലസ്ഥാനത്തിൻ്റെ തീരസംരക്ഷണം, അപ്പം ഭൂനിയമങ്ങളുടെ മാറ്റം, ഇന്ധനസിസ്, നമ്മൾ ഈ പ്രക്ഷേപണം ബജറ്റിൻ്റെ തത്സമയ അവതരണത്തിനായി നിയമസഭയിലേക്ക്.
1: ബജറ്റ് അവതരിപ്പിക്കാവുന്നതാണ്
2: സർ. 2027 മുതൽ 2028-29 വരെയുള്ള പുതുക്കിയ മീഡിയം ടേം ഫിസ്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, മീഡിയം ടേം ഫിസ്കൽ പ്ലാൻ, 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ വാർഷിക ധനവിവര മേശപ്പുറത്ത് വയ്ക്കുന്നു. പുതുക്കിയ വാർഷിക ധനവിവര പത്രിക എന്നിവ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു.
1: യെസ്
2: സർ, കേരള സംസ്ഥാനത്തിൻ്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിൻ്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശാ സൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുജന ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ച് വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ

മേഖലകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യനീതിയോടു കൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടു കൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർപ്പാകാതെയുള്ള പ്രതിബദ്ധതകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനും സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക വീണ്ടെടുക്കൽ തന്ത്രത്തിന് അടിത്തറയിടുന്നതിനുമാണ് ധവളപത്രം ജനങ്ങൾക്ക് മുൻപാകെ ഈ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സംസ്ഥാനത്തിന്റെ മൂലധന ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 1.3%. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്. 2015-16 കേരളത്തിന്റെ തനത് നികുതി വരുമാനം GSTPയുടെ 6.94% ഇത് പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ 6.59% മുകളിലായിരുന്നു 2015-16. 2025-26 GSTPയുടെ 6.41% നിൽക്കുന്ന കേരളത്തിന്റെ തനതു വരുമാനം ഇപ്പോൾ സമാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 6.84%, പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 7%, ദേശീയ ശരാശരിയായ 7.14% താഴെയാകുകയും ചെയ്തു. 2026 ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ തെറ്റായ അനുമാനത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137.69 കോടി രൂപ, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപ അധികമായാണ് കഴിഞ്ഞ സർക്കാർ കണക്കാക്കിയിരുന്നത്. ഇക്കാരണത്താൽ ഈ സർക്കാർ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപയുടെ കുറവുണ്ടാകുകയാണ്. പ്രതീക്ഷിത വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഗണ്യമായ കുറവ് കണക്കിലെടുക്കാതെയാണ് പദ്ധതി അടങ്കൽ 35,750 കോടി രൂപയായി മുൻ സർക്കാർ നിശ്ചയിച്ചിരുന്നത്. ഈ കുറവ് കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ പദ്ധതി അടങ്കലിൽ ആനുപാതികമായ കുറവുണ്ടാവും. കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളിൽ ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിൽ 21,670 കോടി രൂപയും ക്ഷാമാശ്വാസ കുടിശ്ശിക ഇനത്തിൽ 14,387 കോടി രൂപയും ബിൽ ഡിസ്കൗണ്ടിംഗ് വഴി ബാങ്കുകൾക്കും കരാറുകാർക്കുമായി നൽകാനുള്ള 3,431 കോടി രൂപയും മാറ്റിവെക്കപ്പെട്ട 9,245 കോടി രൂപയുടെ മറ്റു ബാധ്യതകളും കിഫ്ബിയുടെ 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിന്റെ ബാധ്യതയും ധവളപത്രപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പെൻഷൻ കമ്പനിയുടെ 17,279 കോടി രൂപയുടെ ബാധ്യതയും ചേർത്ത് 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് ഈ സർക്കാരിന് നൽകേണ്ടി വരുന്നത്. ഇതിന് പുറമെ ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന കിഫ്ബിയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതിന്റെ ബാധ്യതയും ഈ സർക്കാരിന്റെ ചുമലിലാണ്. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. 1-7-2024 മുതൽ നടപ്പിലാക്കേണ്ട ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ ഇതിലും കൂടുതൽ ബാധ്യത ഈ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. പദ്ധതി അടങ്കൽ വർദ്ധിപ്പിക്കാതെ പദ്ധതി ചെലവ് പെരുപ്പിച്ചു കാണിക്കാൻ കഴിഞ്ഞ സർക്കാർ യഥാർത്ഥ പദ്ധതി കണക്കുകളിൽ കിഫ്ബിയുടെയും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ബജറ്റ് എസ്റ്റിമേറ്റിൽ ചേർക്കാതെ പദ്ധതി ചെലവിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഈ തെറ്റായ പ്രവണത പദ്ധതി ചെലവിന്റെ യഥാർത്ഥ വസ്തുത പ്രതിഫലിപ്പിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും സ്വതവേ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം
പ്രവാസി പണത്തിൽ റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള

കുറവും എണ്ണ വിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ദേവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്. സർ, ഇത്തരം കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഈ സർക്കാർ പ്രഖ്യാപിച്ച 6 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര, വയോജന ക്ഷേമ വകുപ്പ് രൂപീകരണം എന്നിവ സർക്കാർ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ഹെൽപ്പർമാർ എന്നീ വിഭാഗങ്ങളുടെ ഓണറേറിയവും പാചക തൊഴിലാളികളുടെ വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി ഉയർത്തുകയാണ് സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യം. സർ, സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡായി മാറിയിരിക്കുന്ന യുവാക്കളുടെ എണ്ണം സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ കുറഞ്ഞു വരികയാണ്. ഇതുകൂടാതെ യുവാക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റം സംബന്ധിച്ച് ഒരു സമഗ്രമായ പഠനം അനിവാര്യമാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പങ്കാളികളാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചു വരുന്ന വയോജനങ്ങൾക്ക് സംസ്ഥാനത്ത് ആവശ്യമായ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം അവരുടെ കഴിവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സിൽവർ ഇക്കോണമിയും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ പരാധീനതകളും ഘടനാപരമായ മാറ്റങ്ങളും പരമ്പരാഗത മാർഗങ്ങളിൽ കൂടി മാത്രം പരിഹരിക്കാൻ സാധിക്കുകയില്ല. ആധുനികവും നൂതനവുമായ മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് വിവിധ മേഖലകളിൽ വൻകിട നിക്ഷേപം ആകർഷിച്ച് ഖജനാവിൽ പണം സമാഹരിച്ചുകൊണ്ട് ആ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഉറപ്പാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികളെക്കുറിച്ചാണ് ഞാൻ ഇനി വ്യക്തമാക്കാൻ പോകുന്നത്. സർ, മിഷൻ സമുദ്ര. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. സർ, സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ഘട്ടംഘട്ടമായി ജലഗതാഗത സംവിധാനം വികസിപ്പിക്കും. ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായ ചരക്ക് ഗതാഗതം, തുടർന്ന് യാത്രാ സേവനങ്ങൾ, അവസാന ഘട്ടത്തിൽ ജലാശയങ്ങളെ ബന്ധിപ്പിച്ച ഏകീകൃത നെറ്റ്വർക്ക് എന്നിവ സ്ഥാപിക്കും. പോർട്ട് സിറ്റി ഉൾപ്പെടുന്ന
മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തുന്നു.

സർ, മാരിടൈം മ്യൂസിയം പുരാതന തുറമുഖമായ മുസിരീസ് മുതൽ പേരുകേട്ട ബേപ്പൂർ ഉരു നിർമ്മാതാക്കൾ വരെയും കൊല്ലം ട്രേഡ് റൂട്ട് മുതൽ ആധുനിക കാലത്തെ വിരിഞ്ഞ ആഴക്കടൽ തുറമുഖം വരെയും കേരളത്തിന് മാരിടൈം ചരിത്രത്തിൽ കേന്ദ്രസ്ഥാനമുണ്ട്. ഈ പൈതൃകം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവ് നൽകുന്നതിനുമായി കേരളത്തിന്റെ സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, കടൽ മേഖലാ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന ഒരു അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംവേദനാത്മക പ്രദർശനങ്ങൾ, പൌരാണിക രേഖകളുടെ ശേഖരങ്ങൾ, ഗവേഷണ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം ടൂറിസത്തിന്റെ അടിത്തറയായിരിക്കും ഇത്. കേരളത്തെ മുൻനിര ഇക്കോണമിയും മാരിടൈം ലോജിസ്റ്റിക്സ് ഹബ്ബുമായി ആക്കി മാറ്റുന്നതിനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന് നിദർശനമായിരിക്കും ഈ മ്യൂസിയം. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സദേൻ കേരള ഇക്കണോമിക് കോറിഡോർ ആൻഡ് റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ. ലോകോത്തരമായ വിഴിഞ്ഞത്തെ ആഴക്കൽ തുറമുഖം, തീരദേശത്തെ നിർണായകമായ ധാതുസമ്പത്ത്, അപൂർവ ധാതുക്കളുടെ നിക്ഷേപങ്ങൾ, ബഹിരാകാശ സാങ്കേതിക സ്ഥാപനങ്ങൾ, സമാനതകളില്ലാത്ത സാധ്യതകളുള്ള ഒരു ബ്ലൂ ഇക്കോണമി എന്നിങ്ങനെ സവിശേഷ ഘടകങ്ങൾ ഒത്തുചേരുന്ന തെക്കൻ ജില്ലകളാണ് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും. ഈ 3 ജില്ലകളെയും തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഏകീകൃത സാമ്പത്തിക മേഖലയായി യോജിപ്പിക്കുന്ന സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. തിരുവനന്തപുരം മേഖല 1 കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബായും, കൊല്ലം മേഖല 2 ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായും, മേഖല 3 ആലപ്പുഴ ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി തലസ്ഥാനമായും മാറും. ഒറ്റപ്പെട്ട പദ്ധതികളിലൂടെയല്ല, സംയോജിത പ്രാദേശിക ക്ലസ്റ്ററുകളിലൂടെയാണ് ആധുനിക സാമ്പത്തിക വളർച്ച കൂടുതലായി സംഭവിക്കുന്നത്. ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, ഉൽപാദനം, ഗവേഷണം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയെ ഒരൊറ്റ വികസന ചട്ടക്കൂടിലേക്ക് ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ കേരളത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്ത് എത്തിക്കുന്നതിനും ഇത് സഹായകമാവും. ഈ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭരണപരവും നയപരവുമായ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു വിദഗ്ധ ഏജൻസി വഴി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും. റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറിനായി 100 കോടി രൂപയും സദേൺ കേരള ഇക്കണോമിക് കോറിഡോറിനായി 50 കോടി രൂപയും വകയിരുത്തുന്നു. സർ, വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇതിൽ സേവന മേഖലകൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന അനുബന്ധ വ്യാപാര സേവന മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എയ്റോ പാർക്ക്, എയ്റോ സിറ്റി പദ്ധതികളും നടപ്പിലാക്കും. ഫാർമ മേഖലകളിലെ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിനായി സംയോജിത പാക്ക് ഹൌസ് സൗകര്യവും ഫാർമ കാർഗോ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. സർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. സർ, ഇൻവെസ്റ്റ് കേരളം കൈക്കൊള്ളുന്നതാണ്. സർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. സർ, ഇൻവെസ്റ്റ് കേരളം മികച്ച മനുഷ്യ വിഭവശേഷി, ഉയർന്ന സാക്ഷരത, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ, ശക്തമായ ഉപഭോക്തൃ വിപണി, സാമൂഹ്യ സ്ഥിരത എന്നിവ കേരളത്തിന്റെ വലിയ ശക്തികളാണ്. എന്നാൽ ഭൂമി ലഭ്യതയിലെ പരിമിതികൾ, ഉയർന്ന ഭൂവിലയും വേതന നിരക്കും, നടപടിക്രമങ്ങളിലെ കാലതാമസം എന്നീ ഘടകങ്ങൾ കേരളത്തെ നിക്ഷേപ സൗഹൃദമല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഈ തടസ്സങ്ങൾ മാറിയാൽ മാത്രമേ സാമ്പത്തിക വളർച്ചയ്ക്കും സമഗ്ര പ്രാദേശിക വികസനത്തിനും ഉതകുന്ന തരത്തിലുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിക്കും. ഭൂമി ഏറ്റെടുക്കലിൽ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി സത്വര നടപടികൾ സ്വീകരിക്കും.

നിക്ഷേപകർക്ക് ആവശ്യമായ ഭൂമി, നിയമപരമായ വിവിധ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഓരോ ഘട്ടത്തിലും ഉറപ്പുവരുത്തുന്ന ഒരു ഏകജാലക സംവിധാനമായിരിക്കും ഇൻവെസ്റ്റ് കേരളം സെൽ. ഇതിനുള്ള മാർഗരേഖയായി പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ പ്രോട്ടോകോൾ നടപ്പിലാക്കും. സർ, പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തുന്നതിലൂടെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലൂടെയും കേരളത്തിലുടനീളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യാവസായിക വൈവിധ്യവൽക്കരണത്തിനും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് മികച്ച സംഭാവന നൽകും. നിക്ഷേപത്തിന് തയ്യാറായ പദ്ധതികളുടെ ഒരു നിര, ഒരു പൈപ്പ് ലൈൻ നിലനിർത്തുന്നതിലൂടെ കേരളത്തിന്റെ ദീർഘകാല വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും വിവിധ മേഖലകളിൽ മുൻഗണനാടിസ്ഥാനത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ ഈ സംവിധാനം വഴി ഏറ്റെടുക്കാൻ കഴിയും. സർ, പദ്ധതികളുടെ പുരോഗതിയും പൂർത്തീകരണവും കൃത്യമായി നിരീക്ഷിച്ച് വിജയകരമാകുമെന്ന് ഉറപ്പുവരുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും മുഖ്യമന്ത്രി അധ്യക്ഷനായും വ്യവസായ മന്ത്രി ഉപാധ്യക്ഷനായും ബന്ധപ്പെട്ട മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ രൂപീകരിക്കും. സർക്കാരിന്റെ നിക്ഷേപ പ്രോത്സാഹന സംവിധാനങ്ങളിൽ മികച്ച പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിനും പുതുയുഗ കേരളത്തിന് വഴിയൊരുക്കുന്നതിനും ഇതൊരു നിർണായകമായ ചുവടുവയ്പായിരിക്കും. സർ, കേരള MSME ഗ്രോത്ത് സ്കീം. സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയിൽ MSME കളുടെ പങ്ക് നിസ്തുലമാണ്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ വെറും തൊഴിൽ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല, നവീകരണത്തിന്റെയും പ്രാദേശിക വികസനത്തിന്റെയും പ്രധാന ചാലക ശക്തികളാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഇ-കോമേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ എന്നിവയുടെ സഹായത്തോടെ ഇന്ന് MSME കൾക്ക് ആഗോള വിപണികളിലേക്ക് എത്തിച്ചേരാനും വലിയ കമ്പനികളുമായി മത്സരിക്കാനും കഴിയുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി 10,000 MSME സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകുന്ന സമഗ്ര പദ്ധതിയായ കേരള MSME ഗ്രോത്ത് സ്കീമിന് രൂപം നൽകും. ഇവർക്ക് നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായവും പ്രോത്സാഹനവും ടാക്സ് ഇൻസെന്റീവും സർക്കാർ നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചാലഞ്ച് ഫണ്ട് എന്നിവ ലഭ്യമാക്കും. സാങ്കേതിക മാനേജ്മെന്റ് മേഖലകളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനായി ടെക്നോമെന്ററെയും മാനേജ്മെന്റ് മെന്ററുമാരുടെയും സേവനം ഉറപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൺ കേരള കരുതൽ മിഷൻ. മാരക രോഗങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് കഴിയാത്ത തരത്തിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നതുമായ ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നേരിട്ടെത്തിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. സർക്കാരിതര സംഘടനകൾ, CSR ഫണ്ടുകൾ, സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമുള്ള സഹായം എന്നിങ്ങനെ സംഭാവനയായി ലഭിക്കുന്ന ഓരോ രൂപയും അർഹരായവരിൽ തന്നെ എത്തിച്ചേരണമെന്ന സുതാര്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ തത്വമായിരിക്കും ഈ മിഷന്റെ അടിസ്ഥാനം. ഇതിന്റെ ഭരണപരവും പ്രവർത്തനപരവുമായ ചെലവുകൾ സർക്കാർ നേരിട്ട് വഹിക്കുകയും സംഭാവനകൾ പൂർണ്ണമായും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കപ്പെടുക എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സമയബന്ധിതമായ സഹായം ഉറപ്പാക്കുന്നതിനൊപ്പം സംഭാവന നൽകുന്നവരിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിനായി ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനങ്ങൾ, സുതാര്യമായ ഗുണഭോക്തൃ തിരിച്ചറിയൽ പ്രോട്ടോകോളുകൾ, തത്സമയ പൊതുവെളിപ്പെടുത്തൽ റിയൽ ടൈം പബ്ലിക് ഡിസ്ക്ലോഷർ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിനായി പ്രയോജനപ്പെടുത്തും. ഈ പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിച്ച് ഭാവിയിൽ ആവശ്യമായി വരുന്ന നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി വ്യവസായ അക്കാഡമിക് പങ്കാളിത്തം ശക്തിപ്പെടുത്തി പ്രധാന മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് മിഷൻ പിന്തുണ നൽകും. സർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം, ഹരിത സമ്പദ് വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്, ടൂറിസം, അന്തർദേശീയ തൊഴിൽ മേഖലകൾ എന്നിവയ്ക്ക് മിഷൻ പ്രത്യേക പ്രാധാന്യം നൽകും. ഈ പദ്ധതിക്കായി പ്രാരംഭഘട്ടത്തിൽ 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്പേസ് ഇക്കോണമി.

ബഹിരാകാശ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ, യുവ എഞ്ചിനീയർമാർക്ക് അപ്സ്ട്രീം സാറ്റലൈറ്റ് റോക്കറ്റ് നിർമ്മാണം മുതൽ ഡൌൺസ്ട്രീം ഡാറ്റ അനലിറ്റിക്സ് വരെയുള്ള മേഖലകളിൽ വൻ തൊഴിലവസരങ്ങളാണ് തുറന്നിടുന്നത്. സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കും. ഇതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. ഇവർക്കായി ഭൂമി ലഭ്യമാക്കും. സ്പേസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്ത പദ്ധതി കേരള നോളജ് വാലി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിനും അതുവഴി ഉയർന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തു പോകുന്ന പ്രവണത മാറ്റുന്നതിനും ഈ സർക്കാർ ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ട്. ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസിനെ ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക. ഉയർന്ന അക്കാഡമിക് മികവും ശാസ്ത്രവൈദഗ്ധ്യവും അടങ്ങുന്ന ഒരു ഉപദേശക സമിതിയുടെ മാർഗനിർദ്ദേശങ്ങളോടെ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ദൃഢമായ വ്യാവസായിക അക്കാഡമിക് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതുമാകും ഈ കേന്ദ്രം. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരങ്ങൾ കണ്ടെത്താനും ഗവേഷണ നേട്ടങ്ങൾ സംരംഭങ്ങളാക്കി മാറ്റാനും കേരളത്തെ ഏഷ്യയുടെ തന്നെ ഭൌതിക തലസ്ഥാനമാക്കി മാറ്റാനും കഴിയുന്ന ഊർജ്ജസ്വലവും സ്വയം പര്യാപ്തവുമായൊരു പശ്ചാത്തലമായിരിക്കും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിനായി സ്വകാര്യ സർവകലാശാല ബില്ലിൽ കാലോചിതമായ മാറ്റങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിയും തദ്ദേശീയ വിജ്ഞാന മേഖലയും ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം, പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായങ്ങൾ, വികസന അഭിലാഷങ്ങൾ എന്നിവയെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതി, ഗവേഷണം, നവീകരണം, സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനം എന്നിവ ലക്ഷ്യമാക്കി വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡിജിനസ് നോളജ് സോൺ എന്ന സുപ്രധാനമായ സംരംഭം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഒരു ദേശീയ, നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തെ ഉപജീവന മാർഗങ്ങൾ സാങ്കേതിക വിദ്യ, സാമൂഹ്യ വികസനം എന്നിവയുമായി സമന്വയിപ്പിച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കും. പദ്ധതിയുടെ സ്ഥാപനഘടന, നടപ്പിലാക്കൽ പ്രക്രിയ, വിഭവ സമാഹരണ തന്ത്രം എന്നിവ സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും. ആദിവാസി സംരംഭകത്തെയും സംരംഭകത്വത്തെയും തദ്ദേശീയ പഠനങ്ങളെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയെയും നൈപുണ്യ വികസനത്തെയും എന്നിവയ്ക്കായുള്ള ഒരു ലോകോത്തര കേന്ദ്രമായി വിഭാവനം ചെയ്യുന്നു ഈ സ്ഥാപനം. സർ, അടുത്തത് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, പരിശീലന കേന്ദ്രങ്ങൾ, ഗവേഷണ ലാബോറട്ടറികൾ, ഡയഗ്നോസ്റ്റിക് കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ അനുബന്ധ സൌകര്യങ്ങളും സംയോജിപ്പിച്ച് വികസിപ്പിക്കുന്ന ആരോഗ്യ സംവിധാനമാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. ഇതുവഴി ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകും. മെഡിക്കൽ വിദ്യാഭ്യാസവും ഗവേഷണവും മെഡിക്കൽ ടൂറിസവും പ്രോത്സാഹിപ്പിക്കാൻ ഇതിന് സഹായകമാവും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്തത് റിസർച്ച് പാർക്ക്. രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ശാസ്ത്രീയ അറിവുകളെ സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റിസർച്ച് സംവിധാനങ്ങളും നൂതന ആശയങ്ങളും IIT മദ്രാസ് റിസർച്ച് പാർക്ക് മാതൃകയിൽ വിപുലീകരിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനും കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് ഓഫ് ദി യൂണിവേഴ്സിറ്റി പദവി നൽകും. ഇതിലൂടെ സാങ്കേതിക പരിജ്ഞാനമുള്ള യുവജനങ്ങളുടെ സേവനം സംസ്ഥാനത്തിന് തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. സർ, റിസർച്ച് പാർക്കിനായി 60 കോടി രൂപ വിലയിരുത്തുന്നു. സർ, അടുത്തത് കേരള സിൽവർ ഇക്കോണമി. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ

പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സർ, വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. അടുത്തത് കെയർ ഗിവർ പദ്ധതിയാണ്. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ

വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസ കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും. മുതിർന്ന പൌരന്മാരെ സജീവരാക്കുന്നതിന് വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. ഭൂനിയമങ്ങളിലെ പരിഷ്കരണമാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള പരിമിതികൾ, നിയമപരമായ വ്യക്തതയില്ലായ്മ എന്നിവയാണ് കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യ അഭിലാഷങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കും. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് ഫ്രെയിംവർക്ക് അവതരിപ്പിക്കും. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ സമയബന്ധിതവും സുതാര്യവും പ്രൊഫഷണലായും കൈകാര്യം ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ ഏജൻസികളായ കിൻഫ്രയെയും ഇൻകലിനെയും ശക്തിപ്പെടുത്തും. ഈ നയം കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയുടെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഭൂവിഭവങ്ങളെ ഉപയോഗപ്രദമാക്കുന്നതിന് സഹായിക്കും. സർ, അടുത്തത് റിന്യൂവബിൾ എനർജിയാണ്. നിലവിലെ ആഗോള ഊർജ പ്രതിസന്ധിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഫോസിൽ ഇന്ധനങ്ങൾ ഉയർത്തുന്ന പരിസ്ഥിതി മലിനീകരണ ഭീഷണികളും മറികടക്കുന്നതിന് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ നിരവധി റിസർവോയറുകൾ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സിസ്റ്റം ഉപയോഗിക്കുവാൻ അനുയോജ്യമാണ്. പമ്പ്ഡ് ഹൈഡ്രോ എനർജി സ്റ്റോറേജ് കേരളത്തിന്റെ ഭാവി ഊർജ രംഗത്തിന് പ്രതീക്ഷ നൽകുന്ന സാങ്കേതിക വിദ്യയാണ്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾക്കൊപ്പം അവയെ ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയാക്കി മാറ്റുന്നതിലൂടെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റുവാൻ കഴിയും. ഇതിനു പുറമെ പീക്ക് ഡിമാൻഡ് നേരിടാൻ വൻകിട ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കും. കമ്മ്യൂണിറ്റി ബേസ്ഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പുനരുപയോഗ ശേഷിയുള്ള ഊർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ, ഇതര ഊർജ സ്രോതസ്സുകൾ എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. സർ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, സംയോജിത അടിസ്ഥാന സൗകര്യം, നിയമങ്ങളിലും ചട്ടങ്ങളിലുമുള്ള വ്യക്തത എന്നിവ ആവശ്യമുള്ള ബൃഹത്തായ വ്യാവസായിക സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് വ്യക്തിഗത വ്യവസായ പാർക്കുകൾക്കപ്പുറമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഒരു സ്ഥാപന ചട്ടക്കൂട് കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, സമർപ്പിതവും ആസൂത്രിതവുമായൊരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു.

സർ, ബ്രാൻഡ് കേരളം, സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ

ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ്

വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ സമർപ്പിതവും ആസൂത്രിതവുമായ ഒരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം. സുഗന്ധ വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷണീയ മൂല്യം, അതായത് ആസ്പിറേഷണൽ വാല്യൂ പ്രദാനം ചെയ്യുന്നതായിരിക്കണം അവ. ഗുണനിലവാരവും ആധികാരികതയും ഉറപ്പു നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ചട്ടക്കൂടായ കേരള മാർക്ക് വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഒരു പ്രത്യേക കുട്ടികളുടെ ഷോർട്ട് ഫിലിമുകൾ, ചെറുപ്പക്കാരുടെ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കുന്നതിനും നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനു പുറമെ സിനിമാ തിയേറ്ററുകൾ, ലൈബ്രറി, ആർട്ട് ഗാലറി, ചരിത്ര മ്യൂസിയം, സാഹിത്യ ഭാഷാ മ്യൂസിയം, എഴുത്തുകാരുടെയും മറ്റു പ്രതിഭാശാലികളുടെയും ശബ്ദ മ്യൂസിയം, കുട്ടികൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക ഇടങ്ങൾ, വിശ്രമവേളകൾ കുടുംബമായി ചെലവഴിക്കുന്നതിനുള്ള ഇടം, ഫുഡ് കോർട്ടുകൾ, ബുക്ക് ഷോപ്പുകൾ, ആർട്ട് മെറ്റീരിയൽ ഷോപ്പുകൾ, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൌസുകൾ, ഡോർമെറ്ററികൾ എന്നിവ സജ്ജീകരിക്കും. കലാസാഹിത്യ ആസ്വാദകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. ഈ കൾച്ചറൽ പാർക്കിന്റെ നടത്തിപ്പിനായി കൾച്ചറൽ ടൂറിസം ട്രസ്റ്റ് രൂപീകരിക്കും. സർ, മൺമറഞ്ഞ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശൂരിൽ ഒരു പുതിയ മ്യൂസിക് അക്കാദമി ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്

പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാചക കലാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന്റെ തനതായ പാചകകലയെയും രുചികളെയും ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്താനും പാചകകല, ബേക്കറി, ഹോട്ടൽ മാനേജ്മെന്റ്, ഭക്ഷ്യ ഉൽപാദനം, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ പരിശീലനവും വിദ്യാഭ്യാസവും നൽകുന്നതിനായി പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. പ്രൊഫഷണൽ ഷെഫുമാരെ പരിശീലിപ്പിക്കുക, ഭക്ഷ്യ വ്യവസായത്തിന് വിദഗ്ധരെ സൃഷ്ടിക്കുക, പാചക മേഖലയിലെ നവീകരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായി പ്രാരംഭമായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാം. ഉരുൾപൊട്ടലുകൾ, തീരശോഷണം, മുണ്ടകൈ ചൂരൽമലയിലെ ഹൃദയഭേദകമായ ദുരന്തം, വെള്ളപ്പൊക്കങ്ങൾ എന്നിങ്ങനെ നിരവധി വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ ദശകത്തിൽ കേരളം നേരിട്ടു. ഓരോ ദുരന്തവും ശാസ്ത്രീയമായ തയ്യാറെടുപ്പിന്റെയും മുൻകരുതലിന്റെയും അനിവാര്യത വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ മോഡലിംഗ്, ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ്, റിസ്ക് അനലിറ്റിക്സ്, അടിയന്തര പ്രതികരണ ഏകോപനം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു അത്യാധുനിക കേന്ദ്രമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെന്റർ സ്ഥാപിക്കും. സർ, കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളുടെ പ്രതിരോധത്തിനും സ്ട്രാറ്റജിക് സംവിധാന കേന്ദ്രം നിലവിൽ വരുന്നതിലൂടെ ദുരന്ത നിവാരണത്തിലും ഇത് കേരളം ഒരു മാതൃകയായി മാറും. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ആഗോളതലത്തിൽ ഡിസൈൻ ആർക്കിടെക്ചർ മേഖല ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സമകാലിക ഡിസൈൻ വിദ്യാഭ്യാസം ക്ലാസ് മുറിയിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി സൃഷ്ടിപരവും നൂതനവും വിമർശനാത്മകമായ ചിന്തയും നേതൃപാഠവ കഴിവുകളും പരിപോഷിപ്പിച്ചുകൊണ്ട് വിവിധ പഠനശാഖകളും വ്യവസായ അധിഷ്ഠിതവുമായൊരു മാതൃകയിലേക്ക് മാറേണ്ടതുണ്ട്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് PPP മോഡലിൽ കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുന്നതാണ്. കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, അർബൻ പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനൊപ്പം ഗവേഷണത്തിനും സൌകര്യമുണ്ടാവും. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാർക്കും ആർക്കിടെക്റ്റുകൾക്കും അവർക്കൊരു റീ ഓറിയന്റേഷൻ കോഴ്സുകളും ഈ സ്ഥാപനത്തിൽ ആരംഭിക്കും. അപ്പൊ കേരളത്തിന്റെ മൊത്തം ഡിസൈൻ മാറും. സർ, പ്രവാസികളുടെ പങ്കാളിത്തം. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസി നിക്ഷേപം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണം കേരളത്തിന്റെ ഉപഭോഗശേഷിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഭാവിയിലെ കേരള വികസനത്തിന് പണം അയക്കൽ മാത്രം മതിയാകില്ല. പ്രവാസികൾ നിക്ഷേപകരായും സംരംഭകരായും അറിവ് പങ്കിടുന്നവരായും മാറേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, കാർഷിക മൂല്യവർദ്ധിത സംരംഭങ്ങൾ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ കൂട്ടായ നിക്ഷേപം നടത്താൻ അവർക്ക് കഴിയും. റെമിറ്റൻസ് ഇക്കോണമി എന്ന നിലയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്കുറപ്പാക്കുന്നതിനായി പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. സർ, ഗ്ലോബൽ ഫർണിച്ചർ ഹബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ. ഫർണിച്ചർ, ഹോംവെയർ നിർമ്മാണ ഇടനാഴിയായി ഇത് മാറിയിരിക്കുന്നു. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ബെൽറ്റിനെ ഒരു ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ സ്വപ്നം. ഗ്ലോബൽ ഫർണിച്ചർ ഹബ് ഈ പദ്ധതിക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. സർ, ഇന്ന് ഇന്ത്യൻ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോഗ സംസ്ഥാനമാണ് കേരളമെങ്കിലും സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ പിന്നിലാണ്. നമുക്ക് കേരളത്തെ ഒരു സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും. ഇതിനായി കൊച്ചി തൃശൂർ ബെൽറ്റിനെ ഒരു പ്രധാന ആഭരണ നിർമ്മാണ ഇടനാഴിയാക്കി മാറ്റേണ്ടതുണ്ട്. സ്വർണ്ണ വിനിമയ കേന്ദ്രവും ആഭരണ നിർമ്മാണ പാർക്കും സ്ഥാപിക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകും. സർ, ഈ പദ്ധതിക്കായി ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ 2 നഗരങ്ങളിലും മുൻപന്തിയിൽ എത്തിക്കുന്നതിന് കാലാകാലങ്ങളിലായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കും. സർ,
ഈ പദ്ധതി

പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻസി ആൻഡ് ന്യൂ ജെൻ ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്ന ശക്തികളിലൊന്നാണ് ജെൻസി. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ഇവർക്ക് സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്

അങ്ങേയറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ, ഇന്നവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവുകളും മികവുകളും സാങ്കേതിക മികവുകളും ഒരുമിപ്പിക്കാവുന്നതാണ്. ഈ മേഖലയുടെ വികസനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. മലയാളം നമ്മുടെ അഭിമാനവും വിജ്ഞാന പൈതൃകവുമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ അത് പിന്തള്ളപ്പെട്ടു പോകരുത്. മലയാളത്തിന്റെ ഒരു തുറന്ന ഡാറ്റാ സെറ്റ് എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കിയും വിപണിയിലെത്തിക്കാവുന്ന മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകിയും കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ പ്രതീക്ഷിത വരുമാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗണ്യമായ ഇടിവ് കണക്കിലെടുത്തുകൊണ്ട് 2026-27 വർഷത്തെ പദ്ധതി അടങ്കൽ തുക 35,750 കോടി രൂപയിൽ നിന്നും 30,370 കോടി രൂപയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പദ്ധതി അടങ്കൽ തുക കുറഞ്ഞത് കാരണം മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ തുകയേക്കാൾ പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്കുണ്ടായ കുറവ് പരിഹരിക്കാനായി പട്ടികജാതി മേഖലയ്ക്ക് 527.68 കോടി രൂപയും പട്ടികവർഗ മേഖലയ്ക്ക് 152.52 കോടി രൂപയും പ്രത്യേക പദ്ധതിക്കായി അധിക തുകയായി വിലയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന മേഖലയ്ക്ക് അവർക്കും കുറവ് വരാതിരിക്കാൻ 50 കോടി രൂപയും അധികമായി വകയിരുത്തുന്നു. സർ, തദ്ദേശ സർക്കാരുകൾ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 26-27 പുതുക്കിയ ശുപാർശകൾ സമർപ്പിക്കുകയും ആയത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 26-27 പുതുക്കിയ ബജറ്റ് പ്രകാരം തദ്ദേശ സർക്കാരുകൾക്കുള്ള ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ 3,236.77 കോടി രൂപയും മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 4,315.69 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പുതുക്കിയ പദ്ധതി വിഹിതത്തിന്റെ 28.5% 8,655.45 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവയ്ക്കുന്നു. വികസന ഫണ്ടിന് പുറമെ ഖരമാലിന്യ സംസ്കരണ പരിപാടി പദ്ധതിയിൽ കീഴിൽ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റായി 160 കോടി രൂപയും പുതുക്കിയ വിഹിതമായി നീക്കിവച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം യഥാസമയത്ത് ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും. സർ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് സൌജന്യ യാത്ര KSRTC അനുവദിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ചെലവുകൾക്കായി 600 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷേമ പദ്ധതികൾ. സർ, അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസ ഓണറേറിയം 1,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതിന് 66.20 കോടി രൂപ നീക്കിവയ്ക്കുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3,000 രൂപ വർദ്ധിപ്പിച്ച് 9,000 രൂപയിൽ നിന്ന് 12,000 രൂപയാക്കി ഉയർത്തി. ഇതിന് 78.40 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാലയ പാചക തൊഴിലാളികളുടെ വിദ്യാലയങ്ങളിലെ വേതന 1,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 13.30 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെയും ആയമാരുടെയും സേവനങ്ങൾ മാനിച്ച് അവരുടെ പ്രതിമാസ ഓണറേറിയം നിലവിലുള്ള തുകയേക്കാൾ 1,000 രൂപ വർദ്ധിപ്പിച്ചു. ഇതിനായി 4.72 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിനെ സർക്കാരിന്റെ ഒരു തിങ്ക് ടാങ്കായിട്ട് നമ്മൾ പുനഃസംഘടിപ്പിക്കാൻ പോയാൽ മുൻഗണനാ പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുന്നതിനും ആശയങ്ങളെ പ്രായോഗിക പദ്ധതികളാക്കി മാറ്റുന്നതിനുമായി സിവിൽ സൊസൈറ്റി സംഘടനകളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു കണ്ണിയായി ആസൂത്രണ ബോർഡ് പ്രവർത്തിക്കും. സർ കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി ആകെ പദ്ധതി അടങ്കൽ തുകയായി 1,534.98 കോടി രൂപ വകയിരുത്തുന്നു. റബ്ബറിന്റെ വിലയിടിവിൽ നിന്നും റബ്ബർ കർഷകരെ സഹായിക്കാനായി ആരംഭിച്ചിട്ടുള്ള റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള റബ്ബറിന്റെ നിലവിലെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിക്കും. ഫ്രൂട്ട് ഫാമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഫലവർഗ്ഗങ്ങളും പുഷ്പവും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിച്ച കർഷകരുടെ പ്രമാണങ്ങൾ തിരിച്ചു നൽകാനും നടപടികൾ സ്വീകരിക്കും. നെല്ലിന്റെ സംഭരണം കാര്യക്ഷമമാക്കും. സംഭരണ വില കർഷകർക്ക് കൃത്യമായി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. സർ, കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി എന്നുള്ള പുതിയ പദ്ധതി കാർഷിക മേഖലയിൽ വനിതകളുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് തുടങ്ങും. കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. സംസ്ഥാനത്ത് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും.

കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കും. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ശക്തിപ്പെടുത്തുന്നതിനും കേരള കാർബൺ ഫാമിംഗ് ആൻഡ് സോയിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന പദ്ധതി നടപ്പിലാക്കും. സർ, മൃഗസംരക്ഷണത്തിന് ആ മേഖലയ്ക്ക് 258.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിന് 137.24 കോടി രൂപയും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് 29.89 കോടി രൂപയും കേരള സ്റ്റേറ്റ് പൌൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 8 കോടി രൂപയും MBIക്ക് 5.85 കോടി രൂപയും കേരള ഫീഡ്സിന് 19.20 കോടി രൂപയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 52 കോടി രൂപയും കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് 6.70 കോടി രൂപയും ഉൾപ്പെടുത്തുന്നു. സർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം, വിധവകളുടെ അശരണയിലെയും സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി കെപ്കോ ആശ്രയ പദ്ധതി, സ്കൂൾ കുട്ടികൾക്കായി സ്കൂൾ പൗൾട്രി ക്ലബ്ബ്, കേജുകളിലെ കോഴി വളർത്തൽ, അതുപോലെ കന്നുകാലികൾ ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് ഹൈഫർ റിയറിംഗ് സെന്ററുകൾ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. സർ, ക്ഷീരവികസനം. ക്ഷീരവികസന മേഖലയ്ക്ക് 102.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശക സേവനങ്ങൾക്ക് 9 കോടി രൂപയും ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള സഹായമായ 21 കോടി രൂപയും പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ലാബറട്ടറികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ 7 കോടി രൂപയും വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങളും മിൽക്ക് ഷെഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള 36.37 കോടി രൂപയും കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിൽ 7 കോടി രൂപയും തീറ്റപ്പുല്ലുകളുടെ ഉൽപാദനവും സംരക്ഷണത്തിലുള്ള 8.5 കോടി രൂപയും ഉൾപ്പെടുന്നു. ഇതിനൊരു ടാർഗറ്റ് ഉണ്ട്. കേരളത്തിൽ നിലവിൽ 70 ലക്ഷം ലിറ്റർ പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന് ആവശ്യം 86 ലക്ഷം ലിറ്റർ പാലിന്റെ ആവശ്യകതയുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പാലിന്റെ പ്രതിദിന ഉൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്താനും അധികമായി വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർ, ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേന ക്ഷീര സാന്ദ്രം പദ്ധതി നടപ്പിലാക്കും. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിൽ പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാം മാതൃകാ ക്ഷീര യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും നടപടികൊള്ളും. സർ, മത്സ്യബന്ധനം. മത്സ്യബന്ധന വകുപ്പിന് 133.43 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 34 കോടി രൂപയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന് 33.5 കോടി രൂപയുൾപ്പെടെ 200.93 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. പിന്നോക്കാവസ്ഥയിലുള്ള ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സമൂഹത്തിന് മറ്റ് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള പരിശീലന പരിപാടികൾ ആരംഭിക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ സഹായം നൽകും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. മത്സ്യബന്ധനത്തിന് പോകാൻ സർക്കാർ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേതന സഹായം ലഭ്യമാക്കും. ഹൈടെക് ഫിഷ് നഴ്സറികൾക്കും അലങ്കാര മത്സ്യകൃഷിക്കുമായി സർക്കാർ പ്രോത്സാഹനം നൽകും. തീരദേശ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനുള്ള കടൽ ഭിത്തി, ബ്രേക്ക് വാട്ടർ, ബീച്ച് നറീഷ്മെന്റ് അടക്കമുള്ള ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. സർ, വനം വന്യജീവി വകുപ്പ്. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.80 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് മലയോര കർഷകരും മറ്റ് ജനങ്ങളും വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ്. കേരളത്തിലെ കടുവ, പുലി എന്നിവയുടെ ശാസ്ത്രീയ സെൻസസ് നടത്തി അവയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നിയമവിധേയമായ നടപടി സ്വീകരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി ആകെ 192.20 കോടി രൂപ വകയിരുത്തുന്നു. വന്യജീവി ശല്യം ഏറെ രൂക്ഷമായ പ്രദേശങ്ങളിൽ കൂടുതൽ RRT സംഘത്തെ വിന്യസിക്കും. സർ, പരിസ്ഥിതി വകുപ്പ്. പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 22.02 കോടി രൂപ വകയിരുത്തുന്നു. വായു, ജലം, ഭൂമി, പ്രകാശ മലിനീകരണം തടയുന്നതിന് സീറോ ടോളറൻസ് നയം നടപ്പിലാക്കും. 2050 കൂടി കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. സോയിൽ കാർബൺ സെക്വസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കൃഷി

രീതികൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സംസ്ഥാനതല സംവിധാനം രൂപപ്പെടുത്തി കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉറപ്പാക്കും. സർ, മലയോര കർഷക ക്ഷേമം. മലയോര മേഖലയിൽ ബഹുവിള കർഷക കൃഷിരീതി മൾട്ടി ക്രോപ്സ് പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ആവശ്യമായ നിയമനിർമ്മാണം നടത്തും. മലയോര മേഖലയിൽ പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമയബന്ധിതമായി പരിഹാരം കാണും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ CHR കേസ്, 1964 റൂൾ, പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് എന്നിവ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താൽപര്യം സംരക്ഷിച്ച് പട്ടയ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിയമവിധേയമായി പുനഃപരിശോധിക്കും. പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ചു നൽകും. സർ, ഗ്രാമവികസന മേഖലയ്ക്കാകെ 2,138.80 കോടി രൂപ സാർ വകയിരുത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന UPA സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ നിർത്തലാക്കുന്ന രീതിയിൽ VBG റാംജിയായി പരിഷ്കരിച്ച് പുനർനാമകരണം ചെയ്യുകയും സംസ്ഥാന വിഹിതം 40% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നപ്പോൾ സംസ്ഥാന വിഹിതമായി നൽകേണ്ടിയിരുന്നത് ഏകദേശം 250 കോടി രൂപയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം കാരണം ഇത് 2,090.96 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഈ ജനകീയ പദ്ധതി തുടർന്നും നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടം എന്ന നിലയിൽ 1,422.60 കോടി രൂപ സംസ്ഥാന വിഹിതമായി വകയിരുത്തുന്നു. സർ, ഗ്രാമസഭയിൽ നേരിട്ട് സാധിക്കാത്ത ഗ്രാമസഭാംഗങ്ങൾക്ക് ഓൺലൈനിലായി പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. സാർ, ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. വിലങ്ങാട് പാക്കേജ്. 2024 ഉരുൾപൊട്ടലിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം നിയോജകമണ്ഡലത്തിലെ വിലങ്ങാട് വില്ലേജിൽ നിരവധി വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കൃഷി തുടങ്ങിയവയ്ക്ക് വൻ നാശനഷ്ടമുണ്ടായി. അടിസ്ഥാന സൗകര്യ പുനർനിർമ്മാണം, ദുരിതബാധിതരുടെ പുനരധിവാസം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള മാതൃക സൃഷ്ടിക്കൽ എന്നീ ലക്ഷ്യത്തോടെ വിലങ്ങാട് വില്ലേജിന്റെ സമഗ്രവും സുസ്ഥിരവുമായ പുനർനിർമ്മിതിക്ക് വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വയനാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ പിന്നോക്ക ജില്ലകൾക്കായുള്ള പ്രത്യേക പാക്കേജ്, അത് സമഗ്രമായി പുനഃസംഘടിപ്പിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ പിന്നോക്ക ജില്ലകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. വികസന പദ്ധതികൾ നടപ്പിലാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും അവിടെ കൈക്കൊള്ളും. സർ, എൻഡോസൾഫാൻ ബാധിതർക്കുള്ള ധനസഹായം. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ദുരിതബാധിതരായ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും. സർ, സഹകരണ മേഖലയ്ക്കായി ആകെ 114.44 കോടി രൂപ വകയിരുത്തുന്നു. സമീപകാലത്ത് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് നിക്ഷേപകരുടെ ഇടയിൽ മങ്ങലേറ്റിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. സഹകരണ മേഖലകളിലെ സംഘങ്ങളിലെ നിക്ഷേപ തുക യഥാസമയം മടക്കി നൽകാൻ കഴിയുന്ന തരത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലും വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിലും സഹകരണ മേഖലയെ കൂടി പങ്കാളിയാക്കുന്നതാണ്. സർ, സംസ്ഥാനത്തിന്റെ പുനരുപയോഗ ഊർജ്ജ സാധ്യതകളിൽ സഹകരണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 100% ഊർജ്ജ സ്വയം പര്യാപ്ത സഹകരണ സംഘങ്ങൾ എന്ന പദ്ധതി നടപ്പാക്കുന്നതാണ്. സഹകരണ മേഖലയിൽ PCP പൊതുസഹകരണ പങ്കാളിത്തം മാതൃകയിൽ പദ്ധതികൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകും. സർ, ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 559.39 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇത് വൻകിട ഇടത്തരം ജലസേചനത്തിനായി 213.39 കോടി രൂപയും ചെറുകിട ജലസേചനത്തിനായി 176.27 കോടി രൂപയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.50 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ സംരക്ഷണത്തിനുമായി 168.23 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, ജലവിതരണ കാര്യക്ഷമത ശക്തിപ്പെടുത്തും. അതിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾക്കും കനാൽ സംവിധാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി നെയ്യാർ ജലസേചന പദ്ധതി കൂടി മെച്ചപ്പെടുത്തും. ജലസേചന വകുപ്പിന് കീഴിലുള്ള ഇറിഗേഷൻ മ്യൂസിയം
അണക്കെട്ടുകളിലെ ഡാം ടൂറിസം, കനാൽ ടൂറിസം പദ്ധതി, ഇറിഗേഷൻ ഗസ്റ്റ് ഹൗസുകളുടെ നിർമ്മാണം തുടങ്ങിയവ പി

പി മോഡലിൽ വികസിപ്പിക്കുന്നതാണ്. സാർ, ഊർജ്ജ മേഖലയ്ക്ക് 1284.75 കോടി രൂപ ഉയരുത്തുന്നു. ഇതിൽ ഊർജ്ജ മേഖലാ വികസനത്തിനായി KSEB വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1218.71 കോടി രൂപയും പാരമ്പര്യേതരവും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കായി 66.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വ്യവസായ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 1115.48 കോടി രൂപയാണ്. ഗ്രാമ ചെറുകിട വ്യവസായങ്ങൾക്കായി 445.51 കോടി രൂപയും ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കായി 669.97 കോടി രൂപയും ധാതുക്കൾക്കായി 8.20 കോടി രൂപയും ITക്കായി 434.40 കോടി രൂപയും ഉൾപ്പെടെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്ക് ആകെ 1558.08 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവര സാങ്കേതിക വിദ്യ. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പരമ്പരാഗത വ്യവസായം. സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് സർക്കാർ സഹായം അത്യാവശ്യമാണ്. ഇതിനായി ഇൻകം സപ്പോർട്ട് സ്കീം നൽകും. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സമഗ്ര പാക്കേജിന് രൂപം നൽകും. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾക്ക് ബാങ്കുകളുമായി ചേർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കായി നടപടികൾ സ്വീകരിക്കും. കൈത്തറി, കരകൗശല വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിൽക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും നൂതന യന്ത്ര സാമഗ്രികൾ ലഭ്യമാക്കാനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും പ്രത്യേക പ്രോത്സാഹനം നൽകും. സംസ്ഥാനത്തെ പ്രതിസന്ധി നേരിടുന്ന മൺപാത്ര തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നടപ്പിലാക്കും. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി ഉറപ്പുവരുത്താൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും. കയർ മേഖലയ്ക്ക് 107.64 കോടി രൂപയും കശുവണ്ടി മേഖലയ്ക്കായി 56 കോടി രൂപയും വകയിരുത്തുന്നു. വിപണി സഹായമായി 50% കയർ ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ തുല്യവിഹിതം 10 കോടി വിലയിരുത്തുന്നു. കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം, വിപണനം, കയറ്റുമതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സഹായം നൽകുന്നതിനുള്ള പദ്ധതിക്കായി 11 കോടി വകയിരുത്തുന്നു. വില സ്ഥിരത ഫണ്ടായി 35 കോടി വകയിരുത്തുന്നു. സാർ, ഇൻക്യുബേഷൻ സെന്റർ. പുതുതലമുറ സംരംഭകർക്ക് അവരുടെ നൂതന ആശയങ്ങളെ പ്രായോഗിക ബിസിനസ് നിർദ്ദേശങ്ങളാക്കി മാറ്റുന്നതിന് സഹായകമാകുന്ന ഇടമാണ് ഇൻക്യുബേഷൻ സെന്റർ. വളർന്നുവരുന്ന സംരംഭകർക്ക് ഏറ്റവും നഷ്ടസാധ്യത കുറഞ്ഞ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കിയാണ് ഇൻക്യുബേഷൻ സെന്ററിന്റെ പ്രാഥമിക ഉദ്ദേശം. സ്റ്റാർട്ടപ്പുകൾക്കും വ്യക്തിഗത സംരംഭകർക്കും ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് ആയി മാനേജ്മെന്റ് പരിശീലനം, ഓഫീസ് സൗകര്യം, പ്രാഥമിക മൂലധന സഹായം എന്നിവ ലഭ്യമാക്കും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗതാഗതത്തിന് തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിന് 77.17 കോടി രൂപയും റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 985.77 കോടി രൂപയും റോഡ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 179.47 കോടി രൂപയും ഉൾനാടൻ ജലാഗതം മെച്ചപ്പെടുത്തുന്നതിന് 113.59 കോടി രൂപയും മറ്റ് ഗതാഗത സേവനങ്ങൾക്ക് 222.83 കോടി രൂപയും ഉൾപ്പെടെ ഗതാഗത മേഖലയ്ക്ക് ആകെ 1578.83 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ജലഗതാഗതം മെച്ചപ്പെടുത്തും. അതിനായി വെള്ളത്തിന് മുകളിൽ ഉയർന്ന് സഞ്ചരിക്കുന്ന ഹൈഡ്രോഫോയിൽ ജലഗതാഗത സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കും. സാർ, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളുടെ സമയബന്ധിതമായ തീർപ്പാക്കലിന് ശക്തമായ IT അടിസ്ഥാന സൗകര്യങ്ങളും വിശ്വസനീയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും അത്യാവശ്യമാണ്. അതിനാൽ വകുപ്പിലെ ICT അടിസ്ഥാന സൗകര്യങ്ങൾ, നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നവീകരിക്കുന്നതിന് 20 കോടി രൂപ വകയിരുത്തുന്നു. നികുതി വെട്ടിപ്പ് തടയുന്നതിന് പ്രത്യേക ടാക്സ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ് രൂപീകരിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് 325.36 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആവശ്യമായ നിയമഭേദഗതി കൊണ്ടുവരും. ആലപ്പുഴ ജില്ലയിൽ UPA സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടൂറിസം അമിനിറ്റി സെന്ററുകളും ഹൌസ് ബോട്ട് ടെർമിനലുകളും പരിഷ്കരിച്ച് ഉപയോഗപ്പെടുത്തും. ആലപ്പുഴയിൽ ഹൌസ് ബോട്ട് മാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കുന്നതിന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കും. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കലം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. പാതിരമണൽ ദ്വീപ് ഇക്കോ ടൂറിസം,
കേന്ദ്രം

അതിന് മാസ്റ്റർ പ്ലാനോട് കൂടിയ പദ്ധതി നടപ്പാക്കും. മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് ദ്വീപിലേക്ക് സഞ്ചാരികൾക്ക് വേണ്ടി റോപ്പ് വേ സൗകര്യം ഏർപ്പെടുത്തും. മുസ്ലിസ് ടൂറിസം പദ്ധതി പ്രദേശങ്ങളിലെ പുരാതന സ്മാരകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ ടൂറിസം വികസിപ്പിക്കുന്നതിനായി മുസ്ലിം ടൂറിസം പദ്ധതി കൂടുതൽ വിപുലമാക്കും. സർ, ലൈവ് മ്യൂസിയം, പൈതൃക മ്യൂസിയങ്ങൾ, പരമ്പരാഗത ജലപാതകളിലൂടെ ബോട്ട് യാത്ര എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ പദ്ധതിക്കായി 19 കോടി രൂപ വകയിരുത്തുന്നു. ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ എന്നിവ ഉൾപ്പെടെയുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഗ്രീൻ മാർഷൽസ് പദ്ധതി ആരംഭിക്കും. സ്ത്രീകളെ ഉൾപ്പെടെ പരിശീലിപ്പിക്കും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. ഇക്കോ, ജൈവ വൈവിധ്യ, കണ്ടൽക്കാട്, ഫാം, കാർഷിക, ഗ്രാമീണ ജീവിതാനുഭവ വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. കേരളത്തിന്റെ തനത് പാരമ്പര്യവും ഭക്ഷ്യ സംസ്കാരവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത ടൂറിസം ഹബ്ബുകളും സാംസ്കാരിക ടൂറിസം ഹബ്ബുകളും സ്ഥാപിക്കും. ബ്രാൻഡ് വയനാട് എന്ന ആശയം അവതരിപ്പിക്കും. അഷ്ടമുടി ടൂറിസം പ്രോത്സാഹിപ്പിക്കും. സ്ത്രീകൾ നയിക്കുന്ന ടൂറിസം സംരംഭങ്ങൾ, ഹോംസ്റ്റേകൾ, ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ എന്നിവ സംസ്ഥാനത്തുടനീളം വിപുലീകരിക്കും. ഡിജിറ്റൽ ടൂറിസം പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ടൂറിസം ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കും. സർ, ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും. ശാസ്ത്ര സേവനങ്ങൾക്കും ഗവേഷണത്തിനുമായി 205.18 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ: ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻസ്, CEWRDM, MBGIPS, നാറ്റ്പാക്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി, NHRI, KFRI, ശ്രീനിവാസ് രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന വിധത്തിൽ പുനഃസംഘടിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 1477.57 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും അക്കാഡമിക് നിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി 1032.28 കോടി രൂപ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വകയിരുത്തുന്നു. കായിക വിനോദങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം അനിവാര്യമാക്കും. മറ്റേ ഗേൾ ഫ്രണ്ട്ലിയാക്കി ഉള്ള പദ്ധതി, പെൺകുട്ടികളെ ശാക്തീകരിക്കുന്ന ആർത്തവ ശുചിത്വ സംരംഭം, എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സാനിറ്ററി നാപ്കിനുകൾ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ സംസ്കരണത്തിലുള്ള സൗകര്യം ഒരുക്കുക, സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിയും ശുചിയുള്ളതുമായി സൂക്ഷിക്കുക തുടങ്ങിയ ഗേൾ ഫ്രണ്ട്ലി ക്യാമ്പസ് കൂടിയാക്കി മാറ്റും. സർ, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബായി മാറ്റുന്നതിനുമായി ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. ഈ പദ്ധതിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉന്നത വിദ്യാഭ്യാസം. സമഗ്രമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരും. നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തെ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കും. ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കും. സർ, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്നു പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി പുനരാരംഭിച്ച് അക്കാഡമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സംസ്ഥാന സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടപ്പാക്കും. ഇത് സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കും. അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ എഡ്യൂക്കേഷൻ ഫെയറുകൾ സംഘടിപ്പിക്കും. എല്ലാ പ്രധാന സർവകലാശാലകളിലും സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിയുണ്ട്. ഉദാഹരണത്തിന്, ഹാവാർഡിൽ 100 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. JNU ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. സംസ്ഥാനത്തെ കോളേജുകളിൽ റാഗിങ്ങും അക്രമണങ്ങളും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു. സർ, ഇത് തടയാൻ കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും, റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടും സംസ്ഥാനത്ത് നടപ്പാക്കും. സർ, ബിരുദധാരികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. അക്കാഡമിക് വിഷയങ്ങൾ അമിത രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ അക്കാഡമിക് കൌൺസിൽ രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കാനും കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനം നടപ്പിലാക്കും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി ആകെ 232.11 കോടി രൂപ നീക്കിവയ്ക്കുന്നു. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റി സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. കലാ സാംസ്കാരിക മേഖല. കലാ സാംസ്കാരിക മേഖലയ്ക്ക് ആകെ 203.93 കോടി രൂപ വകയിരുത്തുന്നു. തൃശൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനം നവീകരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ ശിവഗിരി തീർത്ഥാടന പ്ലാറ്റിനം ജൂബിലി സ്മാരക കൺവെൻഷൻ സെന്ററിന് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മഠത്തിന്റെ ചരിത്ര പ്രാധാന്യവും സ്വതന്ത്ര മാനവികതയും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ച് സെന്ററിന്റെ നിർമ്മാണത്തിനുള്ള ധനസഹായമായി 5 കോടി രൂപ വകയിരുത്തും.

കായിക യുവജന മേഖലയ്ക്ക് 173.77 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് ക്യാമ്പസുകളിലെ കളിസ്ഥലങ്ങൾ പൂർണ്ണമായും ഉപയോഗക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ വിഷൻ 2036 നടപ്പാക്കും. സർ, വൈദ്യശുശ്രൂഷയും പൊതുജന ആരോഗ്യവും ആരോഗ്യ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകും. വൈദ്യശുശ്രൂഷയ്ക്കും പൊതുജനാരോഗ്യ മേഖലയ്ക്കുമുള്ള പദ്ധതി വിഹിതമായി 2076.02 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോഗ്യ ചികിത്സാ ചെലവ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ടുവരാൻ സർക്കാർ ഇടപെടൽ നടത്തും. കാസർഗോഡ്, ഇടുക്കി, വയനാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ ഇപ്പോഴും ശോചനീയമായി തുടരുകയാണ്. ഇവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ, ജീവനക്കാർ, ഉപകരണങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. ആയുഷ് ടൂറിസം, മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. സ്കൂൾ ഹെൽത്ത് ബ്രിഗേഡ് രൂപീകരിക്കും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിനും നേരിടുന്നതിനും ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തി സംവിധാനങ്ങൾ സൃഷ്ടിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. KMCSLന്റെ മരുന്ന് സംഭരണ പ്രക്രിയ പുനഃപരിശോധിക്കുകയും കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ ആരംഭിക്കും. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ സ്ഥാപിച്ച് ചികിത്സ ഉറപ്പാക്കും. ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കും. രോഗനിർണയ ടെസ്റ്റുകൾക്കായി ലാബ് സൌകര്യങ്ങൾ കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് സൌകര്യം ഏർപ്പെടുത്തും. ആദ്യഘട്ടം 2 കോടി രൂപ വീതം ചെലവിൽ 10 ലാബുകൾ സജ്ജീകരിക്കുന്നതാണ്. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് സ്പൈനൽ മസ്കുലർ അട്രോഫി അടക്കമുള്ള അപൂർവ രോഗങ്ങൾക്ക് മരുന്നുകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. ജലവിതരണവും മാലിന്യ നിർമാർജ്ജനത്തിനുമായി 895.59 കോടി രൂപ മാറ്റിവെക്കുന്നു. പല പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് വെള്ളത്തിൽ നിന്നാണ്. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. ഇതിനായി കോളേജ് ലാബുകളും പ്രയോജനപ്പെടുത്തും. ഭവന നിർമ്മാണ മേഖലയ്ക്കായി 58.15 കോടി രൂപ വകയിരുത്തുന്നു. നഗരവികസനത്തിന് 997.88 കോടി രൂപ വകയിരുത്തുന്നു. വിവര വിനിമയവും പ്രചാരണവും മേഖലയ്ക്കായി 36.23 കോടി രൂപയും തൊഴിലും തൊഴിലാളി ക്ഷേമത്തിനും 650.46 കോടി രൂപയും വകയിരുത്തുന്നു. ഭരണപരമായ ചെലവുകൾ കുറച്ചുകൊണ്ടുവരുന്നതിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. ഗിഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികൾക്ക് രൂപം നൽകും. IT അടക്കമുള്ള പ്രൊഫഷണൽ തൊഴിൽ മേഖലയിൽ ഓഫീസ് വെൽനസ് ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, പട്ടികജാതി ക്ഷേമത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 9.81% 2,979 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 1,638.0 കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി 1,341.30 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിന് പുറമെ പട്ടികജാതി ഉപപദ്ധതിക്കായി 527.68 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 2.83% 850.48 കോടി രൂപ പട്ടികവർഗ ഉപപദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ട്. ഇതിൽ 657.93 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്ന 201.55 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികവർഗ ഉപപദ്ധതിക്കായി 152.52 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു.

പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പുതിയ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലിയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തും. ഇ ഗ്രാൻസ്, വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻസ് സമയബന്ധിതമായി നൽകാൻ നടപടികൾ സ്വീകരിക്കും. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ഉപജീവനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നതിന് 164.16 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് 77.91 കോടി രൂപ വകയിരുത്തുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിന് 31.29 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റിയെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിത യാത്ര ഉറപ്പുവരുത്താൻ ബാരിയർ ഫ്രീ കർശന നടപടി സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൌകര്യങ്ങൾ ഉറപ്പുവരുത്തും. ഭിന്നശേഷിക്കാരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ സർക്കാർ ഒരുക്കും. അംഗൻവാടികൾ വഴി പഠന വൈകല്യങ്ങളും ഭിന്നശേഷിയും നേരത്തെ തിരിച്ചറിയാനുള്ള സ്ക്രീനിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കും. സാമൂഹിക സുരക്ഷയും ക്ഷേമവും മേഖലയ്ക്കായി 590.11 കോടി രൂപ വിലയിരുത്തുന്നു. നിർദ്ദന്തരായ രോഗികൾക്ക് സഹായെത്തിക്കാൻ മുൻ യു ഡി എഫ് കാലഘട്ടത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഹൃതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ നടപടി സ്വീകരിക്കും. ടൈപ്പ് 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാനും ബ്രിട്ടിൽ ഡയബറ്റിക്കായ കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് നൽകാനും, കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ നൽകാനും നടപടി സ്വീകരിക്കും. ഇൻസുലിൻ പമ്പ് തദ്ദേശീയമായി നിർമ്മിക്കാൻ സർക്കാർ സഹായം നൽകും. മിഠായി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. മിഠായി സാറ്റലൈറ്റ് സെന്ററുകളിൽ എൻഡോക്രൈൻ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തും. സർ, സംസ്ഥാനത്ത് സാമ്പത്തിക കുടുംബാരോഗ്യ കാരണങ്ങൾ മൂലമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് പരിഹാരമായി സോഷ്യൽ വർക്ക് പ്രൊഫഷണലുകളുടെ സഹായം ലഭ്യമാക്കും. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. സർ, ദേവസ്വം വികസന പ്രവർത്തനങ്ങൾ. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രതിവർഷം നൽകേണ്ട ആനുവിറ്റി വിഹിതം നൽകുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ അധികാരം നൽകുന്നതിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് സമാനമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഇതര ദേവസ്വം ബോർഡുകളെ പോലെ അവർക്ക് വേണ്ടി ചട്ടങ്ങൾ നിർമ്മിക്കും. സർ, എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. മയക്ക് മരുന്നിന്റെ ഉത്ഭവ വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് സമഗ്രമായ പദ്ധതി രൂപീകരിക്കും. ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യാപകമായ പ്രചരണം നടത്തും. എക്സൈസ് വകുപ്പിന് മാത്രമായി ഒരു കെമിക്കൽ എക്സാമിനേഷൻ ലാബോറട്ടറി രൂപീകരിക്കും. സംസ്ഥാന നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയുന്നതിന് CCTV ക്യാമറകളും എക്സ്റേ, ഗാമാറേ സ്കാനറുകളും സ്ഥാപിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാവുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ എല്ലാ എക്സൈസ് ഓഫീസുകളിലും ലഭ്യമാക്കും. സർ, മാവേലിക്കര റേഞ്ചിൽ നിന്നും ചെട്ടിക്കുള വരണിക്കാവ് പഞ്ചായത്തുകളെയും കായംകുളം റേഞ്ചിൽ നിന്നും പത്തിയൂർ പഞ്ചായത്തും നൂറാട് റേഞ്ചിൽ നിന്നും വള്ളിക്കുന്നം പഞ്ചായത്തും ചേർത്തുകൊണ്ട് ഒരു പുതിയ മാതൃകാ റേഞ്ച് ഓഫീസ് സ്ഥാപിക്കും. ഭരണ നിർവഹണം. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ രാജ്യത്തെ ഏറ്റവും മികച്ചതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥരുടെ പ്രകടനം വിലയിരുത്തുന്നതിനും അവരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ കുറയ്ക്കുന്നതടക്കമുള്ള ഭരണപരിഷ്കാര നടപടികൾ കൈക്കൊള്ളും. സർ, പോലീസ് വകുപ്പ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. ഇത്തരം കേസുകളിൽ പരാതി അറിയിക്കാൻ രഹസ്യ സ്വഭാവമുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ, പോർട്ടൽ എന്നിവ സജ്ജീകരിക്കും. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ANTF, ഡാൻസ് ഓഫ്, SOG എന്നീ സംവിധാനങ്ങളിലൂടെ കേരള പോലീസ് പ്രവർത്തനം വിപുലീകരിക്കും. സർ, വനിതകളെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഓഫീസർമാരായി നിയമിക്കും. സർ, സ്ത്രീകളും കുട്ടികളും പീഡനത്തിന് വിധേയരായ കേസുകൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ

സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ അതിശക്തവും കർശനവുമായ നിയമ നടപടികൾ കൈക്കൊള്ളും. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. ജയിൽ നവീകരണവും തടവുകാരുടെ ക്ഷേമവും നടപ്പാക്കും. പട്ടാരി, എടപ്പാൾ എന്നിവിടങ്ങളിൽ പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. അഗ്നിരക്ഷാസേനാ വകുപ്പ് പുനഃസംഘടിപ്പിക്കും. ആ പ്രവർത്തനങ്ങളെ ആധുനികവൽക്കരിക്കും. സർ, ജുഡീഷ്യറി, നീതിന്യായ സംവിധാനത്തിന്റെ കാര്യക്ഷമത, സുതാര്യത, സേവന ലഭ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനികവൽക്കരണം, ഡിജിറ്റൽ പരിവർത്തനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ഹൈക്കോടതിയിലും ജില്ലാ നീതിന്യായ സംവിധാനത്തിലും ICT ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാനത്തെ വിവിധ കോടതി സമുച്ചയങ്ങളിലെ നീതിന്യായ ഭരണരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും മുൻഗണന നൽകും. കൊച്ചിയിൽ ഒരു ആർബിട്രേഷൻ കോടതി സ്ഥാപിക്കും. സർവേ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 17.5 കോടി വകയിരുത്തുന്നു. റവന്യൂ വകുപ്പിനായി 76.70 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രാദേശിക ഭൂവിനിയോഗ ഭരണ സംവിധാന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയൺമെന്റ് സെന്റർ അന്തർദേശീയ നിലവാരത്തിലുള്ള കേരള ജിയോ സ്പേഷ്യൽ ഗവർണൻസ് പ്ലാറ്റ്ഫോമാക്കി വികസിപ്പിക്കും. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഹൈ റെസൊല്യൂഷൻ ഡാറ്റ, DEM ഡാറ്റ ശേഖരിക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനുമായി ഒരു ഡ്രോൺ ലാബ് സെന്റർ സ്ഥാപിക്കും. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24.01 ലക്ഷം രൂപ വിലയിരുത്തുന്നു. സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 6.31 കോടി രൂപ വകയിരുത്തുന്നു. സ്പേഷ്യൽ ഇന്റലിജൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിഷൻ ജിയോ കേരളമാണ്. അതിനാൽ KSREC സംസ്ഥാനത്തെ പ്രമുഖ ജിയോ സ്പേഷ്യൽ ഗവർണൻസ് സ്ഥാപനമാക്കി മാറ്റുന്നതിനും ഏകീകൃത കേരള ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം KGIS സ്ഥാപിക്കുന്നതിനും സർക്കാർ ഉദ്ദേശിക്കുന്നു. സ്പേഷ്യൽ ഗവർണൻസിനെ പൊതുഭരണത്തിന്റെ മുഖ്യധാരയാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നതാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കും. ട്രഷറി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 20 കോടി വകയിരുത്തും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിന്, ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് KFC മുൻനിര പദ്ധതിയായ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി ശക്തിപ്പെടുത്തും. പുതിയ MSMEകളെ പിന്തുണയ്ക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം സംരംഭകർക്ക് 6% കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കും. ആദ്യ 5 വർഷത്തേക്ക് 3% പലിശ ഇളവ് സർക്കാർ നൽകുന്നതാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് CMEDP കീഴിലുള്ള അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 50 നിന്നും 60 വയസ്സായി ഉയർത്താനും പരമാവധി വായ്പാ തുക നിലവിലുള്ള 2 കോടി രൂപയിൽ നിന്നും 5 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 27.7 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് ഭൂമിയുടെ കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസും നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് ന്യായവില. സംസ്ഥാന വ്യാപകമായി ന്യായവിലയെക്കുറിച്ച് പരാതികളുണ്ട്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കുറവാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കൂടുതലാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില സമഗ്രമായി നമ്മൾ പുനഃപരിശോധിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും വസ്തുനിഷ്ഠമായ വിപണി വിവരങ്ങളുടെയും ഫീൽഡ് തലത്തിലുള്ള ഡാറ്റയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിഷ്കരണം നടപ്പിലാക്കുക. 2010 നടപ്പിലാക്കിയ ന്യായവില നിർണ്ണയവുമായി ബന്ധപ്പെട്ട കേരള സ്റ്റാമ്പ് ആക്ട് 1959 Section 28A പ്രകാരമുള്ള ധാരാളം അപ്പീൽ അപേക്ഷകൾ നിലവിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. ഇവ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി പ്രത്യേക അദാലത്തുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും നിലവിലുള്ള എല്ലാ അപ്പീലുകളും 2026 October 31 തീർപ്പാക്കുന്നതുമാണ്. പേപ്പർരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്, വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും 1908 രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതില്ലാത്ത രേഖകൾക്ക് ഡിജിറ്റൽ സ്റ്റാമ്പിംഗ് സൗകര്യം വിപുലീകരിക്കുന്നതാണ്. ഈ സ്റ്റാമ്പിംഗ് സംവിധാനം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിലേക്കും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരമുള്ള അണ്ടർ വാല്യൂഷൻ കേസുകളുടെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അപ്പീൽ നടപടികൾ പൂർത്തിയാവുകയും ചെയ്ത ശേഷം നിർണ്ണയിക്കപ്പെട്ട കുടിശ്ശിക മുദ്രവില അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വർഷം അത്തരം കുടിശ്ശിക ബന്ധപ്പെട്ട ആധാരത്തിലെ വസ്തുവിന്മേലുള്ള ബാധ്യതയായി, ചാർജ് ഓൺ പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നതാണ്. ഇതുവഴി സർക്കാർ കുടിശ്ശികൾ കൂടുതൽ ഫലപ്രദമായി ഈടാക്കാൻ കഴിയുന്നതോടൊപ്പം ഭാവിയിൽ വസ്തു വാങ്ങുന്നവർക്ക് ഇടപാടിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇത്തരം ബാധ്യതകളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതും ഉറപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ

വെണ്ടർമാരുടെ ഒരു പരാതിയുണ്ട്. ലൈസൻസ് ഉള്ള സ്റ്റാമ്പ് വെണ്ടർമാരുടെ സ്റ്റാമ്പ് പേപ്പർ വിൽപ്പന നടത്തുന്നതിനുള്ള നിലവിലെ 1 ലക്ഷം രൂപ എന്ന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പിനായി 5,952.29 കോടി രൂപ വകയിരുത്തുന്നു. നിലവിലുള്ള PWD മാനുവൽ പരിഷ്കരിക്കും. പുതിയ റോഡ് ആർക്കിടെക്ചർ വിങ് രൂപീകരിക്കും. 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ഘട്ടംഘട്ടമായി BMNBC നിലവാരത്തിലേക്ക് ഉയർത്തും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോ, ഹോർട്ടികോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വിതരണ ശൃംഖലയിലെ പോരായ്മകൾ പരിഹരിക്കും. ഈ ഏജൻസികളെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ അവശ്യ വസ്തുക്കൾ സംഭരിച്ച് ആധുനികമായ രീതിയിൽ സംഭരണ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈകോയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക നേടിയെടുക്കും. സർ, മറ്റു പ്രധാന പദ്ധതികൾ: പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഊരിലെ 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി പാലം പണിയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും. ഈ പദ്ധതികൾക്കെല്ലാം പ്രാരംഭമായിട്ടുള്ള പണമാണ് ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനും 1 കോടി രൂപ വകയിരുത്തുന്നു. പത്തനാപുരം ടൗൺ റിംഗ് റോഡ് നിർമ്മാണത്തിനുള്ള നടപടി സ്വീകരിക്കും. 1 കോടി രൂപ ടോക്കൺ പ്രൊവിഷനായി വയ്ക്കുന്നു. ആറന്മുള കണ്ണാടി എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആൻഡ് ട്രെയിനിംഗ് സെന്റർ സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പൂന്ത്രയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായ പൂന്ത്ര ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനും പൂന്ത്ര ഇടയാർ പാലം നിർമ്മിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. NH 66 കോഹിനൂരിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ചേളാരിയിലും ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്തും ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കരുതാഗപ്പള്ളി, ചാലക്കുടി, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ റവന്യൂ ടവർ സ്ഥാപിക്കുന്നതിനും വടകര താലൂക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനും പണം വകയിരുത്തുന്നു. ഇടക്കുളങ്ങര വ്യവസായ പാർക്കിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 1 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടയത്തെ സ്കൈ വാക്കിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. ബത്തേരി നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രാരംഭ നടപടികൾക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ഗോശ്രീ ബോൾഗാട്ടി സമാന്തര പാലം നിർമ്മിക്കുന്നതിനും ഗോശ്രീ മാമംഗലം റോഡിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ നിർമ്മിക്കുന്നതിനും പ്രാരംഭ നടപടികൾക്കുമായി 1 കോടി രൂപയും ഒറ്റപ്പാലം കോടതി സമുച്ചയ നിർമ്മാണത്തിനായി പ്രാഥമിക ചെലവുകൾക്കായി 1 കോടി രൂപയും വകയിരുത്തുന്നു. പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി 3 കോടി രൂപ, ബാക്കി തുക നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കും. വയനാട് വാണിയമ്പലത്ത് ROB നിർമ്മിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളും. പ്രാരംഭ നടപടിക്കായി 5 കോടി രൂപ വകയിരുത്തും. വിശുദ്ധ ചാവറയച്ചന്റെ സ്മരണ നിലനിർത്തുന്നതിനായി കൂണമ്മാവ് സെന്റ് ഫിലോമിനാസൻ സെന്റ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 175 വർഷം പഴക്കമുള്ള മുറി, ആശ്രമ കെട്ടിടം, ചരിത്ര സാംസ്കാരിക മ്യൂസിയം എന്നിവയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയുടെ മുഖ്യ സംഘാടകരായ 52 പള്ളിയോടങ്ങൾക്ക് നൽകി വരുന്ന 10,000 രൂപയുടെ ഗ്രാന്റ് 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതാണ്. പൊന്നാനി കേന്ദ്രമാക്കി മലബാർ തീൻഡീസ് കൾച്ചറൽ ബിനാലെ സംഘടിപ്പിക്കും. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി മൈസൂർ നഞ്ചങ്കോട് റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കുന്നതിന് സഹായധനമായി 1 കോടി രൂപ വകയിരുത്തുന്നു. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി 10 കോടി രൂപ. കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. KUWG നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. മഹാകവി ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ 150-ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി

ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് പദ്ധതിയുടെ അറ്റകുറ്റ പ്രവൃത്തികൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമായി ഓരോ ജില്ലാ കളക്ടർമാർക്കും പ്രതിവർഷം 50 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഫണ്ട് രൂപീകരിക്കുന്നതിനാണ്. ഇതിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഇതിന്റെ വിനിയോഗം സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്കായി പ്രാരംഭമായി 100 കോടി രൂപ വകയിരുത്തുന്നു. ചാലിശ്ശേരി CHC കെട്ടിടത്തിനായി 2 കോടി രൂപ. തൃത്താര നിയോജകമണ്ഡലത്തിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാഡമിക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. യശസ്വിനായ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന് പട്ടത്ത് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് ആർ ശങ്കർ ഫൗണ്ടേഷൻ ഓഫ് കേരളയ്ക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൂടുതൽ അതിന് മാറ്റം ഉണ്ടാക്കും. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കും. ഇതിനായി 30 കോടി രൂപ വകയിരുത്തുന്നു. ലോട്ടറി വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ, സമഗ്രമായ പുനഃസംഘടിപ്പിക്കും. സമ്മാന ഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ ഏർപ്പെടുത്തുന്നതാണ്. സാർ, ജീവനക്കാരുടെ സംബന്ധിച്ച് സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അശ്വേഡ് പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിന് ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സാർ, വിഭവ സമാഹരണം, ചരക്ക് സേവന നികുതി വകുപ്പ്, ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026, പ്രകൃതി ദുരന്തങ്ങൾ മൂലം സംസ്ഥാനത്തിന് ആവശ്യമായ അതീവ വിഭവ സമാഹരണത്തിനായി 2019 ഏർപ്പെടുത്തിയ GST ബാധകമായ ബിസിനസ് ടു കസ്റ്റമർ സപ്ലൈകളിൽ 1% ഫ്ലഡ് സെസ് ഈടാക്കിയിരുന്നു. ഫ്ലഡ് സെസിന്റെ കാലാവധി അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിരവധി കുടിശ്ശിക നിലവിലുണ്ട്. അതുകൊണ്ട് ഇത്തരം കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് അവസരം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതിനാൽ വ്യാപാരികൾക്ക് ആശ്വാസം നൽകുന്നതിന് ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026 എന്ന ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന നികുതിദായകർക്ക് കുടിശ്ശികയുള്ള ഫ്ലഡ് സെസ് മാത്രം ഒടുക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട പലിശയും പിഴയും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ്. ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള അവസാന തീയതി 2027 മാർച്ച് 31 ആയിരിക്കും. ചെറുകിട നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി. GST നിയമം വരുന്നതിന് മുമ്പുള്ള വിവിധ നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കുടിശ്ശികൾ നിലനിൽക്കുന്നുണ്ട്. പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതും ചെറിയ തുകകൾ ഉൾപ്പെടുന്നവയും ആണ്. സാർ, അതുകൊണ്ട് കേരള സർചാർജ് ഓൺ ടാക്സസ് ആക്ട് തുടങ്ങിയ നിരവധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട, പഴയകാല നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000 മുകളിൽ വരുന്നതും എന്നാൽ 2 ലക്ഷം കവിയാത്തതുമായ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും. ഈ ആനുകൂല്യം 2027 മാർച്ച് 31 വരെ തീർപ്പാക്കുന്ന നികുതി നിർണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികൾക്കും ബാധകമായിരിക്കും. എന്നാൽ ഈ ആനുകൂല്യം കേരള പൊതുവിൽപ്പന നികുതി നിയമം 1963 പ്രകാരമുള്ള മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട കുടിശ്ശികൾക്ക് ബാധകമായിരിക്കില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്കനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ചരക്ക് സേവന GST കൌൺസിലിന്റെ ശുപാർശയെ തുടർന്ന് കൊണ്ടുവന്ന 2026 യൂണിയൻ ഫിനാൻസ് ആക്ട് പ്രകാരം
2017 കേന്ദ്ര

ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതികൾക്ക് അനുസൃതമായി 2017 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതികൾ വരുത്തും. സർ, മോട്ടോർ വാഹന വകുപ്പ് പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് നിലവിലെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കും. കേരളത്തിലേക്ക് രജിസ്ട്രേഷനായി കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്തുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുന്നു. നിലവിലെ ത്രൈമാസ നികുതിയായ സീറ്റ് ഒന്നിന് 2000 രൂപ എന്ന നിരക്ക് 900 രൂപയായും സ്ലീപ്പർ ഒന്നിന് നിലവിലെ 3000 രൂപ എന്നത് 1500 രൂപയായും കുറയ്ക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിലർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുകൾ ആകർഷിക്കുന്നതിനായി ട്രെയിലർ വാഹനങ്ങളുടെ ത്രൈമാസ നികുതി സ്ലാബുകൾ ഏകീകരിച്ച് പരിഷ്കരിക്കുന്നു. 20 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ട്രെയിലർ വാഹനങ്ങളുടെ അധിക നികുതി ചുമത്തിയിരുന്ന സ്ലാബ് ഒഴിവാക്കി 15 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങളുടെ നികുതി നിരക്കിലേക്ക് കുറച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടന പരിശോധിച്ച് അത് പരിഷ്കരിക്കുന്നു. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്നും 3% കുറച്ചു. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 8% നിന്നും 5% കുറച്ചു. 40 ലക്ഷത്തിന് മീതെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 10% നിന്നും 15% വർദ്ധിപ്പിച്ചു. മറ്റ് നികുതി നിരക്കുകളിൽ മാറ്റമില്ല. ഭിന്നശേഷിക്കാർക്ക് മോട്ടോർ വാഹന നികുതി ഇളവ് ലഭിക്കുന്ന വാഹനത്തിന്റെ മൂല്യപരിധി നിലവിലുള്ള 7 ലക്ഷം രൂപയിൽ നിന്നും 15 ലക്ഷം രൂപയാക്കി ഉയർത്തും. 50% പിഴ മാത്രം അടച്ച് ഈ ചെല്ലാനുകൾ തീർപ്പാക്കുന്നതിനായി ഈ ചെല്ലാൻ ആംനസ്റ്റി പദ്ധതി നടപ്പിലാക്കുന്നതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് 1986 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏകദേശം 703 കോടി രൂപയുടെ കുടിശ്ശിക മുദ്രവിലയുമായി ബന്ധപ്പെട്ട 1,46,355 മുദ്രവില അണ്ടർവാലുവേഷൻ കേസുകൾ നിലവിലുണ്ട്. ഈ സാഹചര്യം ഇത്തരം കേസുകളുടെ തീർപ്പാക്കലിനും കുടിശ്ശിക പിരിവിനുമായി നിലവിലുള്ള സംവിധാനത്തിൽ പരിഷ്കാരം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. തീർപ്പാകാതെ അവശേഷിക്കുന്ന മുദ്രവില അണ്ടർവാലുവേഷൻ കേസുകളിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായും സർക്കാർ വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇളവുകളോടുകൂടിയ ഒരൊറ്റ തവണ തീർപ്പാക്കൽ പദ്ധതി വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം നടപ്പാക്കുന്നതാണ്. 2010 മാർച്ച് 31 വരെയുള്ള കാലയളവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തീർക്കാതെ കിടക്കുന്ന അണ്ടർവാലുവേഷൻ കേസുകളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ചെറുകിട ബാധ്യതകൾ അവസാനിപ്പിക്കുന്നതിനായി അന്തിമ ഉത്തരവ് പ്രകാരം നിർണയിക്കപ്പെട്ട അധിക മുദ്രവില 10,000-ൽ താഴെയായി കേസുകളിലെ ബാധ്യത ഒറ്റത്തവണ നടപടിയായി എഴുതിത്തള്ളുന്നതാണ്. ഈ നടപടിയിലൂടെ ഉയർന്ന മൂല്യമുള്ള വരുമാന ശേഖരണ നടപടികളിൽ സർക്കാരിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പരിസ്ഥിതി സൌഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ അർഹതയുള്ള ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും അനുവദിച്ചിട്ടുള്ള 4% മുദ്രവില നിരക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി KRERA രജിസ്റ്റർ ചെയ്ത എല്ലാ വില്ലകൾക്കും ബാധകമാക്കുന്നതാണ്. സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരം ലഭ്യമായ എല്ലാ അപ്പീൽ പരിഹാര മാർഗങ്ങളും പൂർത്തിയായ ശേഷവും അണ്ടർ വാല്യുവേഷൻ കേസിൽ നിർണയിക്കപ്പെട്ട അധിക മുദ്രവില അന്തിമ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനകം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം കുടിശ്ശിക തുകയിന്മേൽ യഥാർത്ഥ അടവ് തീയതി വരെ പ്രതിമാസം 1% നിരക്കിൽ പലിശ ഈടാക്കുന്ന. സാർ, ഉപസംഹാരം. സാർ, വികസനം എന്നത് കേവലം പശ്ചാത്തല സൗകര്യ വികസനമല്ല, മറിച്ച് ജനങ്ങളോടുള്ള കരുതലും അവർക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട്. പദ്ധതികളും പരിപാടികളും വേഗത്തിലാക്കിക്കൊണ്ട് വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാ കേരളീയരിലേക്കും എത്തിക്കാൻ സഹായകരമാകുന്ന ഡാറ്റ അധിഷ്ഠിതവും ജനതയെ ഹൃദയത്തോട് ചേർക്കുന്നതുമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും കരുതലും സഹായവും ഉറപ്പാക്കുന്ന ചലനാത്മകവും ഊർജ്ജസ്വലവുമായ സാങ്കേതികവിദ്യയോടൊപ്പം സാമൂഹ്യ നീതിയിലും അധിഷ്ഠിതമായൊരു സംവിധാനമായിരിക്കും അത്. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സഹകരണവും ഐക്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേരള ജനതയുടെ പിന്തുണയോടെയും മഹനീയമായ ഈ സഭയുടെ സഹകരണത്തോടെയും സഹാനുഭൂതിയുള്ള ഭരണം, ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വായത്തമാക്കാവുന്ന ഒരു പുതുയുഗ വികസിത കേരളം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. സർ, ട്രസ്റ്റ് വിത്ത് ഡിസ്റ്റിനി എന്ന വിധിയുമായുള്ള മുഖാമുഖം എന്ന വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു
ആധുനികവും സമഭാവന നിറഞ്ഞ

0: ഉള്ളതും സമൃദ്ധിയുള്ളതുമായ ഒരു നാടിനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ കുറിക്കാം. ഭാവി നമ്മളെ വിളിക്കുകയാണ്, ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടത്, എത്ര കഠിനമായ അധ്വാനമാണ് ചെയ്യേണ്ടത്. കൃഷിക്കാരും തൊഴിലാളികളുമായുള്ള സാധാരണ പൗരന്മാർക്ക് എല്ലാ അവസരങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. പട്ടിണിയെ, രോഗാവസ്ഥകളെ, വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ ശക്തമായി നേരിടണം. ജനാധിപത്യവും സമ്പദ്സമൃദ്ധിയും പുരോഗമനോന്മുഖവുമായ ഒരു നാടിനെ കെട്ടിപ്പടുക്കാനായി പ്രയത്നിക്കുക. എല്ലാവർക്കും നീതിയും ജീവിതത്തിന്റെ നിറവും പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനം കെട്ടിപ്പടുക്കുകയാവണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, 2026-27 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിന്റെ സംക്ഷിപ്ത രൂപം ഞാൻ അവതരിപ്പിക്കുകയാണ്. പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്: റവന്യൂ വരവ് 169,646.37 കോടി. സർ, റവന്യൂ ചെലവ് 2,05,001.67 കോടി. സർ, റവന്യൂ കമ്മി -35,355.30 കോടി. മൂലധന ചെലവ് -19,651.41 കോടി. വായ്പകളും മുൻകൂറുകളും തനി -1,398.65 കോടി. പൊതുകടം തനി 52,364.13 കോടി. പൊതുക്കണക്ക് തനി 4,000 കോടി. ആകെ കമ്മി -41.23 കോടി. വർഷാരംഭ രൊക്ക ബാക്കി -382.382.45 കോടി. വർഷാന്ത്യ രൊക്ക ബാക്കി -423.68 കോടി. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് -1,080.95 കോടി. വർഷാന്ത്യ രൊക്ക ബാക്കി -1,504.63 കോടി. സർ, 2026-27 പുതുക്കിയ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
1: താങ്ക് യു വെരി മച്ച്. ബജറ്റ് പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മാധ്യമ പ്രതിനിധികൾക്കും ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അച്ചടിച്ച ബജറ്റ് രേഖകൾ അംഗങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് ഹോമിലെ മുറിയിലും മന്ത്രിമാർക്ക് ഓഫീസുകളിലും എത്തിക്കുന്നതായിരിക്കും. മുഴുവൻ ബജറ്റ് രേഖകളും നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തകർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓർഡർ ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. അതിനു മുമ്പ് ഇതിന്റെ വിതരണം പൂർത്തിയാക്കണം.
2: പ്രിയ ശ്രോതാക്കളെ, 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനമായിരുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റാണ് മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. അതിൻ്റെ തത്സമയ പ്രക്ഷേപണമാണ് നമ്മൾ കേട്ടത്. ഈ പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു ബഡ്ജറ്റായിരുന്നു. അടുത്ത 5 വർഷത്തെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളുടെ ഒരു ദിശാസൂചിക എന്ന രീതിയിലാണ് ഈ ഒരു ബഡ്ജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചത്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പുതിയ പദ്ധതികൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കിയ ധവളപത്രത്തിലെ കണക്കുകൾ കൃത്യമായി ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചു. ഒപ്പം മുൻകാലങ്ങളിൽ വികസനത്തിൻ്റെ ഒരു പ്രധാന വെഹിക്കിളെന്ന് നമുക്ക് പറയാവുന്ന കിഫ്ബിയുടെ ഘടനയിലുള്ള സമഗ്രമായ പരിഷ്കരണത്തെക്കുറിച്ചും അത് പഠിക്കാനുള്ള വിദഗ്ധ സമിതിയെക്കുറിച്ചും ഇത്തരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരാമർശമുണ്ടായിരുന്നു. ഒപ്പം വികസനത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ തീരദേശം 600 കിലോമീറ്ററോളം വരുന്ന തീരദേശ ഒപ്പം ജലസ്രോതസ്സുകളുമൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള മാരിടൈം ആയിട്ടുള്ള, നമ്മൾ ഈ പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാരിടൈം വികസനം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഇതിനകത്തുണ്ടായി. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. ഒപ്പം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ മദർഷിപ്പ് നിർമ്മാണ കേന്ദ്രം, കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം, അത്തരം തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികളായ ആളുകൾക്ക് കൃത്യമായ തൊഴിൽ ലഭിക്കുന്നു എന്നത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒപ്പം കേരള മാരിടൈം പോളിസി എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ മിഷൻ സമുദ്ര, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 400 കോടി രൂപയാണ് മിഷൻ സമുദ്ര പദ്ധതിക്കായി ഈ ബജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്. രാജ്യാന്തര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ കൊച്ചി വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ, ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പ്രത്യേക സെൽ രൂപീകരണം, ഒപ്പം വികസനം, അതിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വികസനത്തിനായുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ്

ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി കൗൺസിൽ. കൂടാതെ സാമൂഹ്യക്ഷേമ മേഖലയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ വൺ കേരള കരുതൽ മിഷൻ, രോഗികളായ ആളുകൾക്ക് കൂടുതൽ ഗുണഭോക്താക്കൾക്ക് സഹായം ലഭിക്കുന്ന രീതിയിലുള്ള വൺ കേരള കരുതൽ മിഷൻ എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ ചെറുകിട ഇടത്തരം വ്യവസായ അങ്ങനെ ഒരു 10,000-ത്തോളം MSME ആരംഭിക്കാനുള്ള നടപടികളിലൊപ്പം ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം ഉണ്ടായി. കൂടാതെ നമ്മുടെ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി 5 കോടി രൂപ വിലയിരുത്തുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നോളജ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നൊരു സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ലോകോത്തരമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള നടപടികളുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടാകുന്നു. കൂടാതെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള, അത്തരത്തിൽ നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റങ്ങളുണ്ടാകുന്നതിനായിട്ട് 100 കോടി രൂപയോളം ഇവിടെ വകയിരുത്തുന്നു. ഒപ്പം UDFൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലുണ്ടായ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതിന് 50 കോടി രൂപയോളം വിലയിരുത്തിയിരിക്കുന്നു.

ഉണ്ടാകുന്നു. കൂടാതെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള അത്തരത്തിൽ നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റങ്ങളുണ്ടാകുന്നതിനായിട്ട് 100 കോടി രൂപയോളം ഇവിടെ വകയിരുത്തുന്നു. ഒപ്പം യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലുണ്ടായ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതിന് 50 കോടി രൂപയോളം വിലയിരുത്തിയിരിക്കുന്നു. കൂടാതെ രാജ്യത്തെ പ്രമുഖ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തി റിസർച്ച് പാർക്കുകൾ, വീണ്ടും വയോജന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കായി ഒരു പ്രത്യേക നമ്മുടെ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ഒരു ക്ഷേമത്തിനായിട്ടൊരു വകുപ്പ് തന്നെ രൂപീകരിച്ച സർക്കാരാണ്. അപ്പോൾ വയോജന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. ഒപ്പം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഭൂപരിഷ്കരണം 2.0, അതിനകത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടായേക്കും, മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത്. ഒപ്പം വയോജനങ്ങളുടെ പരിഗണനയ്ക്കായി തന്നെ അവരുടെ പരിചരണത്തിനായുള്ള കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. കായിക കേരളത്തിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി മലബാറിൽ ഏകദേശം 50 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കൂടാതെ ചലച്ചിത്ര മേഖലയ്ക്കും കൃത്യമായ വകയിരുത്തലുകളാണ് ഈ ബജറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ജെ സി ഡാനിയൽ ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം നിലവിൽ കൊച്ചിയിൽ സ്ഥാപിക്കുമെന്നുള്ളതുണ്ടാകുന്നു. ഒപ്പം കോഴിക്കോട് എം ടി വാസുദേവൻ നായർ സ്മാരക കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. കൂടാതെ സംഗീത സംവിധായകൻ, അന്തരിച്ച സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശ്ശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. കൂടാതെ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ഇൻഷുറൻസായി ലഭിക്കുന്നത്, അതിനായി പ്രാഥമികമായി ഈ പദ്ധതിയിലേക്ക് 10 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് തുടങ്ങിയ തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ, കൂടാതെ ജെൻസികളെ ആകർഷിക്കുന്നതിനായിട്ട് ന്യൂജൻ ടെക്നോളജി വികസനത്തിനായി 50 കോടിയോളം രൂപ, ഒപ്പം നിർമ്മിത ബുദ്ധി മേഖലയിൽ മലയാളം കേന്ദ്രീകൃതമായിട്ടുള്ള നിർമ്മിത ബുദ്ധി മേഖലയിലെ സംരംഭങ്ങൾക്ക് 10 കോടി രൂപ. ഇപ്പം നിലവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന, മുൻപ് തന്നെ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായിട്ട് 600 കോടി രൂപയും ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ താങ്ങ് വില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകുന്നു. ഒപ്പം നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങളുണ്ടാകുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പൗൾട്രി ക്ലബ്ബുകൾ രൂപീകരിക്കും. ഒപ്പം ക്ഷീരവികസന മേഖലയിൽ ഏകദേശം 102 കോടിയിലധികം രൂപ സംസ്ഥാനത്തിൻ്റെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി ഉയർത്താനുള്ള പദ്ധതികളും, ഒപ്പം അധികം വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റാനുള്ള നടപടികളും ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. വനം വന്യജീവി സംരക്ഷണത്തിനായി 240 കോടിയിലധികം രൂപ വിലയിരുത്തി. ഒപ്പം നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതികതയുടെ സഹായത്തോടെ പരിഹരിക്കാനായിട്ട് ഏകദേശം 190 കോടിയിലധികം രൂപ ഇതിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പിലാക്കുമെന്നും ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. ഐ ടി മേഖലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെയും കൊച്ചി ഇൻഫോ പാർക്കിൻ്റെയും നിലവാരത്തിലേക്ക് കോഴിക്കോട് സൈബർ പാർക്കിനെ ഉയർത്താനുള്ള നടപടികളുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ കശുവണ്ടി മേഖലയിലേക്ക് സമഗ്ര പാക്കേജ് അവതരിപ്പിക്കുന്നു. പുതുതലമുറ സംരംഭകർക്കായി ഇൻക്യുബേഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്നു. ഒപ്പം റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പ്രത്യേക പദ്ധതികളും ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായി. കൂടാതെ ആലപ്പുഴയിലെ ഒരു പ്രധാന പ്രശ്നമായിരുന്ന ഹൗസ് ബോട്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1422 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ക്യാമ്പസുകൾ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. റാഗിംഗ് തടയാനായി മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിംഗ് വെൽഫെയർ ആക്റ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടായി. ഒപ്പം ആരോഗ്യ ടൂറിസം മേഖല ഡെസ്റ്റിനേഷൻ കേരളത്തിനെ അത്തരത്തിൽ ടൂറിസം മേഖലയുടെ ഒരു ഡെസ്റ്റിനേഷൻ ആഗോള ഹബ്ബായിട്ട് കേരളത്തെ മാറ്റാനായിട്ട് റീച്ച് കേരള പദ്ധതി, കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ. ഒപ്പം ആരോഗ്യമേഖലയിലുള്ള മറ്റു മാറ്റങ്ങൾ, ആരോഗ്യമേഖലയിലെ പ്രധാന സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ അവർ പ്രോജക്റ്റ്, കൂടാതെ 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തി മറ്റ് രോഗങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പ്രതിരോധ പരിപാടികളെക്കുറിച്ചുള്ള പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകുന്നു. ക്യാൻസർ പ്രതിരോധത്തിനും കൃത്യമായ പരിഗണനയാണ് ഈ ബജറ്റിൽ നൽകിയിരിക്കുന്നത്. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി ഏകദേശം 20 കോടി രൂപ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള, മുൻപൊരിക്കൽ തറക്കല്ലിട്ടതാണ് രണ്ടാം മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു.
കൂടാതെ സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കൂടാതെ സമയബന്ധിതമായി കുട്ടികൾക്ക് ഈ ഗ്രാൻറ്റുകൾ കൊടുക്കും. ഭിന്നശേഷിക്ക

0: ർക്ക് പൊതുവാ ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ നൽകും എന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി എന്നുള്ളതും ഈ ബഡ്ജറ്റിൽ പരിഗണനയ്ക്ക് വിധേയമായൊരു വിഷയമാണ്. ഒപ്പം പ്രമേഹ രോഗികൾക്ക് ആശ്വാസമായി ഇൻസുലിൻ പമ്പ് തദ്ദേശമായി വികസിപ്പിക്കാനുള്ള ശ്രമം, അതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ പരാമർശമുണ്ടാകുന്നു. കൂടാതെ നമ്മുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ തുടങ്ങിയ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലിലുള്ള വികസിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. ഇ ഗവേണൻസ് അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഫയലുകളുടെ നീക്കം, സെക്രട്ടേറിയറ്റിലുള്ള ഫയലുകളുടെ നീക്കം അതിവേഗത്തിലാക്കും, ഹൈറാർക്കി മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു. കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴേക്കും സ്റ്റേഷൻ ഹെഡ് ഓഫീസർമാരായിട്ട് SHOമാരായിട്ട് കൂടുതൽ വനിതകൾ, കൂടാതെ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിനായി 10 കോടി രൂപ ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാനായി അവൾക്കൊപ്പം എന്ന പദ്ധതി, പിന്നെ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ചുള്ള പുനഃപരിശോധന ഉണ്ടാകുന്നു, നിലമ്പൂർ സർക്കാർ കോളേജിൻ്റെ കെട്ടിടം, ഒപ്പം കോട്ടയത്തെ സ്കൈവാക്കിൻ്റെ പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇവിടെയുണ്ട്, ഈ ബഡ്ജറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൂടാതെ പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 3 കോടി രൂപ, കൂടാതെ അന്തരിച്ച നടൻ സലീംകുമാറിന് എറണാകുളത്തെ സ്മാരകം 1 കോടി രൂപ അതിനായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് ക്യാൻസർ സെൻറ്റർ, മലപ്പുറം താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കും, ഒപ്പം ക്യാൻസർ സെൻറ്റർ എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്തേക്ക് വരുമ്പം ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്ക് 100 കോടി രൂപ ഓളം വിലയിരുത്തിയിട്ടുണ്ട്. തൃത്താലയിൽ കെ ആർ നാരായണൻ്റെ പേരിൽ ഒരു സിവിൽ സർവീസ് അക്കാഡമി ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട്. കൂടാതെ പ്രൈവറ്റ് ബസ്സുകളിൽ, പ്രത്യേകിച്ച് ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ പ്രൈവറ്റ് ബസ്സുകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവരുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ബജറ്റിൻ്റെ സമാപനം നടക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കഴിഞ്ഞ വരാനിരിക്കുന്ന 5 വർഷത്തെ നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ മാർഗരേഖയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ഇവിടെ ഉണ്ടായി. കൂടുതലായും നാടിൻ്റെ വികസനമൊപ്പം ക്ഷേമം, സമാന്തരമായ വരുമാന മാർഗങ്ങളിലുണ്ടാകുന്ന വർധന, അത്തരത്തിലുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിയായ ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ ഭാഗത്തു നിന്നുള്ള സംസ്ഥാന ബജറ്റിൻ്റെ ഈ പുനഃ തത്സമയ പ്രക്ഷേപണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 11 മണിക്കുണ്ടാവും. കൂടാതെ 12:30 വാർത്ത, 12:50 വാർത്തകളിലൊക്കെ തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ടാകും, വിശേഷങ്ങളുണ്ടാകും. കൂടാതെ 9:15 ആകാശവാണിയുടെ വാർത്താ വിഭാഗം ബജറ്റിനെക്കുറിച്ച് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഉണ്ടാകും. കൂടാതെ മറ്റ് പരിപാടികളിലൊക്കെ തന്നെ തുടർന്ന് ആകാശവാണിയുടെ പരിപാടികളിൽ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അനാലിസിസൊക്കെ തന്നെ ഉണ്ടാകും. ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ തുടർന്ന് 11 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടാകും. ഈ തത്സമയ പ്രക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ, ഈ പരിപാടി ഒപ്പം സന്തോഷ് കുമാർ, ഒപ്പം ഈ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖ നായർ. സംസ്ഥാന ബജറ്റിൻ്റെ ഈ തത്സമയ പ്രക്ഷേപണം ശ്രവിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിന്റെ തത്സമയ പ്രക്ഷേപണമാണ് കേട്ടത്.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം സുകൃതം. ഗാനശില്പികൾ ONV കുറുപ്പ്, രവി ബോംബെ.

0: Regal Jeweler, Regal Jeweler, Regal Jeweler, Regal Jeweler, Regal Jeweler, Regal Jewelers. പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത്

0: ജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എം ജയചന്ദ്രൻ സംഗീതം നൽകി. നന്ദിനി പാടിയ ഗാനം, ചിത്രം കാംബോജി.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് അദ്ദേഹം പറഞ്ഞു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും വയോജനങ്ങളെ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രതിസന്ധികൾക്കിടയിലും KSRTCയിലെ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനോടകം നടപ്പാക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു.
2: പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ദേവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്.
1: കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹരിത ഇന്ധന സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്ത് ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. തൃശൂർ എറണാകുളം ജില്ലകളെ ചേർത്ത് ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് നിർമ്മിക്കും. കേരളത്തെ ഏഷ്യയിലെ സുപ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് ആക്കി മാറ്റാനുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കും. നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുന്നതിന് ഇൻവെസ്റ്റ് കേരളം സെൽ ഏകജാലക സംവിധാനം ആരംഭിക്കും. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. ഇതിനായി മിഷൻ സമുദ്ര പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു.
2: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും.
1: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടി രൂപയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവരെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താനുമുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DADR മുടക്കമില്ലാതെ നൽകും.

0: മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. വയോജന കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തിയതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
1: വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു.
0: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എപ്പിലെപ്സി അഥവാ അപസ്മാരം. അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: അപസ്മാരം എന്ന രോഗാവസ്ഥ ഒന്നിലേറെ തവണ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ ജന്നി വരുന്ന ഒരു രോഗാവസ്ഥയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. അപസ്മാരം ഉണ്ടാകുന്നത് തലച്ചോറിന്റെ തകരാറ് മൂലമാണ്. തലച്ചോറിലെ ഒരു കോശം ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ ഒരുമിച്ച് അമിതമായും അതിസങ്കീർണമായി പെട്ടെന്ന് ഫയർ ചെയ്യുമ്പോൾ, അമിതമായി വൈദ്യുതി തരംഗങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ജന്നി ഉണ്ടാകുന്നത്. അത് തലച്ചോറിന്റെ ഏത് ഭാഗത്ത് നിന്നും വരുന്നു എന്നുള്ളതനുസരിച്ച് ഈ ജന്നിയുടെ ലക്ഷണം വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് മാംസപേശികളെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് നിന്നുമാണ് വരുന്നെങ്കിലാണ് നമ്മൾ സാധാരണ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ ജന്നി അഥവാ കോട്ടൊക്കെ കാണുന്നത്. അതുപോലെ നമ്മുടെ തലച്ചോറിന്റെ കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷണം വ്യത്യസ്തമായിരിക്കും. സ്പർശനത്തിനെ അറിയുന്ന പെരേറ്റൽ ലോബ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വശം തരിപ്പ് പോലെയായിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം പോലെയായിരിക്കും. അങ്ങനെ പല രീതിയിൽ ഈ ഫിറ്റ്സ് പ്രത്യക്ഷപ്പെടാം. അത് ഒന്നിലേറെ തവണ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എപ്പിലെപ്സി എന്ന് പറയുന്നത്.
1: മാഡം, ഈ രോഗമുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഈ രോഗം പാരമ്പര്യമായി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ?
2: ഈ അപസ്മാരം എന്നത് നമുക്ക് ഒരു ഗർഭസ്ഥ ശിശു മുതൽ വയസ്സായ പ്രായവൃദ്ധർക്ക് വരെ ഏത് പ്രായത്തിലും വരാവുന്ന ഒരു അസുഖമാണ്. പല കാരണങ്ങൾ കൊണ്ട് അപസ്മാരം ഉണ്ടാകാം. ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് പല രീതിയിൽ തലച്ചോറിനുള്ള ചാനലുകളുടെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ചില മെറ്റബോളിക് അസുഖങ്ങളുടെ, അതായത് ചില രാസവസ്തുക്കളുടെ തുലനത്തിലുള്ള വ്യത്യാസം കൊണ്ടുവരാം. പിന്നെ പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്.

0: അതിൽ കുടുംബാംഗങ്ങൾക്കെല്ലാം വരുന്ന രീതിയിൽ ജന്യം ഉണ്ടാകാം. അതുപോലെ ഫാമിലിയൽ മീസിയൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, ഇങ്ങനെ പലതരത്തിലുള്ള ജനിതക രോഗങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കൂടാതെ എപ്പിലെപ്സി വരാവുന്ന മറ്റ് കാരണങ്ങൾ, അതായത് നമ്മുടെ ജനനശേഷം ഒന്ന് ജനന സമയത്ത് തന്നെ ഉണ്ടാവുന്ന തകരാറുകൾ, ഓക്സിജൻ നല്ല രീതിയിൽ കുഞ്ഞിൻ്റെ തലച്ചോറിന് കിട്ടാതെ വരിക, രക്തയോട്ടം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ജനന സമയത്ത് ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക, ഇതെല്ലാം ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ അപസ്മാര രോഗത്തിന് കാരണമാകാവുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ, അത് മറിഞ്ഞു വീണോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിലൂടെയൊക്കെ ഉണ്ടാകുന്ന തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ, തലച്ചോറിന് വരുന്ന അണുബാധ മൂലമുണ്ടാകുന്ന ക്ഷതങ്ങൾ, സ്ട്രോക്ക് വരുമ്പോൾ തലച്ചോറിനുള്ളിൽ രക്തം കട്ടപിടിച്ചോ അല്ലെങ്കിൽ രക്തസ്രാവം മൂലമോ ഉണ്ടാകുന്നവ, അല്ലെങ്കിൽ തലച്ചോറിലെ അണുബാധകൾ, തലച്ചോറിലെ മുഴകൾ, ഇവയെല്ലാം തന്നെ ഭാവിയിൽ അപസ്മാര രോഗത്തിന് കാരണമാകാം. പ്രായമായവരിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും തലച്ചോറിലെ ചെറിയ രക്തക്കുഴലുകൾ അടയുന്നത് ജെന്നിക്ക് കാരണമാകാം എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്കാണെന്നുണ്ടെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുന്നതും കൂടുന്നതും എല്ലാം ജെന്നി ഉണ്ടാകാം. അതുപോലെ സോഡിയത്തിന്റെ അളവ് കൂടുന്നത് കുറയുന്നത് പ്രത്യേകിച്ചും, കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത്, ഇവയെല്ലാം ജെന്നി ഉണ്ടാകാൻ കാരണമാകാം. പക്ഷേ അടിക്കിടെ ഇങ്ങനെയുള്ള ഈ ഗ്ലൂക്കോസോ സോഡിയമോ പോലുള്ള കാര്യങ്ങളൊന്നും കൂടെ അല്ലാതെ ജെന്നി അടിക്കടി വരുന്ന ഒരു രോഗാവസ്ഥയെ ആണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിതകമായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയും. അതിൽ തന്നെ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, അത് പ്രധാനമായിട്ട് ഒരു ടീനേജ് പ്രായത്തിലാണ് ആരംഭിക്കുക. പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെയും കയ്യിൽ നിന്ന് സാധനങ്ങൾ തെറിച്ചു പോകുന്ന ഞെട്ടൽ പോലെ, പ്രത്യേകിച്ച് അതിരാവിലെകളിലും ഉറക്കമുളയ്ക്കുമ്പോഴും ഉള്ളാവുന്ന ഞെട്ടലുകളായിരിക്കാം ഈ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സിയുടെ തുടക്കം. പിന്നീട് അതിനുശേഷം ശരീരം മൊത്തത്തിൽ വെട്ടലും വിറയലും വരുന്നത് പോലെയുള്ള പൂർണ്ണമായിട്ടുള്ള ജനിരോഗമായിട്ട് പ്രത്യക്ഷപ്പെടാം. ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, ജുവനൈൽ ആബ്സെൻസ് എപ്പിലെപ്സി, പിന്നെ പലതരത്തിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലേറ്റഡും സോഡിയം ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ജനിതകമായിട്ടുള്ള എപ്പിലെപ്സികളും ഉണ്ട്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും തലച്ചോറിന്റെ ഏത് ഭാഗത്തെ കോശങ്ങളാണ് ഈ അബ്നോർമലായിട്ട് ഫയർ ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. അതിൽ ഏറ്റവും നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒന്ന് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയും. അതായത് തലച്ചോറിലെ ഈ ടെമ്പറൽ ലോബ്, അതായത് രണ്ട് വശത്തും നമ്മുടെ പ്രധാനമായിട്ടും കേൾക്കുക, മണമറിയുക, ഇവയെല്ലാം അറിയാനായിട്ട് ഉപകരിക്കുന്ന ഒരു സ്ഥലമാണ് ടെമ്പറൽ ലോബ്. ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ആദ്യ ലക്ഷണം പലപ്പോഴും ഇത് വരാൻ പോകുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടും. അതിന് നമ്മൾ ഓറ എന്ന് പറയും. അതൊരു അബ്നോർമൽ ആയിട്ടുള്ളൊരു സ്മെൽ, പലപ്പോഴും ഒരു ദുർഗന്ധം അനുഭവപ്പെടുന്ന പോലെയായിരിക്കാം, അല്ലെങ്കിൽ വയറ്റിൽ എന്തോ ഉരുണ്ട് കയറുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ ഉയർന്ന നെഞ്ചിലൂടെ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി വരുന്നത് പോലെ അപരിചിതത്വം തോന്നുക. നമുക്ക് വളരെ പരിചിതമായിട്ടൊരു ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും സ്ഥലമെല്ലാം അപരിചിതം, ആൾക്കാരെ പരിചയമില്ലാത്ത പോലെ തോന്നുക. നമ്മൾ അത് ഒരു ലക്ഷണം. മറ്റൊന്ന് വളരെ പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് ഭയങ്കര പരിചയം ഉള്ളതുപോലെ തോന്നുക, തിരിച്ചു അനുഭവപ്പെടാം, അങ്ങനെ ഒരു ഓറ തോന്നാം, അല്ലെങ്കിൽ ദേഹത്തൊരിടത്തു നിന്ന് തരിപ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നാം. ഈ ഓറയ്ക്ക് ശേഷം പെട്ടെന്ന് സ്റ്റക്കായി നിന്ന് പോവുക, കണക്ഷൻ വിട്ട് തുറച്ചങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ, അതിനുശേഷം ഓട്ടോമാറ്റിസംസ്. അപ്പോൾ പലപ്പോഴും കൈകളിൽ ഇങ്ങനെ വിരലുകളെ ചലിപ്പിക്കുക, കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊപ്പം ചുണ്ടിലും നാവിനും വായ്ക്ക് ചുറ്റുമുള്ള ചലനങ്ങൾ, അത് നാക്ക് വെച്ച് ഇങ്ങനെ ചുണ്ട് അനക്കുന്ന നക്കുന്നത് പോലെയും ചവയ്ക്കുന്ന പോലെയും ചെയ്യുക. അതിനുശേഷം നടന്ന എന്താണെന്ന് പൂർണ്ണമായിട്ടും മറന്നുപോകാം. ഇങ്ങനെ ഒരു നാല് സ്റ്റേജിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ പോകാം. ചിലപ്പോൾ മൊത്തത്തിൽ ബോധക്ഷയം വന്ന് വെട്ടലും വിറയലും നാക്ക് കടിക്കുന്ന പോലെയും മലമൂത്ര വിസർജനമൊക്കെ സംഭവിക്കാം. മറ്റൊന്ന് പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി. ഈ ഗ്രൂപ്പിൽ നമുക്ക് ഈ ഒരു ഓറ ഉണ്ടാവില്ല, അത് വരാൻ പോകുന്നതായിട്ട് അറിയില്ല. അതിനു മുന്നേ തന്നെ ആൾക്ക് ബോധക്ഷയം സംഭവിക്കുകയും കൈകാലുകൾ മൊത്തത്തിൽ ഒരുമിച്ച് വെട്ടിത്തുടങ്ങുകയും ചെയ്യാം. ചിലരിൽ ഈ ജെന്നി വന്നതിന് ശേഷം ഒരു വശത്തെ കൈക്കോ കാലിനോ തളർച്ച അനുഭവപ്പെടാം. ഇത് പലപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറുന്നതായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ വരാം. അപ്പം നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന സ്ഥലത്ത്, കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഓക്സിപിറ്റൽ ലോബിൽ നിന്നുമാണ് ഈ ജെന്നിയുടെ വൈദ്യുതി ആദ്യമായിട്ട് വരുന്നെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. പെട്ടെന്ന് എന്തെങ്കിലും ലൈറ്റ്സ് എല്ലാം പെട്ടെന്ന് മിന്നിമാഞ്ഞ് പോകുന്ന പോലെ, കളർഫുൾ ലൈറ്റ്സ് പോകുന്ന പോലെ ആയിരിക്കും കാണുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച മങ്ങുന്ന പോലെ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഫിറ്റ്സിന്റെ ലക്ഷണം കാണാം. എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കൈയും കാലും ഇട്ട് അടിക്കുകയും വായിലൂടെ നിറയും പുതയും വരികയും മലമൂത്ര വിസർജനം ചെയ്യുകയും നാക്ക് കടിക്കുക കണ്ണു മുകളിലോട്ട് പോയി, ഇതെല്ലാം എല്ലായ്പ്പോഴും വരണമെന്നില്ല. ഇത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നനുസരിച്ച് ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ചിലർക്ക് ഒന്നിലേറെ തവണ ഒരേ ദിവസം വരാം. ചിലപ്പോൾ മിക്കപ്പോഴും രണ്ട് മിനിറ്റിനുള്ളിൽ തനിയെ ആ ജെന്നി തനിയെ തീരുകയാണ് പതിവ്. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഇത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കാം. അതൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്.
1: മാഡം, ഒരാൾക്ക് അപസ്മാരം പൊടുന്നനവേ ഉണ്ടായാൽ ഉടനടി ചെയ്യേണ്ട കാര്യം.

0: ബന്ധമില്ലാമാണ്.
1: ഒരാൾക്ക് അപസ്മാരം ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ട് അയാളുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അയാളുടെ കൈകാലുകളൊക്കെ പിടിച്ചു വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. വായിലേക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല. അതെല്ലാം ശ്വാസകോശത്തിലോട്ട് കടന്ന് അണുബാധയ്ക്ക് കാരണമാകാം. അതുപോലെ വായിക്ക് എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ ശ്രമിക്കാം. പക്ഷെ ഒരിക്കലും വായിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കയ്യിലെ താക്കോല് പോലുള്ള കാര്യങ്ങൾ പിടിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പറ്റുമെങ്കിൽ ആ രോഗിയെ ഒന്ന് മാറ്റിക്കിടത്തുക. കഴുത്തിന് ചുറ്റും ടൈറ്റ് ആയിട്ടുള്ള ഷർട്ട് കോളറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചു കൊടുക്കുക. ഈ വെട്ടൽ തീർന്നതിന് ശേഷം രോഗിയെ ഇടതുവശത്തേക്ക് ചരിച്ച് കിടത്തുക. അപ്പോൾ വായിലുണ്ടാകുന്ന കുറേ സ്രവങ്ങളുണ്ടാവും. ഇവയെല്ലാം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം 2 മിനിറ്റിനുള്ളിൽ ഈ രോഗിയുടെ ജെന്നി ചലനങ്ങൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു എമർജൻസി അലേർട്ടാണ്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
0: മേഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭിണികളിൽ അപസ്മാരം ഉണ്ടായാൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഒന്നാമത്തെ കാര്യം, ഗർഭിണികളിൽ ആദ്യമായിട്ട് ഫിറ്റ്സ് വരുന്നത് പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണമാണ്. അത് പലപ്പോഴും ജനിതക കാരണങ്ങളല്ല. ഈ ഗർഭാവസ്ഥയിൽ പലപ്പോഴും പ്രഷർ, രക്തസമ്മർദ്ദം അമിതമായി വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ തലച്ചോറിനകത്ത്, ഈ ഗർഭിണിയുടെ തലച്ചോറിനകത്തുള്ള രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുന്ന അവസ്ഥയും ചുരുങ്ങുന്ന അവസ്ഥയും എല്ലാം ഉണ്ടാകാം. അങ്ങനെയുള്ള അവസ്ഥകളിലും തലച്ചോറിനുള്ളിലെ വെയിനുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കാം. നമ്മൾ CVT എന്ന് പറയും. CVT, പ്രസ്, RCVS, എക്ലാംസി, അങ്ങനെ ഒരു 3-4 കാരണങ്ങൾ അത് യൂഷ്വലി ഗർഭാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത്. അത് ഗർഭിണിക്കാണ് സംഭവിക്കുക. അത് കുഞ്ഞിനെ ഡയറക്റ്റ് അപസ്മാരത്തിന് കാരണമാവില്ല. പക്ഷെ അമ്മയ്ക്ക് അപസ്മാരം വരുന്ന ആ സമയത്ത് കുഞ്ഞിന് ഒന്ന് അമ്മ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭസ്ഥ ശിശുവിന് പരിക്ക് പറ്റാൻ കാരണമാകാം. കുഞ്ഞിനൊരു പക്ഷേ നല്ല രീതിയിൽ ഓക്സിജൻ ആ സമയത്ത് കിട്ടാതെ വരികയാണെങ്കിൽ അതെല്ലാം കുഞ്ഞിന് തകരാറുണ്ടാക്കാം എന്നുള്ളതല്ലാതെ, അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ഒരു ജെന്നി ഉണ്ടാകുന്നത് കുഞ്ഞിന് ഭാവിയിൽ ജെന്നി ഉണ്ടാകാനുള്ളൊരു ഡയറക്റ്റ് കാരണം ആകുന്നില്ല.
0: അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദങ്ങളും അത് ഈ രോഗത്തിനൊരു കാരണമാണോ?
1: ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും മാത്രം കാരണം ഒരാൾക്ക് ജെന്നി വരില്ല. പക്ഷേ ജെന്നി ഉള്ള ഒരാൾക്ക്, അപസ്മാര രോഗമുള്ള ഒരാൾക്ക് ബ്രെയിൻ റെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോർമലി ഒരു 6 to 8 hours ഓരോ അഡൾട്ട് മുതിർന്ന വ്യക്തിയും ഉറങ്ങേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള വിശ്രമം ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ ജെന്നി വരാനുള്ള സാധ്യത കൂടും. അല്ലാതെ ഉറക്കം കിട്ടിയില്ല അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് മാത്രം ഒരിക്കലും ജെന്നിക്കൊരു കാരണം ആകുന്നില്ല.
0: മാഡം, അപസ്മാരം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവുമോ? അതുപോലെ തന്നെ അവർക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാനാവുമോ?
1: വളരെ ചെറിയൊരു 10% രോഗികൾക്ക് മാത്രമാണ് ശരിക്കും മരുന്നുകളിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയാതെ വരുന്നത്. മിക്കവാറും ഒരുവിധപ്പെട്ട നല്ല 10% രോഗികൾക്കും കൃത്യമായ രീതിയിലുള്ള മരുന്നുകൾ, അവയുടെ കറക്റ്റ് കോമ്പിനേഷൻ, ഒന്നിലേറെ മരുന്നുകൾ വേണ്ടി വരാം, അതിന് വേണ്ട അളവിലൊക്കെ കൊടുക്കുമ്പോഴേക്കും ഏത് തരം ജെന്നിയാണെന്നുള്ള തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ കൊടുക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ജെന്നി നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാകും. ചിലർക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഈ ജെന്നി ഉണ്ടാകുന്ന വൈദ്യുത തരംഗം കൂടുതലായിട്ട് വരുന്ന ഭാഗത്തിന് ചിലപ്പോൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്തതായിട്ട് വന്നേക്കാം. അല്ലാത്ത പക്ഷം ഇവർക്കെല്ലാം നല്ല രീതിയിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. പക്ഷേ അപകടകരമായുള്ള സാഹചര്യങ്ങൾ, അതായത് ഉദാഹരണത്തിന് ഈ വൈദ്യ ഒരുപാട് ഫയർ, തീയോട് അനുബന്ധിച്ച് ജോലി ചെയ്യുന്നവർ, ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡൈവിങ്, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ആ സാഹചര്യത്തിൽ ജെന്നി വന്നാൽ ആ രോഗിക്ക് അപകടം വരാം, അത്തരം സാഹചര്യങ്ങൾ അവരൊഴിവാക്കണം. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബജീവിതവും എല്ലാം അപസ്മാരമുള്ള ഏതൊരു രോഗിക്കും സാധ്യമാണ്.
0: മാഡം, അപസ്മാരമുള്ള രോഗികൾ ഡ്രൈവിംഗ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്?
1: അത് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ഈ ജെന്നി വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതൊരു 1 മാസം മുതൽ 3 മാസം വരെയും ഡ്രൈവിംഗ് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഹെവി ഡ്രൈവിംഗ്, ഹെവി വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നവർ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്.
0: മാഡം, അപസ്മാര ബാധിതരായ രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
1: അപസ്മാരമുള്ള ഒരു രോഗി നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട് എന്ന് വെച്ചാൽ അത് മറ്റൊരു ഹൃദ്രോഗം പോലെയോ ഒക്കെ ഉള്ള മറ്റൊരു രോഗം മാത്രമാണ് യഥാർത്ഥത്തിൽ അപസ്മാരം. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ വേണ്ട മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഏതൊരാളെ പോലെയും അവർക്ക് കഴിയാനാകും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെന്നുണ്ടെങ്കിൽ വിവാഹം തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ഗർഭിണിയാകാൻ സാധ്യതയുള്ളതിന് ഒരു 1 വർഷം മുന്നേ തന്നെ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്നുകളിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായി വരും. കാരണം എല്ലാ മരുന്നുകളും ഗർഭിണി ാകാൻ സാധ്യതയുള്ളവർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രോഗം നല്ല രീതിയിൽ നിയന്ത്രണം വരുത്തുകയും തകരാറുണ്ടാകാത്ത, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത മരുന്നുകളിലേക്ക് മാറ്റേണ്ടത്.

0: ആയിട്ടും വരും. അതല്ലാതെ എന്തുകൊണ്ടും മറ്റേതൊരു രോഗം പോലെയും നോർമലായി ചികിത്സിച്ച് തികച്ചും സാധാരണമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 21 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കുന്നു. ഈ യോഗാ ദിനത്തിൽ യോഗയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് മുന്നേറുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ആരോഗ്യകരവും സന്തോഷകരവും സജീവവുമായ ജീവിതത്തിനായി യോഗയെ ജീവിതശൈലിയായി സ്വീകരിക്കാം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസിന്റെ വഴികാട്ടി.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിൽ സുജാതാ മോഹനും സംഘവും ആലപിച്ചത്. മുലനേഴിയുടെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ഗൗരി ശങ്കരം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അച്ഛനെയാണ് എനിക്കിഷ്ടം. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് എം ജി രാധാകൃഷ്ണൻ.

0: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട് ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്
1: ചിത്രം മേഘ സന്ദേശം രചന എസ് രമേശൻ നായർ സംഗീതം എം ജി രാധാകൃഷ്ണൻ ആലാപനം ചിത്ര

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസ്, പ്രീത എന്നിവർ പാടിയത് ചിത്രം ദേവദൂതൻ.

ചിത്രം കസ്തൂരിമാൻ. രചന കൈതപ്പുറം, സംഗീതം ഔസേപ്പച്ചൻ. ഗായകർ പി ജയചന്ദ്രൻ, സുജാതാ മോഹൻ എന്നിവർ.

0: ഇതുവരെ കേട്ടത് അറബനമുട്ട്. അവതരിപ്പിച്ചത് ബക്കർ എടക്കഴിയൂരും സംഘവും.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 480 രൂപ കുറഞ്ഞ് 13,370 രൂപയ്ക്കും പവന് 3,840 രൂപ കുറഞ്ഞ് 1,06,960 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മെക്സിക്കോ. വാർത്തകൾ വിശദമായി. ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ നൽകി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയും ധവളപത്രത്തിലെ കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റും. സംസ്ഥാനത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗും ഉറപ്പാക്കാൻ ബ്രാൻഡ് കേരളം ആരംഭിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി വികസിപ്പിക്കുന്നതിനുള്ള കാഴ്ചപ്പാടും പദ്ധതി നിർദ്ദേശങ്ങളുമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
4: കേരളത്തിന്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയെന്നാണ് മിഷൻ സമുദ്രയെ ബജറ്റിൽ വിശേഷിപ്പിക്കുന്നത്. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതേ തുടർന്നുള്ള തൊഴിലവസരങ്ങളിൽ തീരദേശ ജനതയ്ക്ക് സംവരണം ഉറപ്പാക്കും.
5: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും.
4: സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, തീരദേശ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. നിക്ഷേപകർക്ക് ഭൂമി, നിയമപരമായ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഉറപ്പുവരുത്തുന്ന ഏകജാലക സംവിധാനമായി ഇൻവെസ്റ്റ് കേരളം സെൽ രൂപീകരിക്കും. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളോടെ ആസൂത്രിതമായ സാമ്പത്തിക മേഖല, നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ

0: സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
1: അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസ കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും.
0: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമഗ്രമാറ്റം കൊണ്ടുവരാനുള്ള പദ്ധതികളെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് അനുസൃതമായി യുവജനങ്ങളെ സജ്ജമാക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടിയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുറക്കും. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DA/DR മുടക്കമില്ലാതെ നൽകും. മെഡിസപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ ആരംഭിക്കും. ഇതിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മികച്ച നിലവാരമുള്ള ഫുട്ബോൾ പരിശീലനവും ഇവിടെ ലഭ്യമാക്കും. JC ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് 100 കോടി രൂപ പ്രഖ്യാപിച്ചു. കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവ്വം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസ കിരണം, സുഗ്രതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. Type 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാൻ നടപടി സ്വീകരിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാകുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുന്ന പ്രഖ്യാപനവും 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 5% നിന്ന് 3% കുറയ്ക്കുകയും ബജറ്റിൽ ചെയ്തു. 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ളവയ്ക്ക് 5% നികുതി. 40 ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 15% വർദ്ധിപ്പിച്ചു. ബജറ്റിലെ റവന്യൂ വരവ് 169,646.37 കോടി രൂപയാണ്. റവന്യൂ ചെലവ് 2,05,1.67 കോടി. റവന്യൂ കമ്മി 35,355.3 കോടി. മൂലധന ചെലവ് 19,651.41 കോടി. പൊതുകടം 52,364.13 കോടി രൂപയാണ്. ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി BD സതീശൻ തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖല

0: ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: കാർഷിക മേഖലകളിൽ ഒരു ആശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പരിശോധിച്ചാൽ കാണാൻ കഴിയുക, പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുകയാണ്.
0: വരുമാന മാർഗങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്ത സംസ്ഥാന ബജറ്റ് ജനങ്ങൾക്ക് മോഹങ്ങൾ മാത്രം നൽകുന്നതായി അവശേഷിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ചെലവ് ചുരുക്കലിനും വരുമാനം വർദ്ധിപ്പിക്കാനും മുൻഗണന നൽകുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രി ബജറ്റിൽ അതിനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ മറ്റന്നാൾ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. പോർട്ടലിൽ നൽകുന്ന വിവരങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കും. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. ID മറന്നുപോയാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടെടുക്കാം. സെൽഫ് എന്യൂമറേഷന് വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാ ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 781 പോയിന്റ് താഴ്ന്ന് 76,629, നിഫ്റ്റി 208 പോയിന്റ് നഷ്ടത്തിൽ 23,957 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. ദക്ഷിണ കൊറിയയെ 1-0 തകർത്താണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. മെക്സിക്കോയിലെ ഗ്വാഡലജാര സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിന്റെ ആദ്യ പകുതി ഇരു ടീമുകളും ഗോൾരഹിതമായി പിരിഞ്ഞു. തുടർന്ന് 50-ാം മിനിറ്റിലാണ് മെക്സിക്കോയുടെ വിജയ ഗോൾ പിറന്നത്. CMRL എക്സാലോജിക് കേസിൽ തിരുവനന്തപുരത്ത് ED പരിശോധന. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ TV ലോക്കർ തുറന്ന് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ HDFC ബാങ്ക് ശാഖയിലാണ് പരിശോധന. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും, പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുള്ള ഭരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്ക് ജന്മദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽഗാന്ധിക്ക് ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരി

ടീം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യ മേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനമെന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസം

0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി. ഇന്ന് പ്രകാശധാരയിൽ ദേശീയ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ധന്യ ആർ സംസാരിക്കുന്നു.
1: ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതവും പ്രായോഗികവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പ്രിവെന്റീവ് ഡെന്റിസ്ട്രി അഥവാ പ്രതിരോധ ദന്ത ചികിത്സ. ദന്തരോഗങ്ങൾ നമ്മുടെ ആരോഗ്യത്തെയും ആത്മവിശ്വാസത്തെയും ജീവിത നിലവാരത്തെയും കാര്യമായി ബാധിക്കുന്നു. ഇവിടെയാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയുടെ പ്രാധാന്യം. എന്താണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി? പല്ലിന്റെ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ അവ തടയുന്നതിനായി നമ്മൾ എടുക്കുന്ന ചെറിയതും കൃത്യവുമായ മുൻകരുതലുകളെയാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. ഒരു രോഗം തുടങ്ങുന്നതിന് മുന്നേ അത് ചികിത്സിക്കുക, രോഗം മൂർച്ഛിക്കുന്നതിന് മുന്നേ അതിനെ തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് നമ്മൾ പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയിൽ ചെയ്യുന്നത്. എന്താണ് പ്രതിരോധ ദന്ത ചികിത്സ? പല്ലിന്റെ പോട് അല്ലെങ്കിൽ ദന്തക്ഷയം സാധാരണമായി നമ്മൾ കാണുന്ന ഒന്നാണിത്. ഇതെങ്ങനെ തടയാം? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രധാന വില്ലൻ. പല്ലുകളിൽ ഒട്ടി നിൽക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പല്ലിലെ പോടിന് കാരണമാകുന്നത്. പല്ലുകളുടെ ഇടയിൽ കുരുങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ തങ്ങി നിൽക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കാതിരിക്കാൻ വളരെ കൃത്യമായ രീതിയിൽ, ശരിയായ രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യണം. വാ കഴുകുന്നതിലൂടെ ഒരു പരിധിവരെ ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കാതിരിക്കാൻ സഹായിക്കും. എന്നാൽ ചോക്ലേറ്റ്സ് പോലെ ഒട്ടി നിൽക്കുന്ന പദാർത്ഥങ്ങൾ എങ്ങനെ പല്ലിൽ നിന്ന് മാറ്റാം? ചോക്ലേറ്റ്സ് ധാരാളമായി കഴിക്കാം, പക്ഷേ ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകുന്നത് ശീലമായി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുകയും വേണം. രാത്രി ബ്രഷ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. രാവിലെ ബ്രഷ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നവരോട്, രാവിലെ ബ്രഷ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിനേക്കാൾ ചുറ്റുമുള്ളവരുടെ ആരോഗ്യത്തിനാണ് നല്ലത്. മറ്റൊരു പ്രധാന പ്രശ്നം വായ്നാറ്റമാണ്. ഭൂരിഭാഗം വായ്നാറ്റവും നമുക്ക് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്താൽ മാറ്റാൻ സഹായിക്കും. എങ്ങനെയുള്ള ടൂത്ത് ബ്രഷുകളാണ് നിങ്ങൾ സാധാരണമായി ഉപയോഗിക്കുന്നത്? സാധാരണ ജനങ്ങൾക്ക് നമ്മൾ സോഫ്റ്റ് ടു മീഡിയം ബ്രസിൽ ടൂത്ത് ബ്രഷാണ് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കാറ്. ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും ദോഷകരമാണ്. പൽപ്പൊടികളും മറ്റു പരമ്പരാഗത രീതികളും പല്ലിന് തേയ്മാനം വരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ടു മീഡിയം ബ്രസിൽ ടൂത്ത് ബ്രഷും ഒപ്പം ശരിയായ രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നിക്, മോഡിഫൈഡ് ബാസ് എന്നാണ് ആ ടെക്നിക്കിന്റെ പേര്, ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റാൻ ശ്രദ്ധിക്കണം. പല്ല് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? പല്ല് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ കാലക്രമേണ മോണുകൾക്ക് ചുറ്റും അഴുക്കടിഞ്ഞുകൂടും. ഇത് മോണരോഗങ്ങൾക്കും രക്തസ്രാവത്തിനും വായ്നാറ്റത്തിനും ഒടുവിൽ പല്ലുകൾ കൊഴിയുന്നതിനും കാരണമാകും. ഇതെല്ലാം ഒഴിവാക്കാൻ നന്നായി ബ്രഷ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 6 മാസത്തിലൊരിക്കൽ ദന്തരോഗ വിദഗ്ധനെ കാണുക. ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗപ്രദമായ ഒരു ദന്ത പ്രതിരോധ ചികിത്സാ മാർഗമാണ് ഫ്ലോസ് ചെയ്യുക എന്നത്. രണ്ട് പല്ലിന്റെ ഇടയിൽ കുരുങ്ങി നിൽക്കുന്ന ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപക്ഷെ ബ്രഷ് ചെയ്യുന്നതിലൂടെ വരാത്ത അവസ്ഥയും ഉണ്ടാകാം. അത്തരം അവസരങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഫ്ലോസ്. പലതരത്തിലുള്ള ഫ്ലോസുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 2 ദിവസത്തിൽ ഒരിക്കൽ എങ്കിലും ഫ്ലോസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. മറ്റൊരു സാധാരണമായി കാണുന്ന പ്രശ്നമാണ് നിര തെറ്റിയ പല്ലുകൾ. ഇവ നേരത്തെ കണ്ടെത്തിയാൽ ലളിതമായ ചികിത്സയിലൂടെ ഇവ പരിഹരിക്കാം. സങ്കീർണമായ പല്ലിൽ കമ്പിയിടുന്നത് പോലെയുള്ള ചികിത്സകൾ ഒരു പരിധിവരെ ഇതിൽ നിന്ന് നേരത്തെ കണ്ടുപിടിച്ച് പ്രതിരോധ ചികിത്സ വഴി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മറ്റ് നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് വായിലെ ക്യാൻസർ അല്ലെങ്കിൽ വായിലെ അർബുദം എന്ന് പറയുന്നത്. സാധാരണയായി വായിലെ ക്യാൻസറിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുകവലിയും പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ്. കൗമാരപ്രായത്തിൽ തന്നെ ഇവ കണ്ടെത്തി ഇതിന്റെ ഉപയോഗം നിർത്തുന്നതാണ് അത്യുത്തമം. ഇതിനു പുറമെ മൂർച്ചയേറിയ പല്ലുകൾ ഒരു പ്രധാന കാരണമാണ് വായിലെ അർബുദത്തിന്. ഈ മൂർച്ചയേറിയ പല്ലുകൾ നാവിൽ തട്ടുകയും അത് മുറിവായി മാറുകയും ആ മുറിവ് ഉണങ്ങാതെ കുറെ കാലം നിൽക്കുകയും അത് ക്യാൻസറിലേക്ക് വഴിതിരിക്കുകയും ചെയ്യുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വായിലെ ക്യാൻസറിന്റെ പ്രഥമഘട്ടത്തിൽ വേദന ഉണ്ടാകാറില്ല. അതുകൊണ്ട് പലപ്പോഴും അതറിയാതെ പോകും. ഒരു ദന്ത പരിശോധനയിലൂടെ വായിലെ വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ പോലുള്ള പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിയും. നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ജീവിതം തന്നെ മാറ്റിമറിക്കാം, ജീവിതത്തിന്റെ നിലവാരം കൂട്ടാനും സാധിക്കും. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, ഇത്തരം പ്രതിരോധ ദന്ത ചികിത്സകൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ്. ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ഓറൽ ഹൈജീൻ ക്ലിനിക്കുകളും പുകയില വിമുക്ത ക്ലിനിക്കുകളും ഉണ്ട്. ഈ കേന്ദ്രങ്ങൾ രോഗപ്രതിരോധം, രോഗികളെ ബോധവൽക്കരിക്കൽ,

0: രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കൽ എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. ഇത്തരം ക്ലിനിക്കുകൾ സന്ദർശിക്കുകയും അതിന് വേണ്ട ചികിത്സാ രീതികൾ തുടരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും ദന്താരോഗ്യത്തിനൊരു മുതൽക്കൂട്ടാണ്.
1: ദേശീയ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ധന്യ ആർ സംസാരിച്ചതാണ് പ്രകാശധാരയിൽ കേട്ടത്. ഇനി വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
3: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
2: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
3: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.
2: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൺ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖല

0: പദ്ധതിക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതു ഇടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൗദി.

0: യാത്രാപദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ. പ്രിയ ഗീതം ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. ആദ്യ ഗാനം പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്നും രാജൻ, അജിത, ഷീബ, അനീത്, റിൻസി, അനൂപ്, ആരുഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം കളിത്തോഴൻ. രചന പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ. ഗായകൻ പി ജയചന്ദ്രൻ.

0: ജ്വല്ലർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എ കെ സുകുമാരൻ, എസ് ജാനകി എന്നിവർ പാടിയത്. വയലാറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജന്റെ സംഗീതം. ചിത്രം കടത്തുകാരൻ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു അവണൂരുള്ള ശ്രീധരൻ.

ഗിരീഷ് ചിറ്റണ്ടയുടെ ഇഷ്ടഗാനമാണ് ഇനി. അനന്തം അജ്ഞാതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. എം എൻ തങ്കപ്പൻ്റെ വരികൾക്ക് ഈണം പകർന്നത് എം കെ അർജുനൻ.

ചിത്രം ചൂടാത്ത പൂക്കൾ. രചന പൂവച്ചൽ ഖാദർ. സംഗീതം കെ ജെ ജോയ്. വാണി ജയറാം പാടിയ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു വടക്കേ വാവന്നൂരുള്ള പി വി മുഹമ്മദ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചെമ്പൂക്കാവുള്ള ദേവിക മേനോൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് സന്തോഷ് കേശവ് പാടിയത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കാറളം രാമചന്ദ്രൻ നമ്പ്യാർ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: കൽപ്പാത്തിയിലുള്ള PR നാരായണന്റെ ഇഷ്ടഗാനമാണ് ഇനി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. വാഴവേ മായം എന്ന ചിത്രത്തിൽ P ജയചന്ദ്രൻ, P സുശീല എന്നിവർ പാടിയത്.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: രാജു റഹീം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കല്ലേറ്റുംകരയിൽ നിന്നും ഇ ബി അബൂബക്കർ. ആർ കെ ദാമോദരന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

0: വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: കടവല്ലൂരുള്ള ജയശ്രീയുടെ ഇഷ്ടഗാനമാണ് ഇനി. ചിത്രം കരുണ. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജി ദേവരാജൻ. ഗായിക പി സുശീല.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: സഞ്ചാരി എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പൊന്നാനി ഈശ്വരമംഗലത്ത് നിന്നും മനോജ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഈണമിട്ട് ആലപിച്ചത് യേശുദാസ്.

പാലക്കാട് വാണിയംകുളത്തുള്ള പി ധന്യയുടെ ഇഷ്ടഗാനമാണ് ഇനി. ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

ചിത്രം ദിവ്യ ദർശനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MS വിശ്വനാഥൻ. P. ജയചന്ദ്രൻ ആലപിച്ച ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു കീഴാറ്റൂരുള്ള അച്ചുണ്ണി.

എസ് ആർ കെ നഗറിൽ നിന്നും ഉഷാദേവി ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ചിത്രം മാന്നാർ മത്തായി സ്പീക്കിംഗ്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കിടേഷ്. ആലാപനം ചിത്ര.

പ്രിയഗീതത്തിൽ അവസാനമായി പെരിങ്ങോട് നിന്നും നന്ദന, നിരഞ്ജൻ, ദേവകി, ധന്യ, അഞ്ജു, ഗീതാ കനകൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം വ്യാമോഹം. രചന പവിത്രൻ. സംഗീതം ഇളയരാജ. ഗായകർ യേശുദാസ്, എസ് ജാനകി എന്നിവർ.

0: കുറ്റമില്ലാത്തവർക്കും ശിക്ഷയുണ്ടോ? വംശവൃക്ഷത്തിൻ്റെ വേരിൽ നിന്നും തലപ്പിലേക്ക് ശിക്ഷ പടർന്നു കയറിയോ? അവൾ കാതറീനയാണ്. ചീട്ടുകളിച്ച് വല്ലവരോടും വഴക്കടിച്ച് സമ്പാദ്യമെല്ലാം തുലച്ച് മരിച്ചുപോയി അവളുടെ ആദ്യ ഭർത്താവ്. കുടിച്ചു കൂത്താടി ജോലി കളഞ്ഞ് വണ്ടിച്ചക്രത്തിന് തലവച്ചു രണ്ടാം ഭർത്താവ്. പട്ടിണി മാറ്റാൻ മൂത്ത മകളെ ശരീരം വിൽക്കാൻ പറഞ്ഞുവിട്ടു അവൾ. പിന്നെ കാലു പിടിച്ച് പൊട്ടിക്കരഞ്ഞവൾ. രണ്ടാം ഭർത്താവിൻ്റെ ശവസംസ്കാര ദിനം തന്നെ വാടക വീട്ടിൽ നിന്ന് മൂന്ന് കുട്ടികളോടൊപ്പം അടിച്ചിറക്കപ്പെട്ടവൾ. അതുക്കും മീതെ രക്ഷപ്പെടാൻ ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാൻ പ്ലാനിട്ട കാതറീനയെ ക്ഷയരോഗാണുക്കൾ പോലും വെറുതെ വിട്ടില്ല. തീ വിഴുങ്ങി പക്ഷി തീക്കുണ്ഠം തികട്ടിയാടുകയാണ് തെരുവിൽ. ഭ്രാന്താണെന്നു ജനം. അവളാണു കാതറീന. അവസാന രംഗം ആടിത്തീർക്കാൻ ഇറങ്ങിയവൾ.
1: ലിഡാ, കോയില, നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാനിനി എന്താണ് ചെയ്യുക?
2: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്കാഗ്രഹം. കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
3: മനുഷ്യന്റെ വിധിയാ, എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം.
1: ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരാകാശക്കോട്ട. ഇല്ല, ആ സ്വപ്നം അവസാനിപ്പിച്ചു. എല്ലാരും ഞങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ആ ജനറൽ, ഞാനൊരു മഷിക്കുപ്പി എടുത്ത് അയാളുടെ നേർക്കെറിഞ്ഞു. സന്ദർശകർക്കായി കുറിപ്പെഴുതി കൊടുക്കാൻ കടലാസും മഷിയും സന്ദർശക മുറിയിലെ മേശമേൽ വെച്ചിരുന്നു. ഞാൻ എന്റെ പേരെഴുതി അയാളുടെ നേർക്ക് ശപിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോന്നു. ഓ, ദുഷ്ടന്മാർ, തെമ്മാടികൾ, അവരെ കൊണ്ട് മതിയായി. കുഞ്ഞുങ്ങളെ, ഞാൻ സ്വയം കാത്തു രക്ഷിക്കും. ഞാൻ ആരുടെ മുന്നിൽ കുമ്പിടുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി അവൾ ഒരുപാട് കേട്ടു, വളരെയധികം സഹിച്ചു. പോലങ്ക, നിനക്ക് എത്ര പണം കിട്ടി നോക്കട്ടെ. എന്നെ എന്നെ കാണിക്കൂ. എന്ത്, വെറും രണ്ട് കോംപ്ലക്സ്? ഓ, തെമ്മാടികൾ! ആരും നമുക്കൊന്നും തരുന്നില്ല, ആരും നമുക്കൊന്നും തരുന്നില്ല. വെറുതെ ചെലച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നു. പോ, എല്ലാരും പോ. എന്തിനാണോ മരത്തലയിൽ ചിരിക്കുന്നത്, ആ അമാലിയം മൂലമാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പോലങ്ക, എന്നോട് ഫ്രഞ്ചിൽ പറയൂ. ഞാൻ എന്തിനാണ് നിന്നെ പഠിപ്പിച്ചത്? നിനക്ക് കുറച്ച് ഫ്രഞ്ച് അറിയാലോ. ഇല്ലെങ്കിൽ നീ എങ്ങനെയാണ് ഉന്നത കുടുംബത്തിലേതാണെന്ന് കാണിക്കുക? മറ്റുള്ള തെരുവ് ഗായകരെ പോലെ അല്ല നിങ്ങൾ. അന്തസ്സായി വളർത്തപ്പെട്ടവരാണ്. നമ്മൾ വൃത്തികെട്ട പ്രകടനമല്ല തെരുവിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. അന്തസ്സുള്ള പാട്ടാണ്. ആ, അതെ. എന്താണ് പാടേണ്ടത്? നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പാട്ട് പാടി പണം സമ്പാദിക്കാനാണ്. കോലേക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്ന പാട്ട്.
4: എങ്ങനെയാണ് അവരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്?
5: അവർ വരില്ല. എത്ര നിർബന്ധിച്ചിട്ടും അവർ വരുന്നില്ല.
6: അവർക്ക് ഭ്രാന്തായി കഴിഞ്ഞു.
4: ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാനും വയ്യ.
5: എന്തായാലും അവരെയും കൊണ്ടേ ഞാൻ പോരൂ. ഉന്മാദം.

0: ഒന്ന് അവസാനിക്കട്ടെ.
1: അത് അവസാനിക്കില്ല, ആരംഭിച്ചിട്ടേയുള്ളൂ.
2: എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.
0: അവരുടെ ചുമയും ചിത്തരോഗവും തെരുവിലെ ഭ്രാന്തൻ ജൽപ്പനങ്ങളും
1: അപകടമാണത്.
2: ജീവിതം ഇങ്ങനെയൊക്കെയാണ് സോണിയ. ചീട്ടുകൊട്ടാരം പോലെ വീഴുമ്പോൾ ചിതറിപ്പോവും, പെറുക്കിയെടുക്കാൻ പോലും ആവാതെ ചതഞ്ഞരഞ്ഞ്.

0: എടേ, അവര് പരിപാടി തുടങ്ങി.
1: അമ്മച്ചക്കൊള്ളാം, പുതിയ ഐറ്റംസ് ആണേ, എന്തോ ഡാൻസ് ആണേ.
0: പാവ പിള്ളേർക്ക് പാട്ട് പാടാനും അറിഞ്ഞുകൂടാ, ഡാൻസ് ചെയ്യാനും അറിഞ്ഞുകൂടാ.
1: വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമല്ലേ?
2: പാട്ട് പാടും ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. ഒരു ഫ്രഞ്ച് ഗാനം പോരട്ടെ, മാൽബവേ. ഞാനത് നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? ഫ്രഞ്ചിലായതിനാൽ ഉന്നത കുടുംബത്തിലേതാണ് നിങ്ങൾ എന്ന് കരുതും. എന്താ നീ നിന്ന് ചിണുങ്ങുന്നത്? വിശക്കുന്നോ? വിശപ്പകറ്റാനല്ലേ പാട്ട്? എല്ലാരും കരയുകയാണോ?
0: ഡേ, പോലീസ് വരുന്നു.
3: ഈ തെരുവിൽ ഇത് നിരോധിച്ചിരിക്കുകയാണ്. നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. എല്ലാരും മാറുമോ? മാറ.
2: നിങ്ങളാണ് ശല്യമുണ്ടാക്കുന്നത്. ഇതൊരു വാദ്യസംഗീതമാണ്. നിങ്ങൾക്ക് പോലീസുകാർക്ക് സംഗീതത്തിൽ എന്താണ് കാര്യം?
3: തെരുവിൽ ഇപ്രകാരം പാടി നടക്കുന്നതിന് അനുമതി പത്രം വാങ്ങിയിരിക്കണം. നിങ്ങൾ അത് ചെയ്തിട്ടില്ല.
2: എന്തനുമതി പത്രം? ഇന്നാണ് ഞാൻ എന്റെ ഭർത്താവിനെ മറവ് ചെയ്തത്. ഒരു അനുമതിയുടെ ആവശ്യം എന്താണ്?
3: നിങ്ങൾ ഇങ്ങനെ വികാരം കൊള്ളരുത്. വരൂ, ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഈ ജനക്കൂട്ടത്തിൽ നിൽക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾക്ക് സുഖമില്ല. എല്ലാരും ഒന്ന് മാറിക്കേ. മാറ.
2: ബഹുമാനപ്പെട്ട സാർ, നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ നെവിസ്കിയിലേക്ക് പോവുകയാണ്. ആ വരുന്നത് മകളാണ്, സോണിയ. സോണിയ, നീയും കരയുകയാണോ? നിങ്ങൾക്കല്ലേ എന്തു പറ്റി? ബോധമില്ലാത്ത കുട്ടികൾ. കോലിയ, ലിഡ, പൊലങ്ക, അവർ ഓടിപ്പോവുകയാണല്ലോ കൈകോർത്ത് പിടിച്ച്. പോലീസുകാരെ പേടിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരൂ. അവരെ തിരിച്ചു കൊണ്ടുവരൂ സോണിയ.
4: അതിനിടയില് കല്ലിൽ തട്ടി വീണല്ലോ കാതറിൻ. റസ്കോൾനിക്കോവും ആൻഡ്രയും എത്തിയല്ലോ, ഇവരെ ഒന്ന് പിടിക്കൂ.
5: അയ്യോ, വീണ് ചോര ഒലിക്കുക.
6: നമുക്കിവിടെ ഒന്ന് കൊണ്ടുപോകാം. പിടിക്ക്, എല്ലാരും കൂടി പിടിക്ക്.
5: ഒന്ന് മാറി നിക്ക്, മാറി നിക്കാൻ മാറ്.
3: വഴി കൊടുക്ക്, മാറിപ്പോങ്ങള്. ഒന്ന് മാറിയെന്നേ, എല്ലാരും ഒന്ന് മാറിക്കേ.
7: അവർ മരിക്കുകയാണ്.
0: ആ ചോര കല്ലിൽ തട്ടി വീണതല്ല, രക്തസ്രാവമാണ്.
5: ക്ഷയരോഗം ഇത്. രക്തസ്രാവം മൂലം രോഗിക്ക് ശ്വാസം മുട്ടുണ്ടാവും.
4: രക്തം! അയ്യോ, രക്തം!
8: കണ്ടോ, അവര് രക്തം ഛർദ്ദിക്കുന്നു.
0: അവർ അധികമില്ല, തട്ടിപ്പോകും.
4: എന്റെ മുറിയിലേക്ക് കൊണ്ടുപോവാം, അവിടെ ആ കെട്ടിടത്തില്.
3: ഡോക്ടറെ വിളിപ്പിക്കൂ വേഗം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 50-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ്.

കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ, ആൻഡ്രി അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ആകാശവാണി തൃശൂർ. സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റും 19 സെക്കൻഡും.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മഞ്ഞമ്മൽ
3: ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: ഇപ്പോൾ ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. രാമകൃഷ്ണരു മനകബന്ധുരു, തിലങ്ക് രാഗം, മിശ്ര ചാപ്പുതാളം, പുരന്ദരദാസരുടെ കൃതി.

0: ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികളാണ് കേട്ടത്. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. സ്വരസാഗരം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
5: ആകാശവാണി തൃശൂർ. ലളിതം, മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നു.

0: ഉന്നതമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
1: ലളിതം മധുരം.
0: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും. ഇതളൂർന്നുപോയ ഒരു വസന്തകാലത്തിന്റെ ഓർമ്മ പോലെ മൺമറഞ്ഞ എത്രയോ ഗാനശില്പികളുടെ ഒരിക്കലും മരിക്കാത്ത അടയാളപ്പെടുത്തലാണ് ഓരോ ഗാനങ്ങളും. വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഓരോ ഗാനങ്ങളിലും ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങൾ മനുഷ്യജീവിതത്തിന്റെ ഓരോ തലങ്ങളെയും പല പല ഭാവങ്ങളിലൂടെ വരച്ചുകാട്ടുന്നവയാണ്. തൂലികയിലൂടെ പിറവിയെടുക്കുന്ന ഓരോ വരികൾക്കും അതിനുദ്ദേശിക്കുന്ന ഭാവം കൈവരണമെങ്കിൽ, അതൊരു ഭംഗിയുള്ള കവിതയാവണമെങ്കിൽ അതിനുതകുന്ന ഈണങ്ങൾ മനോഹരമായി മെനഞ്ഞെടുക്കുക തന്നെ വേണം. അത്തരത്തിലുള്ള എത്രയോ ഗാനശില്പികളും ആലാപന മാധുര്യത്താൽ മഹത്തരമായ ആ സൃഷ്ടികളെയെല്ലാം ആസ്വാദനത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ച ഗായകരും ദൈവത്തിന്റെ കയ്യൊപ്പു പതിഞ്ഞ മനോഹര സൃഷ്ടികൾ തന്നെയാണ്. നിലാവും നീഹാരവും നീരദസന്ധിയും കാറ്റും കർണികാരവും കാമ്യവർണ്ണങ്ങളും നിറയുന്ന പ്രണയകൽപ്പനകളുടെ ഹരിതഭൂമിയിലേക്ക്, ലളിതം മധുരത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം.
1: ലളിതം മധുരം.
0: മിഴിയിതളിനെ നിറമേകാൻ അഞ്ജനം തീർത്ത് നിസ്വനായി നിൽക്കുന്ന പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ എസ് രമേശൻ നായർ വർണ്ണിച്ചപ്പോൾ ഹൃദയത്തിൽ ചാലിച്ച ഈണമിട്ടത് എം ജി രാധാകൃഷ്ണനായിരുന്നു. പാദസരം എന്ന പഴി കേട്ടാലും കാലിൽ കെട്ടിപ്പുണർന്നുകിടക്കാൻ കഴിയുന്ന സ്വർണമായി തീർന്നെങ്കിലെന്നത് വ്യത്യസ്തമായ കവിസങ്കല്പം തന്നെ. ഓരോ വരിയും സംഗീതവും മനസ്സിന്റെ ഉള്ളിൽ ചേർത്തു നിർത്തുന്ന എം ജി ശ്രീകുമാറിന്റെ ആലാപനം ഈ ഗാനത്തിന്റെ ആസ്വാദന ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. നിനച്ചിരിക്കാതെ മാഞ്ഞുപോകുന്ന പ്രകൃതിയുടെ നിറച്ചാർത്തണിഞ്ഞ ഭാവങ്ങളെ വർണ്ണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഉപമകൾ അത്രയും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയാണ്.

0: ലളിതം മധുരം.
1: മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന സ്നേഹം, ആ സ്നേഹം മനുഷ്യരിൽ മാത്രമല്ല സർവജീവജാലങ്ങളിലുമുണ്ടെന്ന കവി വർണ്ണന. കാറ്റിന്റെ താളത്തിൽ പച്ചിലകളാട്ടി നടന്നുപോകുന്ന വഴിയാത്രികന് തണലേകുന്ന മരം നൽകുന്നതും സ്നേഹത്തിന്റെ മറ്റൊരു രൂപകൽപ്പന തന്നെ. സ്നേഹത്തിന്റെ പല പല ഭാവങ്ങൾക്ക് നിറച്ചാർത്തു പകരുന്ന മഴത്തുള്ളികൾ പൊഴിക്കുന്ന ജലകണങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന സ്നേഹത്തിന്റെ മനോഹാരിതയെ വർണ്ണിക്കുന്നതിൽ കാവാലം നെയ്തെടുത്ത വരികൾക്ക് അതിന്റെ അന്തസത്ത ഒട്ടും ചോർന്നു പോവാതെ ഉദയഭാനു ഈണം പകർന്നപ്പോൾ പിറവിയെടുത്തത് ഒരു സുന്ദരഗാനമാണ്. കേൾക്കുമ്പോൾ മനസ്സിന് ഇമ്പം നൽകുന്ന ഗാനങ്ങൾ മറക്കാതെ ഓർമ്മയിൽ കാത്തുവെക്കുന്നവരാണ് നാം ഓരോരുത്തരും. ചിത്രയുടെ മധുരമായ ആലാപനത്തിൽ മറവിയിൽ മാഞ്ഞുപോവാൻ ഇടയില്ലാത്ത ഈ ഗാനം ഒന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാം. കാവാലത്തിന്റെ രചനയിൽ ഉദയഭാനു പകർന്നു നൽകിയ ഈണത്തിൽ ചിത്ര ആലപിച്ച ഗാനം.

0: ലളിതം മധുരം.
1: പഴയകാല ഓർമ്മകൾ ഉറങ്ങുന്ന ചിലപ്പതികാരത്തിന്റെ ചിലമ്പൊലികൾ മുഴങ്ങിയ തൃക്കണാമതിലകത്തും ചേരമാൻ പറമ്പിലും ഒന്നു ചുറ്റിവരാൻ മനസ്സിനോട് പറയുന്നതിൽ നിന്നുതന്നെ പുതുതലമുറയ്ക്ക് അന്യം നിന്നുപോയ അത്തരം ചരിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഹരിശ്രീ കുറിക്കാനായി തുഞ്ചൻ പറമ്പിലേക്ക് ഒരു കൈക്കുമ്പിൽ മണലും ഒരു നുള്ള അരിയും കൊണ്ടുവരാനായി മനസ്സിനോട് ആവശ്യപ്പെടുന്നതിൽ തുഞ്ചൻ പറമ്പിൽ നിന്ന് ആരംഭം കുറിച്ച മലയാളത്തിന്റെ മഹാത്മ്യത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തലാവാം കവി മനസ്സ് ലക്ഷ്യം വെച്ചത്. ഈ ഒരു ഗാനത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളറകളിൽ മറക്കാതെ സൂക്ഷിച്ചു വെക്കേണ്ട ചരിത്ര താളുകളിലേക്ക് ഒരെത്തിനോട്ടം തന്നെയാവാം ബിച്ചു തിരുമല ഉദ്ദേശിച്ചത്. മലയാളിയുടെ നാവിൽ വാക്കുകളെ താളത്തിൽ അർത്ഥപൂർണമായി അടുക്കിവെച്ച തേനും വയമ്പും ചാലിച്ച പാട്ടെഴുത്തുകാരൻ, ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ച കവി, ഋതുഭേദങ്ങൾ പോലെ മാറിമറിയുന്ന സകല മാനുഷിക ഭാവങ്ങളും പാട്ടിലൊതുക്കി നമ്മുടെ ഹൃദയത്തിലേറ്റിയ ഗാനരചയിതാവ്. മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ ഈ കവിയുടെ പേനത്തുമ്പുകളിൽ നിന്ന് പിറന്നുവീണിരുന്നു. ഹൃദയത്തോടൊന്ന് ചേർത്തുവെക്കാൻ മധുരമനോഹര ഗാനങ്ങളാൽ മലയാളം ധന്യമാക്കിയ മഹാപ്രതിഭ, എല്ലാ ഓർമ്മകൾക്കും അതിമനോഹരമായ അർത്ഥം നൽകിയ പ്രിയ രചയിതാവ്, സുഗതമായ പാട്ടനുഭവങ്ങളുടെ ഓർമ്മകളുമായി പാട്ടിന്റെ വഴിയിലൂടെ നമ്മെ കൈപിടിച്ചു നടത്തിയ ഈണങ്ങളുടെ മുത്തച്ഛൻ കെ രാഘവൻ ഈണം നൽകിയപ്പോൾ ഈ ഗാനത്തിന്റെ മാറ്റ് പതിന്മടങ്ങ് വർദ്ധിച്ചു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന ഈ ലളിതഗാനം ആലപിക്കുന്നത് ഡോക്ടർ ഹരിദാസ്.

0: ലളിതം മധുരം.
1: പ്രണയം പകരം വെക്കാനില്ലാത്ത വികാരം. എത്ര പറഞ്ഞാലും എഴുതിയാലും വീണ്ടും വീണ്ടും പതിന്മടങ്ങ് മാറ്റുകൂടുന്ന പ്രണയത്തെക്കുറിച്ചുള്ള എല്ലാ കവിതകളും കാലം എത്ര കഴിഞ്ഞാലും പ്രസക്തി ഒട്ടും കുറയാതെ നമ്മുടെ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയവയാണ്. പാതി ഉറക്കത്തിൽ തന്നെ തഴുകിയുണർത്തിയത് കുളിർക്കാറ്റാണോ എന്ന് സംശയിക്കുമ്പോഴും അത് പാതിമയ്യായ തന്റെ പ്രിയതമയാണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന കവിഹൃദയം. എം കെ ശ്രീകുമാർ കുറിച്ചിട്ട വരികൾക്ക് കെ പി എസ് സി ചന്ദ്രശേഖരൻ പകർന്ന ഈണവും എൻ ശ്രീകാന്തിന്റെ ആലാപനവും ഈ ലളിതഗാനത്തെ ശ്രദ്ധേയമാക്കി. ഒരു കാലഘട്ടത്തിന്റെ സ്പന്ദനം പേറുന്ന ആകാശവാണിയിലൂടെ ഒഴുകിവന്ന ഈ ഗാനമാവട്ടെ ഇന്നത്തെ ലളിതമധുരത്തിൽ അവസാനമായി.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.

0: ലളിതം മധുരം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം ബിനിത ഗോപിനാഥ്.
1: ഒരു അറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിൻ്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5 വയസ്സിലും 15 വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ മാസം വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, ജി, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേർ ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജിലോക്കർ, അപാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെൻറ്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷൻ്റെ 0471-233-5523, മറ്റൊരു നമ്പർ 252-5442 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ആവർത്തിക്കാം: 0471-233-5523, മറ്റൊരു നമ്പർ 0471-252-5442. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. പോലീസ് എന്ന ചിത്രത്തിൽ ബാലു, ചിത്ര എന്നിവർ പാടിയത്. ജോഫി തരകന്റെ വരികൾ, ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

ചിത്രം ഇങ്ങനെ ഒരു നിലാപക്ഷി. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം സഞ്ജയ് സലിൽ ചൗധരി, അന്ധാര എന്നിവർ. ആലാപനം യേശുദാസ്, ചിത്ര എന്നിവർ.

ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടത്. ഒരറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ 2026. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ ആദവൻ, പയ്യ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: FM 101.1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44:47. അല്പസമയത്തിനകം കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രതിദിനാവലോകനം കോഴിക്കോട് റിലേ.
1: ജയവും പരാജയവും സമനിലയും തകർപ്പൻ ഗോളുകളും ഉജ്ജ്വല രക്ഷപ്പെടുത്തലുകളും മിന്നൽ കുതിപ്പുകളും ഉൾപ്പെടെ ഫുട്ബോളിന്റെ സമസ്ത സൗന്ദര്യവും ദൃശ്യമാക്കി ലോകകപ്പ് 2026 ഉജ്ജ്വലമായി പുരോഗമിക്കുകയാണ്. പ്രാഥമിക ഗ്രൗണ്ടിലെ ആദ്യവട്ട കളികൾക്ക് ശേഷം ടീമുകൾ രണ്ടാം അംഗത്തിനിറങ്ങി തുടങ്ങി. ആദ്യ മത്സരത്തിൽ പരാജയത്തിന്റെ കയ്പ് നുണഞ്ഞ രണ്ടു ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് രണ്ടാം വട്ട മത്സരങ്ങൾക്ക് തുടക്കമായത്. ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറെക്കുറെ തുല്യ ശക്തികളുടെ പോരാട്ടം കണ്ട മത്സരത്തിന് ഒടുവിൽ 1-1 സമനില. ജയം അനിവാര്യമായ കളിയിൽ കൂടുതൽ ആക്രമണത്വര കാണിച്ചത് ചെക്ക് റിപ്പബ്ലിക്കാണ്. അതിനവർക്ക് 6th മിനിറ്റിൽ തന്നെ ഫലം ലഭിക്കുകയും ചെയ്തു. അലക്സാണ്ടർ സോർക്കയുടെ സുന്ദരമായ പാസ് പിടിച്ചെടുത്ത് ഗോൾ കീപ്പറുടെ ഇടതുഭാഗത്തുകൂടെ പന്തു തൊടുത്ത് മധ്യനിരക്കാരൻ മൈക്കൽ സദിയെ ചെക്കിന് മുമ്പിലെത്തിച്ചു. ആദ്യം ഗോളടിച്ചിട്ടും കൊറിയക്കെതിരെ 1-2 തോറ്റുപോയതിന്റെ ഓർമ്മകൾക്ക് ഏറെ പഴക്കമില്ലാത്തതിനാലാവണം മധ്യനിരയിൽ നിന്നൊരാളെ കൂടി പ്രതിരോധത്തിന്റെ മധ്യത്തിലേക്ക് പിൻവലിച്ച് സുരക്ഷ കൂട്ടുന്നതാണ് ചെക്ക് പിന്നീട് ചെയ്തത്. അതോടെ പിന്നെ ഇടവേള വരെ കളി വിശേഷവിദ്യ സംഭവങ്ങളൊന്നുമില്ലാതെ കടന്നുപോവുകയും ഒട്ടന്ന് പരുക്കനാവുകയും ചെയ്തു. 2 സൗത്ത് ആഫ്രിക്കൻ കളിക്കാർ ചെറിയ ഇടവേളയിൽ റഫറിയുടെ ബുക്കിൽ കയറി. ആദ്യ പകുതിയിൽ എന്ന പോലെ രണ്ടാം പകുതിയുടെ തുടക്കത്തിലും ചെക്കിന്റെ മുന്നേറ്റം കണ്ടു. 47th മിനിറ്റിൽ ദരീദയുടെ അടി പ്രതിരോധക്കാർ ബ്ലോക്ക് ചെയ്തകറ്റി. റീബൗണ്ടിൽ പന്ത് ലഭിച്ച ലൂക്കാസിന്റെ ഇടങ്കാലൻ ഡ്രൈവ് ഗോളി കുത്തിയകറ്റി. തൊട്ടുപിന്നാലെ മറുവശത്ത് ആഫ്രിക്കൻ ടീമിന് കോർണർ ലഭിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 81st മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയെ തേടി ഒരു സുവർണാവസരമെത്തി. മൊസേക്കയുടെ ബോക്സിലേക്കുള്ള പാസ് എതിർ പ്രതിരോധക്കാരന്റെ കയ്യിൽ തട്ടിയപ്പോൾ റഫറി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത മൊക്കേന ഗോൾ കീപ്പറുടെ വലതുഭാഗത്തുകൂടി പന്ത് വലയിലേക്ക് തൂക്കി. സ്കോർ 1-1. ഇതോടെ അവസാന നിമിഷങ്ങളിൽ കളിക്ക് ഗതിവേഗം കൈവന്നു. രണ്ടു പാർശ്വങ്ങളിലേക്കും പന്ത് കയറിയിറങ്ങാൻ തുടങ്ങി. 95th മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയുടെ മക്കോബയ്ക്ക് കളി ജയിക്കാനുള്ള ഗോളിനുള്ള അവസരം കൈവന്നുവെങ്കിലും ബോക്സിൽ നിന്നുള്ള ദുർബലമായ അടി ഗോളി രക്ഷപ്പെടുത്തി. ഏറെ വൈകാതെ റഫറി ടോറി പെൻസോ ഫൈനൽ വിസിൽ മുഴക്കി.

രണ്ടു ടീമുകളും രണ്ടു കളികളിൽ നിന്നായി ഒരു പോയിന്റ് വീതമാണ് ഇപ്പോഴുള്ളത്. ഇതോടെ ഗ്രൂപ്പിലെ മെക്സിക്കോയുമായുള്ള അവസാന മത്സരം ചെക്ക് ടീമിനും കൊറിയയുമായുള്ള കളി സൗത്ത് ആഫ്രിക്കയ്ക്കും ഏറെ നിർണായകമായി മാറി. ഗ്രൂപ്പിലെ നാലു ടീമുകളും ഓരോ മത്സരം വീതം കളിക്കുകയും നാലു ടീമുകളും ഓരോ ഗോൾ വീതം നേടുകയും നാലു ടീമുകളും ഓരോ ഗോൾ വീതം വഴങ്ങുകയും നാലു ടീമുകളും ഓരോ പോയിന്റ് വീതം നേടുകയും ചെയ്ത നിലയിലുള്ള ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലാൻഡും ബോസ്നിയയും തമ്മിലായിരുന്നു അടുത്ത മത്സരം. ആദ്യ പകുതിക്ക് ശേഷം ഏറെക്കുറെ ഏകപക്ഷീയമായി പോയ കളിയിൽ ഒന്നിനെതിരെ നാല് ഗോളിന് സ്വിറ്റ്സർലാൻഡ് ജയിച്ചു കയറി. ആദ്യ പകുതിയിൽ പക്ഷേ സ്കോർ 0-0 ആയിരുന്നു. ഗോളിനായി സ്വിസ്സുകാർ നടത്തിയ സമ്മർദ്ദം അത്രയും നിർവീര്യമാക്കാനും ചെറുത്തു നിൽക്കാനും ആദ്യ പകുതിയിൽ എതിരാളികൾക്ക് കഴിഞ്ഞു. രണ്ടാം പകുതിയിൽ ഗോളുകളുടെ പെരുമഴയായിരുന്നു. 74-ാം മിനിറ്റിൽ മൻസിബി സമനിലക്കുരുക്ക് പൊട്ടിച്ചു. ഇതിനിടെ താരിഖ് മൊഹറോബിക് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്താക്കിയത് ബോസ്നിയയുടെ കരുത്ത് ചോർത്തി. 10 മിനിറ്റിന് ശേഷം സ്വിസ്സിന്റെ അടുത്ത ഗോളും എത്തി. എംബോളോ ബോക്സിലേക്ക് നൽകിയ പാസ് പിടിച്ചെടുത്ത് വർഗാസ് വലതുകാലുകൊണ്ട് തൊടുത്ത ഗ്രൗണ്ടർ വലയുടെ വലതുഭാഗത്ത് തുളച്ചുകയറി. സാധാരണ സമയത്തിന്റെ അവസാനം

74-ാം മിനിറ്റിൽ മൻസിബി സമനിലക്കുരുക്ക് പൊട്ടിച്ചു. ഇതിനിടെ താരിഖ് മൊഹറോബിക് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്താക്കിയത് ബോസ്നിയയുടെ കരുത്ത് ചോർത്തി. 10 മിനിറ്റിന് ശേഷം സിസ്സിന്റെ അടുത്ത ഗോളും എത്തി. എംബോളോ ബോക്സിലേക്ക് നൽകിയ പാസ് പിടിച്ചെടുത്ത് വർഗാസ് വലതുകാലുകൊണ്ട് തൊടുത്ത ഗ്രൗണ്ടർ വലയുടെ വലതുഭാഗത്ത് തുളച്ചുകയറി. സാധാരണ സമയത്തിന്റെ അവസാന മിനിറ്റിൽ 3-ാം ഗോളും വന്നു. ബോക്സിലേക്ക് നൽകിയ സുന്ദരൻ പാസ് വലയിലേക്ക് തഴുകി മൻസാംബി തന്റെ 2-ാമത്തെയും ടീമിന്റെ 3-ാമത്തെയും ഗോൾ നേടി. സ്വിറ്റ്സർലാൻഡ് 3, ബോസ്നിയ 0. പരിക്ക് സമയത്ത് മെമിച്ചിലൂടെ ബോസ്നിയ ഒരു ഗോൾ മടക്കുന്നത് കണ്ടു. കോർണറിൽ നിന്നും വന്ന പന്ത് ഗോൾ കീപ്പർ തട്ടിയകറ്റിയപ്പോൾ കിട്ടിയ റീബൗണ്ട് ബോക്സിന് പുറത്തുനിന്നുള്ള തകർപ്പൻ വലങ്കാലൻ വോളിയിലൂടെ മെമിച്ച് വലയിലേക്ക് എത്തിച്ചു. 97-ാം മിനിറ്റിൽ ഗ്രാനിറ്റ് സാക്ക പെനാൽറ്റിയിലൂടെ സ്വിറ്റ്സർലാൻഡിന്റെ 4-ാം ഗോൾ നേടുകയും ചെയ്തതോടെ മത്സരം 4-1 എന്ന നിലയിൽ സ്വിറ്റ്സർലാൻഡിന് സ്വന്തമായി. ആദ്യ കളിയിലെ അപ്രതീക്ഷിത സമനിലയ്ക്ക് ശേഷം സ്വിസ്സിന് ഈ മത്സരത്തിലെ വിജയത്തോടെ വിലപ്പെട്ട 3 പോയിന്റുകൾ കൂടി ലഭിച്ചു. ഗ്രൂപ്പ് ബിയിലെ അടുത്ത മത്സരവും ഗോളുകളാൽ സമ്പന്നമായിരുന്നു, ഏകപക്ഷീയവുമായി. ലോകകപ്പിന്റെ 3 ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ കാനഡ എതിരില്ലാത്ത 6 ഗോളിനാണ് ഏഷ്യ മുക്കിയത്. ഇരുപകുതികളിലുമായി 2 കളിക്കാർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയതിനാൽ 9 പേരിലേക്ക് ചുരുങ്ങിപ്പോയ ഖത്തർ കളിയിലെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. 16-ാം മിനിറ്റിൽ റീബൗണ്ടിൽ നിന്ന് വന്ന പന്ത് ഗോളിലേക്ക് കണക്ട് ചെയ്ത് ലാറിൻ കാനഡയുടെ ആദ്യ ഗോൾ പ്രായണനെ എളുപ്പത്തിൽ നേടി. ഏറെ വൈകാതെ ജോനാഥൻ ഡേവിഡ്സ് കാനഡയ്ക്കായി 2-ാം ഗോളും നേടി. ബോക്സിൽ നിന്നും വലതുകാൽ കൊണ്ടുള്ള വോളി വലയിൽ കയറി. കാനഡ 2-0. 1-ാം പകുതിയുടെ പരിക്കു സമയത്ത് ജോനാഥൻ തന്നെ കാനഡയുടെ 3-ാം ഗോളും നേടിയിരുന്നു. ഖത്തർ ബോക്സിലെ കൂട്ടപ്പൊരിശിലിനിടെ കിട്ടിയ പന്ത് ജോനാഥൻ ഡേവിസ് വലയിലേക്ക് തട്ടി. ഇതിനിടെ 33-ാം മിനിറ്റിൽ അഹമ്മദ് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഖത്തറിന്റെ നില പരിങ്കലിലാക്കി. ഇടവേളയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ മഡീബോ കൂടി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഖത്തറിനെ കൂട്ടക്കുഴപ്പത്തിലാക്കി. 9-ാം ടീമിനെതിരെ 64-ാം മിനിറ്റിൽ കാനഡയുടെ അടുത്ത ഗോളും വന്നു. സലീബയായിരുന്നു സ്കോറർ. ഏറെ വൈകാതെ ഖത്തർ പ്രതിരോധക്കാരൻ മനായിയുടെ കാലിൽ നിന്ന് പന്ത് സ്വന്തം വലയിൽ തന്നെ പതിച്ചപ്പോൾ ഖത്തറിന്റെ ദിവസം ദുരിതത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് പതിച്ചു. 92-ാം മിനിറ്റിൽ കാനഡയുടെ 6-ാം ഗോൾ പിറന്നു. മത്സരത്തിലുടനീളം തകർപ്പൻ കളി കാഴ്ചവെച്ച ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കൾ കൂടിയായി അത്. അവസാന സ്കോർ കാനഡ 6-0. ഗ്രൂപ്പ് എയിൽ അടുത്ത മത്സരം മറ്റൊരു ആതിഥേയ രാജ്യമായ മെക്സിക്കോയും കൊറിയൻ റിപ്പബ്ലിക്കും തമ്മിലായിരുന്നു. ഒറ്റ ഗോൾ വിധിയെഴുതിയ മത്സരം സ്വന്തമാക്കി ആതിഥേയരായ മെക്സിക്കോ ടൂർണമെന്റിലെ 2-ാം ജയം കുറിച്ചു. ആദ്യ കളിയിലെ വിജയത്തിന്റെ ആവേശവുമായി കളത്തിലിറങ്ങിയ 2 ടീമുകളും ചെറിയ ചെറിയ പാസുകളിലൂടെ അതിവേഗ നീക്കങ്ങൾ നടത്തുന്ന തന്ത്രമാണ് സ്വീകരിച്ചത്. 16-ാം മിനിറ്റിൽ അൽവാരസിന്റെ ഗോൾ ലൈൻ ക്ലിയറൻസ് മെക്സിക്കോയ്ക്ക് ആശ്വാസമായതിന് പിന്നാലെ 20-ാം മിനിറ്റിൽ കൊറിയ ഗോളിനെടുത്തു. അൽവാർഡോയുടെ ക്രോസിൽ ക്യൂനോസ് തലവെച്ചു എങ്കിലും 16-ാം മിനിറ്റിൽ അൽവാരസിന്റെ ഗോൾ ലൈൻ ക്ലിയറൻസ് മെക്സിക്കോയ്ക്ക് ആശ്വാസമായതിന് പിന്നാലെ 20-ാം മിനിറ്റിൽ മെക്സിക്കോ ഗോളിനെടുത്തു. അൽവാർഡോയുടെ ക്രോസിൽ ക്യൂനോസ് തലവെച്ചുവെങ്കിലും ഗോൾ കീപ്പർ കിം രക്ഷകനായി. 1-ാം പകുതിയുടെ അവസാന 15 മിനിറ്റുകൾ കൊറിയയുടെ സമ്പൂർണമായ ആധിപത്യമാണ് കണ്ടത്. മെക്സിക്കോ പന്ത് തൊട്ടത് തന്നെ അപൂർവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. പക്ഷെ സമനിലപ്പൂട്ട് തുറക്കാൻ കൊറിയയ്ക്ക് സാധിച്ചില്ല. ആദ്യ പകുതി തീരുമ്പോൾ സ്കോർ 0-0. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ആതിഥേയരായ മെക്സിക്കോയെ ഭാഗ്യം തുടയ്ക്കുന്നത് കണ്ടു. ഒരു ക്രോസിൽ നിന്നും ഉയർന്നു വന്ന പന്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നതിനിടെ കൊറിയൻ ഗോളി കിം സ്വന്തം പ്രതിരോധക്കാരനുമായി കൂട്ടിയിടിച്ചു വീണപ്പോൾ പന്ത് തെറിച്ചു വീണ് ലഭിച്ചത് ലൂയിസ് റോമോക്ക്. ഗോളിയില്ലാത്ത വലയിലേക്ക് പിഴവില്ലാത്ത ഫിനിഷ്. 1-0 മെക്സിക്കോ മുമ്പിൽ. ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ പിറകിൽ നിന്ന് പൊരുതി ജയം നേടിയ അനുഭവമുള്ള കൊറിയക്കാർ വിട്ടുകൊടുക്കാതെ പോരാടിയതോടെ കളിക്ക് ഗതിവേഗം പിന്നെയും കൂടി. പക്ഷേ 75-ാം മിനിറ്റിൽ മെക്സിക്കോയാണ് വീണ്ടും ഗോളിനടുക്കെത്തിയത്. ത്രൂ പാസ് പിടിച്ച് ക്ലോസ് റേഞ്ചിൽ നിന്നും റോൾ നടത്തിയ ശ്രമം പക്ഷേ ഗോൾ കീപ്പർ കിം വിഫലമായി. 85-ാം മിനിറ്റിൽ വർഗാസിന്റെ തകർപ്പനടിയും കിം തന്നെ ഉജ്ജ്വലമായി തടഞ്ഞിട്ടു. 87-ാം മിനിറ്റിൽ കൊറിയ സമനില പിടിച്ചു എന്ന് തോന്നിച്ചു. ബോക്സിലേക്ക് വന്ന പന്തിൽ തലവച്ച ലീയുടെ ശ്രമം ക്ലോസ് റേഞ്ചിൽ വെച്ച് മെക്സിക്കോ ഗോൾ കീപ്പർ റേഞ്ചൽ വീണുകിടന്നു തടഞ്ഞപ്പോൾ കളിക്കാർക്കൊപ്പം ആതിഥേയരായ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയവും ആശ്വാസം കൊണ്ടു. 92-ാം മിനിറ്റിൽ കോർണറിൽ നിന്നും കൊറിയയുടെ ബി ലീയുടെ ഫ്രീ ഹെഡർ പുറത്തേക്കാണ് പറഞ്ഞത്. കൊറിയൻ സംബന്ധം തുടരുന്നതിനിടെ 94-ാം മിനിറ്റിൽ മറ്റൊരു കോർണർ കൂടി ലഭിച്ചതും ഫലം കാണാതെ പോയതോടെ കൊറിയയുടെ പോരാട്ടം വിഫലമായി. ജയത്തോടെ മെക്സിക്കോ അടുത്ത റൌണ്ട് പ്രവേശനം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ 3 പോയിന്റുള്ള കൊറിയയ്ക്ക് മുമ്പിൽ ഇനിയും സാധ്യതകൾ ബാക്കിയാണ് താനും. ലോകകപ്പിന്റെ നിർണായകമായ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ടീമുകളെല്ലാം ഏറ്റവും ചുരുങ്ങിയ

ഓരോ വട്ടമെങ്കിലും കളത്തിലിറങ്ങി കഴിഞ്ഞു. മെക്സിക്കോയും ഖത്തറും പോലുള്ള ടീമുകൾ രണ്ടു കളികൾ പൂർത്തിയാക്കുകയും ചെയ്തു. എതിരാളികളുടെ ശക്തി ദൗർബല്യങ്ങളും ഫോർമേഷനും ഒക്കെ പ്രാഥമികമായി വിലയിരുത്താനുള്ള അവസരമായാണ് ടീമുകൾ ആദ്യ മത്സരങ്ങളെ കണക്കാക്കുന്നത്. ഒപ്പം അടുത്ത റൗണ്ട് പ്രവേശനത്തിനായുള്ള വിലപ്പെട്ട പോയിന്റുകൾ ഉറപ്പിക്കുകയും വേണം. ആദ്യ മത്സരത്തിൽ മികച്ച ജയം കുറിച്ച രണ്ടു ടീമുകളാണ് ഇന്ന് ആദ്യം കൊമ്പുകോർക്കുന്നത്, അമേരിക്കയും ഓസ്ട്രേലിയയും. ബാലഗോണിന്റെ ഇരട്ട ഗോളുകളുടെ മികവിൽ അമേരിക്ക പരാഗ്വേയെ തകർത്ത വിധം ശ്രദ്ധിച്ച ആരും അവരുടെ അടുത്ത റൗണ്ട് പ്രവേശനത്തെക്കുറിച്ച് സംശയിക്കാനിടയില്ല. മറുഭാഗത്തിറങ്ങുന്ന ഓസ്ട്രേലിയ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രത്തിന്റെ മികവിലാണ് തുർക്കിയുടെ വെല്ലുവിളി മറികടന്നത്. ഏതായാലും ഇന്നത്തെ മത്സരം ജയിച്ച് സസ്പെൻസുകൾ കിട നൽകാതെ അടുത്ത റൗണ്ട് പ്രവേശത്തോട് അടുക്കുക എന്നതാവും ഇരു ടീമുകളുടെയും ലക്ഷ്യം. സമനില പോലും മോശം റിസൾട്ട് ആവുകയുമില്ല. പക്ഷേ ഗ്രൂപ്പ് ഡിയിൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിനിറങ്ങുന്ന മൊറോക്കോയ്ക്ക് സ്കോട്ട്ലാൻഡിനെതിരെ സമനില മികച്ച ഫലമായിരിക്കില്ല. ആദ്യ കളിയിൽ സാക്ഷാൽ ബ്രസീലിനെ പിടിച്ചുകെട്ടിയ അഷ്റഫ് ഹക്കിമിയുടെ ടീമിന്റെ മുഖമുദ്ര നിർഭയത്വമാണ്. ഇതേ ഭീതിയില്ലായ്മയാണ് അവരെ ഖത്തർ ലോകകപ്പിൽ നാലാം സ്ഥാനത്തോളം എത്തിച്ചത്. മറുഭാഗത്തിറങ്ങുന്ന സ്കോട്ട്ലൻഡിന്റെ ക്രെഡിറ്റിൽ ആദ്യ കളിയിലെ ജയവും വിലപ്പെട്ട 3 പോയിന്റുകളുമുണ്ട്. ഹെത്തിക്കെതിരെയായിരുന്നു സ്കോട്ടുകാരുടെ ഒറ്റഗോൾ വിജയം. ഈ പറക്കുന്നതാവും ഈ ആഫ്രിക്ക യൂറോപ്പ് മത്സരമെന്ന് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് സിയിലെ അടുത്ത കളിയും നിർണായകം തന്നെ. ഈ കോപ്പയിലെ ആദ്യ ജയം തേടിയിറങ്ങുന്നത് ലോക ഫുട്ബോളിലെ ഒരു കാലത്തെ മുടിചൂടാമന്നന്മാരായിരുന്ന പെലെയുടെ റൊണാൾഡീഞ്ഞോയുടെ ബ്രസീലാണ്. നെയ്മറില്ലാതെ ഇറങ്ങിയ ആദ്യ കളിയിൽ ഒട്ടധികം മങ്ങിപ്പോയ സാമ്പാ താളക്കാർക്ക് ഇന്നൊറ്റ മന്ത്രമേ മനസ്സിലുണ്ടാവൂ: വിജയം. മറുഭാഗത്ത് ഹെയ്റ്റിയും വിട്ടുകൊടുക്കാനിടയില്ല. ഒരു രണ്ടാം തോൽവി പുറത്തേക്കുള്ള കൈച്ചൂണ്ടിയാവുമെന്നതിനാൽ ഫുട്ബോളിലെ ഈ കുഞ്ഞൻ രാജ്യം അരയും തലയും മുറുക്കിയാവും കളിക്കാനെത്തുക. കസിമറോയും ഗുയ്മറസും റഫീഞ്ഞോയും വിനീഷ്യസും എല്ലാം ഉൾപ്പെടെയുള്ള താരങ്ങളാൽ മധ്യനിര ലോഡ് ചെയ്തെത്തിയിട്ടും വേണ്ടത്ര ശോഭിക്കാതിരുന്ന ബ്രസീലിന് നെയ്മറുടെ സേവനം കൂടെ ലഭ്യമാവുമെന്നാണ് കരുതുന്നത്. തോറ്റ ടീമുകളുടെ കളിയാണ് പിന്നാലെ അരങ്ങേറുക. സാൻ ഫ്രാൻസിസ്കോയിലെ സാന്റാ ക്ലാര സ്റ്റേഡിയത്തിൽ തുർക്കിയും പരോഗയും പോരടിക്കുമ്പോൾ അത് തുല്യശക്തികളുടെ മത്സരമാവാനാണ് സാധ്യത. അമേരിക്കയ്ക്കെതിരെ ഏറെക്കുറെ ഭാവനാശൂന്യമായ പ്രകടനമാണ് മുന്നേറ്റ മധ്യനിരകൾ കാഴ്ചവെച്ചത്. എൻസിസോയും ഗോമസും എല്ലാം നിറമങ്ങിയപ്പോൾ അവരുടെ നാലാൾ പ്രതിരോധവും തീർത്തും കളത്തിലില്ലാതായിപ്പോയി. മറുഭാഗത്തിറങ്ങുന്ന തുർക്കി പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് കളിക്കുന്ന മട്ടാണ് ഓസീസിനെതിരെ പുറത്തെടുത്തത്. പക്ഷേ അന്തിമഫലം എതിരായെന്ന് മാത്രം. ചലനവും ഗൂലറും അടങ്ങുന്ന തുർക്കികൾ വേണ്ട ഗൃഹപാഠം ചെയ്തുറച്ചാവും രണ്ടാം കളിക്കെത്തുക. ഏതായാലും നമുക്ക് കാത്തിരിക്കാം പുൽമൈതാനത്തിന് തീ കൊടുക്കുന്ന കിടിലൻ പോരാട്ടങ്ങൾക്കായി, അവയുടെ തുടർച്ചയ്ക്കായി. ഈ ലോകകപ്പ് കണ്ട ഏറ്റവും കടുത്ത മത്സരങ്ങളിൽ ഒന്ന് കടന്നുവരുന്ന ടീമും ഈ ലോകകപ്പിലെ ഏറ്റവും എളുപ്പമായ ജയങ്ങളിലൊന്ന് സാധ്യമാക്കിയ ടീമും തമ്മിലാണ് ഇന്ന് ആദ്യ പോരിനിറങ്ങുന്നത്, നെതർലാൻഡ്സും സ്വീഡനും തമ്മിൽ. ജപ്പാന്റെ ഉജ്ജ്വല വെല്ലുവിളിയിൽ 2-2 സമനിലയിൽ വീണുപോയി വാൻഡൈക്കിന്റെ ഡച്ചുകാർ. പടിക്കൽ കലമുടക്കുന്ന അവരുടെ പതിവുഗാഥ തിരുത്താൻ ഏറെ മുന്നോട്ടു പോകേണ്ടതുണ്ട് ഓറഞ്ച് പടക്കി. അതിനാദ്യം സ്വീഡനെ വീഴ്ത്തിയേ തീരൂ. അത് പക്ഷേ അത്ര എളുപ്പമാവില്ല എന്ന് സ്വീഡൻ ടുണീഷ്യ കളി കണ്ട ആർക്കും ബോധ്യമാവും. 5-1 സ്വീഡിഷ് ജയം ഒരു ബുൾഡോസർ കയറ്റം പോലെ തച്ചു തകർക്കുന്ന മട്ടിലായിരുന്നു. ഇന്നേ ദിവസത്തിലെ ഏറ്റവും മികച്ച പോരാട്ടം ഇതായാൽ ഒട്ടുമേ അതിശയിക്കാനുമില്ല. ജർമ്മനിയും ഐവറി കോസ്റ്റും കൊമ്പുകോർക്കുന്ന ഈ ഗ്രൂപ്പിലെ കളിയും ആവേശ സീമകളെ ഭേദിച്ചേക്കും. ഇക്വഡോറിനെതിരെ ഒറ്റഗോൾ ജയമായിരുന്നു ഐവറി കോസ്റ്റിന്. മറുഭാഗത്തിറങ്ങുന്ന ജർമ്മൻ ടീമിന്റെ ക്രെഡിറ്റിലുള്ളത് 7-1 തകർപ്പൻ ജയമാണ്. കുറോസക്കെതിരെ ഒറ്റഗോൾ വഴങ്ങി എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം സമ്പൂർണമായിരുന്നു ജോഷ്വാ കിമ്മിച്ചിന്റെ ടീമിന്. നെമാച്ച, ഷോട്ടർബാക്ക്, ഹൈവർട്സ്, മുസിയല, ബ്രൗൺ, ഉണ്ടാവ് എല്ലാവരും ഗോളടിച്ചു. ഗോളുകളുടെ 6-8. ഏതായാലും എളുപ്പമാവില്ല ഐവറികൾക്ക് ഈ മത്സരം എന്നാണ് കരുതേണ്ടത്. ഐവറി കോസ്റ്റിനോട് ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ടും 90-ാം മിനിറ്റിൽ വഴങ്ങിയ ഗോളിന്റെ തോൽവിയുടെ വേദന മറക്കാനിറങ്ങുന്ന ഇക്വഡോറും ജർമ്മൻ പടയോട്ടത്തിൽ തകർന്നുപോയ കുറോസോയും തമ്മിലാണ് അടുത്ത മത്സരം. രണ്ടു ടീമുകൾക്കും ആദ്യ ജയം എന്നത് നിർണായകമാണ്. പ്രമുഖ പരിശീലകൻ ഡിക് അഡ്വക്കേറ്റിന്റെ കീഴിൽ നടാടെ ലോകകപ്പിന് യോഗ്യത നേടിയ കുറോസോ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പാണ്. പന്തിനുമേൽ സൂക്ഷിക്കുന്ന നിയന്ത്രണം ഗോളിലേക്ക് പരിവർത്തനം ചെയ്ത് ജയം നേടാനാവും ഇക്വഡോറിന്റെ ശ്രമം. ജപ്പാനും ടുണീഷ്യയും തമ്മിൽ കൊമ്പുകോർക്കുന്ന കളിയും അതിനിർണായകമാണ്. ഡച്ചുകാർക്കെതിരെ ഒന്നല്ല രണ്ടു വട്ടം പിന്നിൽ നിന്ന് പൊരുതിക്കയറിയ ഏഷ്യൻ ശക്തികളുടെ കൈമുതൽ ആ പോരാട്ട വീര്യം തന്നെയാണ്. കുറിയ പാസുകളിലൂടെ അതിർവേഗം എതിർ ബോക്സിലേക്ക് നീങ്ങുന്ന ശൈലിയിൽ കളിക്കുന്ന ജപ്പാൻ തീർച്ചയായും അടുത്ത റൗണ്ടിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വെക്കുന്നില്ല. അതിനാൽ തന്നെ ജയം അനിവാര്യതയാണ്.
ആദ്യ കളിയിൽ സ്വീഡന് മുമ്പിൽ പരിങ്ങിപ്പോയ

0: ടൂണീഷ്യയ്ക്കും ആത്മാഭിമാനം വീണ്ടെടുക്കേണ്ടതുണ്ട്, മുമ്പോട്ട് പോവേണ്ടതുണ്ട്. അവരും രണ്ടും കൽപ്പിച്ച് പോരടിക്കാനിറങ്ങും. ഏതായാലും അനിശ്ചിതത്വങ്ങളുടെ, സമാനതകളില്ലാത്ത സൗന്ദര്യ മുഹൂർത്തങ്ങളുടെ, യുദ്ധസമാനമായ പോരാട്ട മുഹൂർത്തങ്ങളുടെ മറ്റൊരു ദിവസത്തിനു കൂടെ നമുക്ക് കാത്തിരിക്കാം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം, ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആകാശവാണി തൃശൂർ, സമയം 4 മണി കഴിഞ്ഞ 58 മിനിറ്റ് 40 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ, സമയം 5 മണി. ഇന്ന് വായനാ ദിനം. ഇതിനോടനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം ഇപ്പോൾ കേൾക്കാം.
1: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. ജൂൺ 19 കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീ പി എൻ പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും ജൂൺ 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാ ദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം സ്കൂളുകളിൽ, പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് പി എൻ പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ച് വളരണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ, വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ള ഒരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ, വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായന, അതുപോലെ തന്നെ പിന്നെ വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും അതോ

0: അതിനൊക്കെ മുകളിൽ നമ്മുടെ സർക്കാരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ സർക്കാരിൻ്റെ രണ്ട് വകുപ്പുകളാണ്. സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി പി എൻ പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുക. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വായനാ ദിനവുമായും അതുമായി ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം. പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം. നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
1: വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം ആണ് ഇപ്പോൾ കേട്ടത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
5: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
10: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
12: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: അറിയിപ്പ്: ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക്സ് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ

നടത്തിയാൽ നീറ്റ്, JEE, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേരു ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, അപാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെൻറ്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന IT മിഷൻ്റെ 0471233553 അല്ലെങ്കിൽ 252-54-42 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0471233553, മറ്റൊരു നമ്പർ 252-54-42. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന റോസ്ഗാർ മേള 2026 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകം ഒന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFO ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ വി രാജേഷ്, MLA വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന

0: ഉറപ്പാക്കും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
2: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജീവനക്കാരുടെ ഡി എ, പെൻഷൻകാരുടെ ഡി ആർ എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള എൻ പി എസ് പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളും. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് കൂടുതലായി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ

0: ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതു ഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൌരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
1: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: ഓരോ പദ്ധതികളെയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്റ്റുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
1: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ NRS ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൗമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൗമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NRS ബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് CCRAS അന്താരാഷ്ട്ര യോഗ ദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ സാനിയ CK ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 607 പോയിന്റ് താഴ്ന്ന് 76,803, നിഫ്റ്റി 155 പോയിന്റ് നഷ്ടത്തിൽ 24,013 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. സന്ദേശങ്ങൾ ഒരേ സമയം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ടെലിഗ്രാം വഴി സാധിക്കുമെന്നതിനാൽ സർക്കാരിന്റെ ഈ നടപടി അനാവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. June 21 പുനഃപരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റി പ്രഖ്യാപിക്കുകയാണ്.

0: ചെയ്തതെന്ന് ബി ജെ പി എം എൽ എ ബി ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യു എസ് എ ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സമയം 6:48, 40 സെക്കൻഡ്.

ഇന്ന് 9/15 2026 സംസ്ഥാന ബജറ്റിനെ ആസ്പദമാക്കി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി.

ഇന്ന് 9/15 2026 സംസ്ഥാന ബജറ്റിനെ ആസ്പദമാക്കി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. ഒൻപത് 30 ഇംഗ്ലീഷ് പരിപാടി, 9:45 മൊഴിയാം ഒരു കഥ, 10 ലയവിന്യാസം. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി ഇപ്പോൾ കേൾക്കാം.

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, നമ്മുടെ ഓരോ ദിവസവും പുതിയ തുടക്കമാവണം. ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തണം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലിൻ വീടും ആരംഭിക്കാം. കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ഇതേക്കുറിച്ച് ബിജുകുമാർ ഡി എസുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഇന്ന് വയലിൻ വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡ് നെല്ലിലെ ഏത് കീടത്തിനെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. പണ്ടുകാലങ്ങളിൽ നാട്ടിലെ ഏറ്റവും മികച്ച യന്ത്രവൽകൃത സംവിധാനങ്ങളിൽ ഒന്ന് മൈക്കുസെറ്റുകളായിരുന്നു, പിന്നൊന്ന് നെല്ലുകുത്തു മില്ലുകളായിരുന്നു. നാട്ടിലെ സാമ്പത്തിക ശേഷിയുള്ള സംരംഭകർ നെല്ലുകുത്തു മില്ലുകൾ സ്ഥാപിച്ചു. ഹള്ളറുകളും മോട്ടറുകളും ഇവയെ ബന്ധിപ്പിക്കുന്ന ബെൽറ്റുകളും വലിപ്പമേറിയ സ്വിച്ചുകളും എല്ലാം ഒരു കൗതുകമായിരുന്നു. ഇതെല്ലാം നാട്ടിൻ പുറത്തെ വ്യവസായ വിപ്ലവത്തിന്റെ ആദ്യ ലക്ഷണങ്ങളായിരുന്നു. മില്ലുകളുടെ വരവുകൊണ്ട് ഉരലുകളിൽ നെല്ലുകുത്തുന്ന സമ്പ്രദായം നിന്നു. നെല്ല് പുഴുങ്ങി ഉണങ്ങിയും പച്ചയ്ക്കും ചാക്കുകളിൽ മില്ലുകളിൽ എത്തിച്ച് കുത്തി അരിയാക്കി തിരികെ വീടുകളിൽ എത്തിക്കുന്നു. ആദ്യകാലത്ത് നെല്ലുകുത്തിയും അരി പൊടിച്ചും കൊടുക്കപ്പെടും എന്ന് നെല്ലുകുത്തുമില്ലുകളുടെ മുന്നിൽ എഴുതി വെച്ചിരുന്നു. കുറെ കൂടി കഴിഞ്ഞപ്പോൾ അരിയാട്ടലും മുളകും മല്ലിയും മഞ്ഞളും എല്ലാം പൊടിക്കലും മില്ലുകളിലായി. ശാരീരിക അധ്വാനത്തോട് മെല്ലെ വിട പറഞ്ഞ നമ്മൾ പിന്നീട് നെല്ലുകുത്തും പൊടിക്കലും എല്ലാം മില്ലുകളിലാക്കി. കാലം മാറിയപ്പോൾ ഇനിതാ മില്ലുകളുടെ ശബ്ദവും മെല്ലെ നിലയ്ക്കുകയാണ്. ഇനിയിപ്പോൾ വിതയ്ക്കുകയും കൊയ്യുകയും വേണ്ട, പുഴുങ്ങലും ഉണക്കലും വേണ്ട. പണം കൊടുത്താൽ പാക്കറ്റ് അരി റെഡി. ആട്ടിയ മാവ് വരെ ഇന്ന് പാക്കറ്റുകളിൽ ധാരാളമായി ലഭ്യമാണ്. നമ്മുടെ ഇഷ്ടഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ പാക്കറ്റുകളിൽ ലഭ്യമാണ്. ഒരു കാലത്ത് ശബ്ദഘോഷങ്ങളോടെ തലയെടുപ്പോടെ നിന്നിരുന്ന നെല്ലുകുത്തുമില്ലുകൾ ശബ്ദം നിലയ്ക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ഇതേക്കുറിച്ച് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്റ്റേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ടീം ലീഡർ ബിജുകുമാർ ഡി എസുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഇത് എന്തുവാണ് ഈ സ്കീം?
2: അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വായ്പാ പദ്ധതിയാണ്. ഇത് കേന്ദ്ര കൃഷിവകുപ്പ് സംസ്ഥാന കൃഷിവകുപ്പ് വഴി നടപ്പിലാക്കുന്ന ഒരു വായ്പാ പദ്ധതി. ഇതിൽ പ്രധാനമായിട്ട്

0: ഇതിന് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരെന്ന് ബാങ്കുകൾ തന്നെയാണ്. ഇപ്പം കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രകാരം ഇന്ത്യ ഒട്ടുക്ക് 100,000 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2,520 കോടി രൂപ കേരളത്തിലെ വിവിധ ബാങ്കുകൾ വഴി കേരളത്തിലെ കർഷകർക്കും സംരംഭകർക്കും കർഷക കൂട്ടായ്മകൾക്കും ഇല്ലെങ്കിൽ കോഓപ്പറേറ്റീവ്സിനും അങ്ങനെയുള്ള കൃഷിയുമായിട്ട് അടിസ്ഥാന സൗകര്യമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ ബാങ്ക് വായ്പയായി എത്തിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം. അത് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പും അത് മോണിറ്റർ ചെയ്യുന്നതിന് പ്രോജക്ട് മാനേജ്മെന്റ് സെല്ലും ഉണ്ട് സംസ്ഥാനത്ത്.
1: ഇത് എപ്പോഴാണ് ഇത് തുടങ്ങിയത്?
0: 2020-21 കാലഘട്ടത്തിൽ ഈ ബഡ്ജറ്റ് സ്പീച്ച് സമയത്താണ് ഈ സ്കീം അനൗൺസ് ചെയ്തതെങ്കിലും 2022 കൂടിയാണ് ഒരു മുഴുവൻ തലത്തിലുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നടന്നു തുടങ്ങിയത്. അപ്പം അതിനുശേഷമാണ് നമ്മൾ ഈ ബാങ്കുകളെയും ഗവൺമെൻറ് ഏജൻസികളെയൊക്കെ ഇതിന് ഈ സ്കീമിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതുവഴി കർഷകർക്ക് ഈ സന്ദേശം എത്തിക്കുകയും ഈ ഗവൺമെൻറ് ഇത് കൊണ്ടുവരാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം പലപ്പോഴും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാതെ വരിക, ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാൻ പറ്റാതെ വരിക, പിന്നെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുക, കർഷകൻ വീണ്ടും കടക്കണിയിലോട്ട് പോവുക, അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് ഈ ഒരു തീരുമാനത്തിലെത്തിയത്. അതായത് ഫാം ഗേറ്റ് പ്രൊഡ്യൂസ്, അതായത് നമ്മൾ കൃഷിയിടത്തിൽ നിന്നുള്ള ഉൽപ്പന്നം അതിനൊരു രൂപ മാറ്റമോ ഇല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തി കൂടുതൽ വില കർഷകർ കിട്ടാത്ത രീതിയിലാക്കുക, പിന്നെ അത് സമയാസമയം നമുക്ക് വിറ്റഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോറേജ്, വെയർ ഹൗസ്, കോൾഡ് സ്റ്റോറേജ് അങ്ങനെയുള്ള ആ ഒരു സംവിധാനം ചെയ്യുക, പിന്നെ ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് നമുക്കിത് കൊണ്ടുപോകാനായിട്ട് ലോജിസ്റ്റിക് സൗകര്യങ്ങൾ കൊടുക്കുക, പിന്നെ കൃഷിയിലുള്ള ഓട്ടോമേഷൻ അതായത് നമ്മൾ കമ്പ്യൂട്ടർവൽക്കൃത പ്രവർത്തികൾ ഇപ്പോൾ വളം ചെയ്യുന്നതോ
1: എല്ലാത്തിനും
0: നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വരെ നമ്മളിപ്പോൾ ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ സാർ, നമ്മൾ കൃഷി മേഖലയെ കുറിച്ച് സംസാരിച്ചാൽ നമ്മുടെ ഒരു സംസ്ഥാനത്തെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു തൽസ്ഥിതി എന്തുവാണ്? നമ്മുടെ ഇവിടുത്തെ ഒരു അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ സാർ എങ്ങനെ വിലയിരുത്തും അതിന്?
0: ഇത് കേരളത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ കർഷകർ അഭിമുഖീകരിക്കുന്ന എന്താന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം കേരളത്തിൽ താരതമ്യേന
1: കുറവാണ്.
0: അപ്പം അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ഇവർക്കൊരു ഏതെങ്കിലും ഒരു തുച്ഛമായ വില നൽകി, ഉദാഹരണത്തിന് ഒരു വാഴക്കല ഉണ്ടായാൽ ആ വാഴക്കലയും നമ്മൾ ചിപ്സോ ബനാന പൗഡറോ ഒക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനവും ആ സാങ്കേതിക കഴിവും ആ കർഷകനില്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് ആ തോട്ടത്തിൽ വെള്ള പാകമായി വരുന്ന സമയത്ത് തന്നെ ഒരു മതിപ്പ് വിലയിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത് മാറിയിട്ട് പല കർഷക സംഘങ്ങളും കർഷകരും കർഷക കൂട്ടായ്മകളൊക്കെ ഓരോ പ്രാദേശിക തലത്തിൽ തന്നെ പല രീതിയിലുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അഗ്രി ഇൻഫ്ര ഫണ്ട് വഴി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 150 നമുക്ക് സ്റ്റോറേജ് ഹൗസ് വെയർ ഹൗസുകൾ നമുക്ക് വായ്പയായിട്ട് വിവിധ ബാങ്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്ത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ ഒരു കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുന്നതിനേക്കാളും കർഷകന് ഈ അവരുടെ ഉൽപ്പന്നം ഈ സ്റ്റോറേജ് ഹൗസിൽ കൊണ്ടുവന്ന ശേഷം മാർക്കറ്റിൽ അല്ലെങ്കിൽ കമ്പോളത്തിൽ എപ്പോൾ വില വർദ്ധിക്കുന്നു ആ സമയത്ത് അത് ഈ സ്റ്റോറേജ് ഹൗസിൽ നിന്ന് ഓഫ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വില കിട്ടുന്നുണ്ട്. ബാർഗെയിനിങ് പവർ ഉണ്ട് അവർക്കത്. അവർ ഡിമാൻഡ് ചെയ്യുന്ന വിലയ്ക്ക് തന്നെ വിൽക്കാനുള്ളൊരു സംവിധാനം കൂടെ ഇതിനകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്.
1: അപ്പം സാർ സൂചിപ്പിച്ചത് പ്രധാന ഘടകം ഇതിൽ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഈ സമയത്ത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പം ഒരു സ്ഥലത്ത് ഒരു ഉൽപ്പന്നം നല്ല മാതിരി ഉണ്ടാവുന്നുണ്ട്, അതേ തോതിലുണ്ട്, അത് ഇല്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഡിമാൻഡുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ, റീഫർ വാൻസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടും അല്ലേ? ആരാണ് ലോണിന് വേണ്ടി എലിജിബിൾ ആവുന്നത്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഗ്രീൻ ഫോർ ഫണ്ടിന്റെ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് വ്യക്തിഗത കർഷകനാവാം, കർഷക കൂട്ടായ്മയാവാം, സ്വാശ്രയ സംഘങ്ങൾ SHG ആവാം, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് ആവാം, ഫാമേഴ്സ് ഇൻകം ഗ്രൂപ്പ് ആവാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആവാം, ഗവൺമെന്റ് ഫെഡറേഷൻസ് ആവാം, ചാരിറ്റബിൾ സൊസൈറ്റി ഒഴികെയുള്ള FPOs ആവാം, FPC ആവാം. ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ചാരിറ്റബിൾ സൊസൈറ്റി ഒഴിച്ചുള്ള ബാക്കി ഏത് തരത്തിലുള്ള ഉപഭോക്താവിനും ഈ സ്കീമിന്റെ പരിധിയിൽ വരുന്നതാണ്.
1: കണ്ടീഷൻ എനിക്ക് തോന്നുന്നു മാത്രം കാർഷിക മേഖലയിലുള്ള കാര്യമായിരിക്കണം.
0: അതെ,
1: അത് മാത്രം
0: ചെയ്യുന്ന പ്രവൃത്തി ഈ കാർഷിക അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനുള്ള ആ ഒരു പ്രവൃത്തി തന്നെ ആയിരിക്കണം. ഇതിലെ ഗവൺമെന്റ് ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആശയങ്ങളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചർ, ഈ വായ്പ നമ്മൾ ആദ്യമായിട്ട് നോക്കുവരുന്ന ഡൗട്ട് എന്തിനൊക്കെ വായ്പ കിട്ടുമെന്നുള്ളത്. അതിൽ ബേസിക്കായിട്ട് അല്ലെ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യമേ ഉള്ളൂ, അതായത് കൃഷി സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റോ മെഷീനറിയോ ബിൽഡിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും, അതായത് ഒരു ഒരു അസറ്റ് അതിനകത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ പരിധി വരുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ

0: കൃഷി ചെയ്യുന്നത് ഇതിനകത്ത് വരത്തില്ല, കാരണം അതിനകത്ത് മെഷീനറിയോ എക്യുപ്മെൻറ്റോ ഒന്നും വരുന്നില്ല. ത്രഷിങ് യൂണിറ്റോ ഇപ്പോൾ ഹാർവെസ്റ്ററോ ട്രാക്ടറോ ടില്ലറോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഉപകരണം ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിനുള്ള ഫൈനാൻസിങ് ഇല്ലെങ്കിൽ വായ്പ AIF പരിധിയിൽ വരും. പിന്നെ ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് 2 കോടി രൂപ വരെ 7 വർഷക്കാലത്തേക്ക് 6% പലിശയ്ക്കാണ് ബാങ്കുകൾ നൽകുന്നത്. ബാങ്കുകൾ 9% പലിശയ്ക്ക് ഉപഭോക്താവിന് നൽകുമെങ്കിലും 3% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സബ്മെൻഷനായിട്ട് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ത്രൈമാസികമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരവ് വയ്ക്കുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6%
1: ഇതൊരു വലിയൊരു ആകർഷണം തന്നെയാണ് അല്ലേ? അപ്പൊ സാർ, ഈ DPR അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഹെൽപ്പ് ചെയ്യുമോ, അതോ ബാങ്കിൽ നിന്ന് തന്നെ ഹെൽപ്പ് ചോദിക്കണോ? ഇത്
0: പ്രോജക്ട് റിപ്പോർട്ടിനെ സംബന്ധിച്ചോളം ഒരുപാട് മോഡൽ പ്രോജക്റ്റുകൾ ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. നമുക്ക് കസ്റ്റമൈസ്, അതായത് നമുക്ക് അതിനകത്ത് തന്നെ നമ്മളെ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നുള്ള മോഡൽ പ്രോജക്റ്റുകൾ ഈ വെബ്സൈറ്റിന് ഞാൻ പറഞ്ഞ വെബ്സൈറ്റിനകത്ത് തന്നെ ഉണ്ട്. ഇതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തയ്യാറാക്കിയിട്ട് അത് വേണമെങ്കിൽ എന്തെങ്കിലും കറക്ഷനോ മാറ്റമോ വരുത്തുകയാണെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങളത് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലുള്ള ഈ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന DPR ഉണ്ടാക്കുന്ന ടീമുണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്ത് അതുവഴിയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. DPRനെ സംബന്ധിച്ചോളം വലിയൊരു ഒരു വിഷമമോ ഇഷ്യോ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഗവൺമെൻറ് വെരിഫൈ ചെയ്യുമ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഇതിൻ്റെ അകത്ത് ഈ അഗ്രി ഇൻഫ്രാ ഫണ്ടിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊരു കണ്ടീഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കി ഫിനാൻഷ്യൽസ് ഒക്കെ കൂടുതലും ബാങ്കിങ്ങിൻ്റെ സൈഡിലാണ് നോക്കുന്നത്.
1: അപ്പോൾ സാർ, ഈ എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യത നമ്മൾ സംസാരിച്ചപ്പം സാർ പറഞ്ഞ FPOs അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ്, അഗ്രി എൻ്റർപ്രീനേഴ്സ് ഇവരെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇവരെ ഒഴിച്ച് നമ്മുടെ ചെറുകിട കർഷകർ, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് നമ്മൾ പറയാറുണ്ടല്ലോ, അവരും ഈ ഫണ്ട് ഉപയോഗിക്കാൻ അവർക്കും സാധിക്കുമോ? അവർ ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ബോറോവറിൻ്റെ ഈ വായ്പ എടുത്ത ആ സംരംഭകരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണം പകുതിയിലധികം പേരും ചെറുകിട കർഷകരും
1: ഇപ്പോൾ
0: ഒരു ഫ്ലവർ മില്ല് തുടങ്ങുക, ഫ്ലവർ മില്ല് ഇതിനകത്ത് വരുന്നതാണ്. ഒരു ഡ്രോൺ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ ഒരു വെർമി കമ്പോസ്റ്റിംഗ് യൂണിറ്റ്, ഇല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ, സെറി കൾച്ചർ, നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ്, ഓർഗാനിക് മെനുവർ,
1: ജൈവ ചെറിയ പ്രൊജക്റ്റാണെങ്കിൽ പ്രശ്നമില്ല,
0: മഷ്റൂം കൂൺ കൃഷി, തേൻ പ്രോസസ്സിങ് അങ്ങനെയുള്ള പല പല, അത് കൂടുതലും വ്യക്തിഗത കർഷകരാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൂരിപക്ഷം നമ്മുടെ ഗുണഭോക്താക്കളും സാധാരണ കർഷകരാണ്.
1: അപ്പോൾ ഇതിനുവേണ്ടി എന്തെങ്കിലും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്ന ആവശ്യം എല്ലാം വരുന്നുണ്ടോ?
0: അത് ഒരു പ്രശ്നമായി ചോദിക്കുക. കാരണം ഇതിനകത്ത് ഈ സ്കീമിൻ്റെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്, ശരിക്കും പറഞ്ഞാൽ 2 കോടി വരെ ഈ 6% പലിശയ്ക്ക് തരുന്നത് മാത്രമല്ലാതെ ഈ സ്കീമുകൾ ബാങ്കുകൾക്ക് വേണമെങ്കിൽ 2 കോടി വരെ കൊളാറ്ററൽ, അതായത് അധിക ജാമ്യോ ഈടോ എടുക്കാതെ CGTMSE എന്നുള്ള ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് 2 കോടി വരെ കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ അർഹരായ കർഷകർക്കോ സംരംഭകർക്കോ നൽകാം. ഈ CGTMSE നമ്മൾ ഒരു വായ്പ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനൊരു ഒരു ഗ്യാരണ്ടി ഫീ എന്ന് പറയും, നമ്മുടെ ഇൻഷുറൻസിന്റെ പ്രീമിയം പോലെ ഒരു ഫീ സാധാരണ ഗവൺമെന്റ് കളക്ട്
1: ചെയ്യും.
0: അതെ, ആ ഫീയും ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്ത് അക്കൗണ്ട്. അപ്പം കർഷകനോ സംരംഭകനോ യാതൊരു ബാധ്യതയും വരുന്നില്ല. ഈ ഗ്യാരണ്ടി ഫീ വരെ ഗവൺമെന്റ് ഫീന്റെ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നു.
1: സാർ പറഞ്ഞ 6% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇത് കിട്ടുന്നതെന്ന്. ടോട്ടൽ എത്ര, ഇത് ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും 6% ഇൻട്രസ്റ്റ് ഇതിൽ ഉള്ളു. പിന്നെ ഇതിനകത്ത് സാർ ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഈ കാര്യം ഒന്ന് പറഞ്ഞാൽ, ഇതെന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാമോ?
0: അതായത് 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 6% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക്, ഈ 35 ബാങ്കുകൾ കേരളത്തിൽ അഗ്രി ഇൻഫ്രാ ഫണ്ട് നടപ്പിലാക്കാമെന്ന് ധാരണാപത്രം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ഈ 35 ബാങ്കുകാരും ബാങ്കുകളും അഗ്രി ഇൻഫ്രാ ഫണ്ട് വായ്പ നൽകുന്നെങ്കിൽ 9% കൂടുതൽ ചാർജ് ചെയ്യാൻ പാടില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ 9% കൂടാൻ പാടില്ല. ചില ബാങ്കുകൾ 8.5, 8.25 കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താലും ഓരോ 3 മാസം കഴിയുമ്പോഴും ഈ അക്കൗണ്ടിൽ എത്ര പലിശ വന്നു എന്ന് നോക്കും. ആ സ്റ്റേറ്റ്മെന്റ് ബാങ്കുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അയക്കും. അത് നോക്കിയിട്ട് അതിന്റെ 3% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓരോ 3 മാസം വെച്ച് ഈ ലോൺ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരവ് വയ്ക്കും. അപ്പം എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് സംരംഭകൻ കൊടുക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്
1: 6 തന്നെ
0: ആയിരിക്കും. പിന്നെ CGTMSE ഗ്യാരണ്ടി ഫീ അഥവാ നമ്മളെ CGTMSE കവർ ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ അതിനും ഉള്ള ഗ്യാരണ്ടി ഫീയും റീഇംബേഴ്സ് ചെയ്ത് വാർഷിക അടിസ്ഥാനത്തിൽ അക്കൗണ്ടിലേക്ക് വരും.
1: ഇതാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്ന് പറയുന്നത്.
0: അതൊക്കെ CGTMSE അഗ്രി ഇൻഫ്രാ ഫണ്ടും കവർ ചെയ്തിട്ടുണ്ട് MSME പോലെ.
1: ഏതൊക്കെ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്?
0: അല്ല, കൂടുതലായിട്ട് നമ്മുടെ സംസ്ഥാന സംബന്ധിച്ചുള്ള അപേക്ഷകൾ കൂടുതൽ വരുന്നത് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള മാറ്റങ്ങൾ, ഇപ്പൊ ഗ്രേഡിങ്, സോർട്ടിങ്,

0: ഡ്രൈയിങ് പാക്കിങ് പിന്നെ ഇതിൽ നിന്നുള്ള ഇപ്പോൾ പൊടി എണ്ണ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, പിന്നെ തേനീച്ച വളർത്തൽ അപേക്ഷകൾ വരുന്നുണ്ട്. പിന്നെ കൂൺ കൃഷിയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷ കണ്ടുവരുന്നത്, കാരണം കൂൺ ഗ്രാമം പദ്ധതിയൊക്കെ വന്ന ശേഷം കൂൺ കൃഷിക്ക് ഒരുപാട് അപേക്ഷ വരുന്നുണ്ട്. പിന്നെ പുതിയ തലമുറയിലെ ഒരുപാട് അഭ്യസ്തരായ പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഹോം ഓട്ടോമേഷൻ രംഗത്തേക്ക് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. പിന്നെ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, പിന്നെ ഹൈടെക് അഗ്രിയിലോട്ട് നല്ലൊരു ട്രെൻഡ് കാണുന്നുണ്ട്. അപ്പൊ ഇത് ഈ ട്രെൻഡ് നിലനിൽക്കാൻ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു 6% പലിശയ്ക്ക് ഒരു വായ്പ എടുത്താൽ നമുക്ക് തിരിച്ചടവും ബാധ്യത നമുക്ക് കടബാധ്യതയും കുറയുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് കൂടുതൽ സംരംഭകർ ഈ ഇതിലോട്ട് വരുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാന്ന് വെച്ചാൽ, വേറെ ഏത് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്കീമിൽ പലിശ അല്ല സബ്സിഡിയോ ഗ്രാൻഡോ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കും AIF വായ്പ എടുക്കാം.
1: ഓക്കേ, അവർ വേറെ ഏതെങ്കിലും ലോൺ എടുത്താലും ഇതിൽ അത് ബാധകമാവില്ല.
0: ഇപ്പൊ PMFMEയിൽ ഒരാൾക്ക് 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം സബ്സിഡി ഉണ്ടെന്ന് വെച്ചോളൂ, അയാള് അഗ്രി ഇൻഫ്രാ ഫണ്ടിലും എൻറോൾ ചെയ്യുകയാണെങ്കിൽ അഗ്രി ഇൻഫ്രാ ഫണ്ടിന്റെ 6% പലിശയ്ക്ക് വായ്പ
1: എലിജിബിൾ ആണ്.
0: ഈ സബ്സിഡി അതും
1: എലിജിബിളാണ്. സർ, ഇതിന്റെ ഒരു സ്കീമിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ സർ എന്തുവാണ് ഇത് കാണുന്നത്? ഇതെങ്ങനെ എത്രത്തോളം നമുക്കിത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഒരു എക്കണോമിക്കിലും ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു യൂത്ത് എന്റർപ്രീനേഴ്സിന് വേണ്ടിയും? ഇതിനെ
0: നമ്മുടെ സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഏകദേശം 4000 യൂണിറ്റുകൾ സ്ഥാപിതമായിട്ടുണ്ട്. പിന്നെ ഈ 4000 യൂണിറ്റില് വേറൊരു മറ്റൊരു വശം കൂടെ വെച്ചാല് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു വായ്പ കൊടുക്കാനുള്ള മേഖലയാണ്, കാരണം NDA ലെവല് 1% താഴെയാണ് ഈ സെക്ടറിൽ, കാരണം പലിശ കുറവായുണ്ട്. വേറെ ഒരു സെക്ടറിലും ഇല്ലാത്ത NPA ആണ് നിഷ്ക്രിയ ആസ്തി വളരെ കുറവ്.
1: അപ്പൊ
0: ബാങ്കുകൾക്ക് ധൈര്യമായിട്ട് സന്തോഷത്തോടെ വായ്പ എടുക്കുന്ന മേഖലയായിട്ട് മാറി AIF.
1: അപ്പൊ ഇതെന്തായാലും ഒരു
0: അതിന്റെ ഭാവിയെ പറ്റി പറയുവാണെങ്കിൽ, ഇപ്പൊ ഈ 2 കോടി എന്നുള്ളത് ഒരു പക്ഷേ ഈ സ്കീം അടുത്ത വർഷം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴ് ഇത് വീണ്ടും
1: കൊണ്ടുവരുമ്പോൾ
0: ഈ അപ്പർ ക്യാപ് 2 കോടി, അതായത് മേൽ പരിമിതി 2 കോടി എന്നുള്ളത് കൂട്ടാനും പലിശ നിരക്കിന്റെ മാറ്റം വരുത്താനും അങ്ങനെയൊക്കെ ചില നീക്കങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു. ഒരു പക്ഷേ വന്നേക്കും, വരാൻ കാര്യമുണ്ട്. കാരണം വെച്ചാൽ 1 ലക്ഷം കോടി വിഭാവനം ചെയ്ത സ്ഥാനത്ത് ഈ ഇന്ത്യ ഒട്ടൊക്കെ ഏകദേശം 80,000 കോടിയോളം കൊടുത്തു കഴിഞ്ഞു, ഏകദേശം ഒരു 20,000 കോടിയുടെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പം സ്കീം ഒരു സക്സസ് തന്നെയാണ് തീർച്ചയായിട്ടും. 1 ലക്ഷം കോടി വിഭാവനം ചെയ്ത സ്ഥാനത്ത് ഈ ഡിസംബർ മാസത്തിൽ തന്നെ 80% 80% കൈവരിക്കാമെങ്കിൽ സ്കീമിനൊരു ഒരു സ്വീകാര്യത ഉണ്ടെന്നാണ് 100% നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പം രണ്ടാമത്തെ കാര്യം വെച്ചാൽ തൊഴിലവസരങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം 3900 യൂണിറ്റ് കേരളത്തിൽ വന്നു കഴിഞ്ഞു. ശരാശരി ഒരു 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന കണക്കായി. പല മേഖലകളിലും 40-50 പേരുള്ള യൂണിറ്റുകളുണ്ട്. ശരാശരി 10 എടുത്താലും ഏകദേശം നല്ലൊരു സംരംഭകർക്കുള്ള നല്ലൊരു അവസരമായിട്ട്
1: മാറുകയാണ്.
0: പിന്നെ ഇതുമായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പം മാർക്കറ്റിംഗ് ആൾക്കാർ, ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ കണക്കെടുത്താലും പാക്ക് ചെയ്യുന്ന ആൾക്കാരെ കണക്കെടുത്താലും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.
1: സാർ, ലാസ്റ്റില് ഒരു മെസ്സേജ് ആയിട്ട് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി എന്തോ പറയാനാണ് ഉദ്ദേശിക്കുന്നത്?
0: അല്ല, കർഷകരെയും സംരംഭകരെയും സംബന്ധിച്ചുള്ള നമ്മൾ ഒരിക്കലും ഒരു മാർക്കറ്റ് നിശ്ചയിക്കുന്ന രീതിയിൽ നമ്മൾ പോകരുത്. കമ്പോളം നമ്മളെ ഭരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. കാരണം നമ്മുടെ ഉൽപ്പന്നത്തിന് പരമാവധി വിലയും അതിൽ നിന്ന് ആദായവും കണ്ടെത്തുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ അവകാശമാണ്. അപ്പം അതിനിങ്ങനെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പരമാവധി ലാഭവും, പിന്നെ അതുകൊണ്ട് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്താനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക. സ്കീമിനെ പറ്റി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അവലോകനം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം. അത് നമ്മൾ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതാണ്.
1: ബിജുകുമാർ സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
0: നന്ദി സാർ, നന്ദി.
2: കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഇതേക്കുറിച്ച് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്റ്റേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ടീം ലീഡർ ബിജുകുമാർ DSമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മൺമറഞ്ഞു പോയ ചിരട്ടത്തവികൾ. നമുക്കറിയാം, പണ്ട് സദ്യവട്ടങ്ങളുടെ ദേഹണ്ണത്തിനും മറ്റും എന്തിന് വീടുകളിൽ പോലും ചിരട്ടത്തവി സുലഭമായി കണ്ടിട്ടുണ്ട്. അവർക്ക് സ്റ്റീൽ തവിയും അലുമിനിയം തവിയും മറ്റും അപ്രാപ്യമായതുകൊണ്ടാണോ അവർ ചിരട്ടത്തവികൾ ഉപയോഗിച്ചിരുന്നത്? ഇതിനുത്തരം ഇപ്പോഴത്തെ ചിരട്ട പൊട്ടിച്ചിട്ട് വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയ്ക്കൊക്കെ ആശ്വാസമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നാം ചെയ്യുന്ന പ്രയോഗങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. എന്തിന് പഴപ്രഥമൻ വയ്ക്കുമ്പോൾ പോലും പഴം നല്ലതുപോലെ ഉടഞ്ഞു ചേരാൻ അവർ ഒരു പൊതിച്ച തേങ്ങയും കൂടിയിട്ട് ഇളക്കുമായിരുന്നു. ഇന്നും ഖാദി ഗ്രാമോദ്യോഗ കടകളിലും എത്നിക് ഷോപ്പിലുമെല്ലാം ചിരട്ടത്തവി ലഭിക്കുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണം വാങ്ങിവെച്ചാൽ അസലായി. പുളിയുള്ള ആഹാര സാധനങ്ങളും സാമ്പാർ പോലുള്ളവയുടെ

0: പാചകത്തിനും അതുപയോഗിക്കാം. കാലക്രമത്തിൽ തേഞ്ഞുപോയാൽ സന്തോഷിക്കാം. കുറച്ച് കുറച്ച് ഈ ചിരട്ട നിങ്ങളും വീട്ടുകാരും കഴിച്ചു കഴിഞ്ഞു. ഷുഗറിനെയും കൊളസ്ട്രോളിനെയും മറ്റും പേടിക്കാതെ ജീവിക്കാം.
1: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിൻ്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. നെല്ലിന് ചിനപ്പ് പൊട്ടുന്ന പരുവത്തിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് പ്രതിവിധിയായി ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ജലലഭ്യതയനുസരിച്ച് നെൽപ്പാടങ്ങളിൽ മേൽവളം ചേർക്കാം. ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ വളം ചേർക്കാൻ ശ്രദ്ധിക്കണം. നെല്ലിലുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ 1 kg സ്യൂഡോമോണസ് ബാക്ടീരിയ പൊടി, 20 kg ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 kg മണലുമായി ചേർത്ത് കണ്ടത്തിൽ ഇട്ടുകൊടുക്കണം. വിരിപ്പൂ കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോള അഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാവുന്നത് കുറയ്ക്കാൻ കഴിയും. ഇതിന് 1 kg വിത്തിന് 10 g കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി സ്യൂഡോമോണസ് ലായനി ഉണ്ടാക്കാം. മഴക്കാലത്ത് ഇഞ്ചിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പച്ചവാട്ടം. ഇതിനെതിരെ കൃഷിയിടങ്ങളിൽ നീർവാർച്ച ഉറപ്പുവരുത്തുകയും തടങ്ങളിൽ രോഗബാധ കണ്ടാലുടൻ രോഗബാധിതമായ ചെടികൾ അവയുടെ ചുവട്ടിലെ മണ്ണോടെ പിഴുതുമാറ്റുകയും ചെയ്യണം. ഇതിനുശേഷം വാരങ്ങളിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് 1 kg സ്യൂഡോമോണസ് 20 kg ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 kg മണലുമായി ചേർത്ത് വാരങ്ങളിൽ ഇട്ടുകൊടുക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
3: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡ് നെല്ലിലെ ഏത് കീടത്തിനെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, ഓല ചുരുട്ടിപ്പുഴു. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.
5: ആകാശവാണി തൃശൂർ.

സമയം 7 മണി കഴിഞ്ഞ് 19:10. ഇന്ന് 8 മണിക്ക് വായനാമൃതം വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ഡോക്ടർ എൻ ബാലഗോപാൽ, ശ്രീ കൽപ്പറ്റ നാരായണൻ, ശ്രീ ജയകുമാർ ചെങ്ങമ്മനാട്, ശ്രീ ബി കെ ഹരിനാരായണൻ, ശ്രീമതി ശ്രീജ വിധു. ഇന്ന് രാത്രി 8 മണിക്ക്.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എം ടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി നാളെയാണ്. ഫോൺ നമ്പർ 0494268621. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തി വരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0487243856. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ, അതായത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ, ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22 തീയതിക്ക് മുമ്പായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547070773. ഒരു നമ്പർ കൂടി 0487237773. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ എന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100%.

0: ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ഇന്ന് 8 മണിക്ക് വായനാമൃതം വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ഡോക്ടർ എൻ ബാലഗോപാൽ, ശ്രീ കൽപ്പറ്റ നാരായണൻ, ശ്രീ ജയകുമാർ ചെങ്ങമ്മനാട്, ശ്രീ ബി കെ ഹരിനാരായണൻ, ശ്രീമതി ശ്രീജ വിധു. നിർവഹണം അഞ്ജു പി അർജുനൻ. ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിലെ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബി ജെ പി. ഫിഫ ലോകകപ്പിൽ ഇന്ന് USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു.
4: ये रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाली युवा के सपनों को शक्ति देने वाली योजना है. ये युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है.
3: പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും

0: ജിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്.
1: കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം സംരംഭകത്വം വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
0: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കാൻ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1,535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
3: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികമല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവർ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കാർഷിക മേഖലയ്ക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബഡ്ജറ്റിലും ഞങ്ങൾ കേട്ടു. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ

0: പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23 ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി ഇപ്പോൾ യുവവാണി.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും ഈ മേഖലയിൽ പുരോഗതിക്കായി കൈക്കൊണ്ട ശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ച കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിക്കുന്നത് ശ്രേയ സുരേഷ് നായർ.
3: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രേയ സുരേഷ് നായർ. ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കണമെങ്കിൽ അതിന്റെ ആയുധശേഖരം നോക്കേണ്ട ആവശ്യമില്ല, അവിടുത്തെ യുവതയും വിദ്യാഭ്യാസ സംവിധാനവും നോക്കിയാൽ മതി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യ ഈ മേഖലയിൽ നടത്തിയ ഒരു യാത്ര. പുതിയ നയങ്ങളായിക്കോട്ടെ, പദ്ധതികൾ, ഡിജിറ്റൽ റെവല്യൂഷൻ, ഇതൊക്കെ ശരിക്കും ഒരു സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് നമ്മുടെ യൂത്തിൽ നിന്ന് തന്നെ ഇന്ന് അറിയാം. എന്നോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് 3 മൈ ഭാരത് വോളണ്ടിയേഴ്സ് ആണ്, ശില്പ, അഖില ആൻഡ് നിഖിൽ. ആദ്യം നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം.
4: നമസ്കാരം, ഞാൻ ശില്പ ജി എസ്, തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഐ ആം ആൻ ആർക്കിടെക്ട്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് നാഷണൽ ലെവൽ പാർട്ടിസിപ്പന്റ് ആയിരുന്നു ഈ വർഷം.
5: നമസ്കാരം, എന്റെ പേര് അഖില വി കൃഷ്ണ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ മൈ ഭാരത് വോളണ്ടിയർ ആയിരുന്നു.
6: നമസ്തേ, എന്റെ പേര് നിഖിൽ ആർ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയാണ്. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ അമൃതപുരയിലുള്ള അമൃത വിശ്വവിദ്യാപീഠം കോളേജിൽ അവസാന വർഷ ബിടെക് വിദ്യാർത്ഥിയാണ്. ഞാൻ 2026 വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നാഷണൽ ലെവൽ കാൻഡിഡേറ്റ് കൂടിയായിരുന്നു.
3: ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മൈ ഭാരത് വോളണ്ടിയേഴ്സിൽ നിന്ന് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. കഴിഞ്ഞ 12 വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിൽ നിങ്ങൾക്ക് ആസ് മൈ ഭാരത് വോളണ്ടിയേഴ്സ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണലി ഒരു ഗ്രൗണ്ട് ലെവൽ ഇമ്പാക്ട് ഏറ്റവും അധികം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് സ്കീംസിനെ പറ്റി പറഞ്ഞു തരാമോ?
5: ഓക്കെ ശ്രേയ, അതില് നമുക്ക് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗവൺമെന്റ് വരുന്നതിന് മുന്നേ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു മുഴുവനായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു മിനിസ്ട്രിയെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് മാറിയതോടെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ കൂടുതൽ കേന്ദ്രീകൃതവും കാര്യക്ഷമവുമായി മാറി. ദെൻ ഇതിലൂടെ വേഗത്തിലൂടെ തീരുമാനങ്ങൾ, വ്യക്തമായ ബജറ്റ് വിനിയോഗം, സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ, ഇതെല്ലാത്തിനും മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഈ ഒരു മിനിസ്ട്രിയിലൂടെ സാധിക്കുകയുണ്ടായി. അതിൽ ആദ്യത്തെ തന്നെ PM ശ്രീ സ്കൂൾ, അതായത് പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. 2022 ഈ ഒരു കേന്ദ്ര പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അടിസ്ഥാനമായിട്ടാണ് ഇന്ത്യയിലെ സ്കൂളുകളെ മോഡൽ സ്കൂൾസായി വികസിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു ലക്ഷ്യം വെച്ചത് തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 14,500 സ്കൂളുകൾ ഇന്ത്യയിൽ ഇതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. 7,500 കോടി സ്കീം ലെവലിന് നമ്മൾ ഇത് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 2026-27 7,500 കോടി തുടർച്ചയായി നിലനിർത്തി സ്കീം സ്പെൻഡിംഗ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെന്നാൽ, നമുക്ക് മുന്നേ നമ്മൾ

0: ചിരുന്ന സ്കൂളുകളിലെല്ലാം നമുക്കറിയാം ഒരു പ്രത്യേകിച്ച് ഡിജിറ്റലൈസ് അങ്ങനെ ഒരു സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു PM ശ്രീ സ്കൂൾ പദ്ധതി വഴി നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമായിട്ട് മാറ്റുകയും ഒരു ഡിജിറ്റൽ ലേണിംഗിലൂടെ മാറ്റുകയും ദെൻ സയൻസ് ലാബ്, മാത്സ് ലാബ്, ലൈബ്രറീസ്, സ്പോർട്സ് ഫെസിലിറ്റീസ് ഇങ്ങനെയുള്ള പല പല തരത്തിലുള്ള സവിശേഷതകൾ കൂട്ടി സ്കൂളുകളിൽ പല പല പദ്ധതികൾ ചേർത്ത് PM ശ്രീ സ്കൂൾ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 സ്കൂളുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പൊ നടത്തുന്നത്. ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഗുണമേന്മയെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PM ശ്രീ പദ്ധതി നിലവിൽ വന്നത്. അതിന്റെ കൂടെ തന്നെ അടൽ ഇന്നോവേഷൻ മിഷൻ, അതായത് എയിം എന്ന് പറയും, ഇത് നമ്മുടെ നീതി ആയോഗിന്റെ കീഴിലാണുള്ളത്. ഇതിൽ സ്റ്റെം ലാബ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ഇതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം. ഇതിൽ സർക്കാർ ലക്ഷ്യം എന്ന് പറയുന്നത് 50,000 ലാബുകളാണ് 5 വർഷത്തിൽ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ വരുന്നതെന്ന് പറഞ്ഞാൽ റോബോട്ടിക്സ്, ഇപ്പം നിലവിൽ നമ്മൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന AI, 3D പ്രിന്റിംഗ്, ഇലക്ട്രോണിക് കിറ്റ്സ്, ലേൺ ബൈ ഡൂയിങ്, അതായത് ഹാൻഡ്സ് ഓൺ ലേണിംഗ്. നമുക്ക് കുട്ടികളിൽ നിന്ന് തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുഞ്ഞിലെ മുതലേ ആ ഒരു സ്കില് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം. അത് കുട്ടികൾക്കിടയിൽ ഒരു സ്റ്റാർട്ടപ്പ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാനായിട്ട് ഇത് സഹായമാണ്.
1: ഓൾറെഡി മെൻഷൻ ചെയ്തു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇപ്പം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയൊരു പരിഷ്കാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അഥവാ NEP. 1986 ശേഷം രാജ്യത്ത് നടപ്പിലാക്കിയ ആദ്യ സമഗ്ര വിദ്യാഭ്യാസ നയമാണിത്. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ, അതുപോലെ വിമർശനാത്മക ചിന്ത, തൊഴിൽ നൈപുണ്യം, സമഗ്ര വ്യക്തിത്വ വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ഒരു നയം രൂപീകരിച്ചിട്ടുള്ളത്. പഴയ 10+2 വിദ്യാഭ്യാസ ഘടനയ്ക്ക് പകരം ഇപ്പോൾ 5+3+3+4 എന്ന ഒരു പുതിയ ഘടനയാണ് ഈ NEP 2020 അവതരിപ്പിക്കുന്നത്. സോ ഇതിലൂടെ നമുക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനും ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് ലഭിച്ചു. 3-ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ അടിസ്ഥാന വായന, എഴുത്ത്, ഗണിതശേഷി, കുട്ടികളിൽ അടിസ്ഥാന വായന, എഴുത്ത്, ഗണിതശേഷി എന്നിവ ഉറപ്പാക്കുന്നതിന് ഈ ഒരു നയം പ്രത്യേക ഒരു ശ്രദ്ധ നൽകുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇനി കല, ശാസ്ത്രം, കൊമേഴ്സ് എന്നീ വിഭാഗങ്ങൾക്കിടയിലെ ഒരു കർശനമായ ഒരു വേർതിരിവില്ലാതെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇതിലൂടെ കഴിയും. കോഡിംഗ്, തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം എന്നിവയും ചെറുപ്പം മുതൽ തന്നെ ഇത് പരിചയപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്.
2: മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അഥവാ ABCID എന്നത് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ കോഴ്സുകൾ പഠിക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റ്സ് കിട്ടാറുണ്ട്. പല വിദ്യാർത്ഥികളും നമുക്ക് അറിയാവുന്നതുപോലെ ചില സാഹചര്യത്താൽ അവരുടെ കോഴ്സ് നിർത്തി പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഈ പദ്ധതി ഒരു വലിയ പ്രയോജനമാകും. അതായത് സിമ്പിൾ ടേംസിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ, നമ്മൾ ഒരു ബാങ്കിൽ എങ്ങനെ പൈസ ഇടുന്നു അതുപോലെ തന്നെ നമ്മൾ ഏൺ ചെയ്ത, അതായത് നമ്മൾ പഠിച്ചെടുത്ത ക്രെഡിറ്റ്സ് എല്ലാം ഈ ABCIDയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ ക്രെഡിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇന്ത്യയിലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും അത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിർത്തിയ പഠനം നമുക്ക് മറ്റു യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതൊരു ഫ്ലെക്സിബിലിറ്റി അവിടെ നമ്മളെ അവിടെ കൊണ്ടുവരാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അതെ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് സംവിധാനം അല്ലെ. ഇതൊരു എന്താണ്, ഇടയ്ക്ക് നിർത്തേണ്ടി വന്നാലും നമുക്ക് ഈ ഒരു യോഗ്യതകൾ വെച്ച്, ഓൾറെഡി കിട്ടിയ ഒരു യോഗ്യത വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും ഓൺലൈൻ പഠനത്തിനും NEP നൽകിയിട്ടുള്ള ഒരു പ്രാധാന്യം. കൂടാതെ മാതൃഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ പ്രാരംഭ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പഠനം കൂടുതൽ ഒരു സ്വീകാര്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ അറിവ് നേടുക മാത്രമല്ല ജീവിതത്തിനും തൊഴിലിനും സമൂഹത്തിനും തയ്യാറായ ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് NEP 2020 ഒരു പ്രധാന ലക്ഷ്യം. ഇനി പറയേണ്ടതൊന്നാണ് ഡിജിറ്റലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിജിറ്റലൈസേഷന്റെ പ്രാധാന്യം. ഇവിടെ പറയേണ്ട ഒരു പദ്ധതിയാണ് ദീക്ഷ. സ്കൂൾ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനായിട്ട് ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ, ഒരു ഇന്ററാക്റ്റീവ് ഉള്ളടക്കം, അധ്യാപക പരിശീലന മൊഡ്യൂളുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ ദീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് PM e-വിദ്യ. രാജ്യത്ത് ഏകീകൃത ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ PM e-വിദ്യ എന്നുള്ളത്. ഓൺലൈൻ ക്ലാസുകൾ, TV റേഡിയോ അധിഷ്ഠിത പഠനം, QR കോഡ് കൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്.
2: അടുത്ത പദ്ധതിയാണ് സ്വയം. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു കോളേജിൽ പോയാൽ അവിടെ കരിക്കുലം ഒരു ഫിക്സഡ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റും കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ കരിക്കുലം കൂടാതെ തന്നെ വേറെ പല സ്കില്ലുകളും നമുക്ക് അവിടുന്ന് എടുക്കാൻ സാധിക്കും. അതിനൊരു പ്ലാറ്റ്ഫോമാണ് സ്വയം. അതായത് നമ്മുടെ IIT, IIM തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ സൗജന്യമായി കുട്ടികൾക്ക് ഈ കോഴ്സുകൾ നൽകുന്നു. അപ്രകാരം

0: കാരണം നമ്മുടെ ഓരോ സ്ട്രീമിലേക്കുള്ള സ്കില്ല് അത് ശരിക്കും അപ്ഡേറ്റ് ചെയ്യാൻ ഈ പ്രോഗ്രാം നമ്മളെ സഹായിക്കും. അതുപോലെ മറ്റൊരു പ്രോഗ്രാമാണ് സ്വയം പ്ലസ്. ഈ സ്കീം പ്രകാരം ഈ തൊഴിൽ സാധ്യത, അതായത് ഓരോ ഇപ്പോൾ നമുക്ക് അറിയാം AI, ഡേറ്റാ സയൻസ് അതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആ സ്കില്ലുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതെങ്ങനെ തൊഴിലിലേക്ക് കൊണ്ടുവരാം, ആ സ്കില്ലുകൾ എങ്ങനെ തൊഴിൽ ഉപയോഗിക്കാം എന്നൊരു കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയതാണ് ഈ സ്വയം പ്ലസ്. നമ്മൾ ഈ പ്രോഗ്രാംസിന്റെ എല്ലാം ഒരു ഇമ്പാക്ട് നോക്കിയാൽ ഈ നമ്മുടെ നാട്ടിലെ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇപ്പോൾ ഒരു വലിയ ബൂം. ഇപ്പോൾ നമ്മൾ ഓരോ കോഴ്സുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയി പഠനം തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പണ്ടുതൊട്ടേ പറയാറുണ്ട് പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എത്ര വലിയ ആളായാലും നമുക്ക് പുതിയ കാര്യങ്ങൾ അത് ഫ്രീ ആയി അത് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ നമുക്ക് അത് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും അത് നമ്മുടെ ജോലിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനും ആ പ്രകാരം നമ്മുടെ രാജ്യത്തിനെ വളർത്താനും നമുക്ക് പ്രോഗ്രാംസ് കൊണ്ടെല്ലാം സാധിക്കും.
1: നിഖിൽ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കേണ്ട മറ്റൊന്നാണ് IIT ആപ്പും പോർട്ടലും. ഈ IIT യിലെ പഠനം ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ 13 ഭാഷകളിൽ ഗുണനിലവാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഈ ആപ്പിലൂടെ ലഭ്യമാകുന്നുണ്ട്. മറ്റൊന്നാണ് ജിയാൻ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം ഉയർത്തുന്നതിനായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. തുടക്കമെന്ന നിലയിൽ IIT കളിലും IIM കളിലാണ് കേന്ദ്ര സർക്കാർ സർവകലാശാലകൾ, NIT കൾ ഇവിടെയൊക്കെയാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
2: അപ്പൊ ഇവിടെ സ്വയത്തെ പറ്റിയും ABC IDയെ പറ്റിയും നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വയം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തായിരുന്നു നമ്മുടെ AI റെവല്യൂഷന് ശേഷം എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്ന് നമുക്ക് കുറച്ച് നാൾ മുന്നേ നമുക്ക് പരിചയം ഉണ്ടായിരുന്ന ആ എഡ്യൂക്കേഷൻ സെക്ടർ അല്ല. അപ്പൊ എങ്ങനെയാണ് ഈ പോളിസീസിലോട്ട് AI ഇന്റഗ്രേഷൻ ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് ആ ഇന്റഗ്രേഷൻ നടന്നിട്ടുള്ളത്?
3: അതായത് ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പോർട്ടലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വയം, സ്വയം പ്ലസ്, അതെല്ലാം. അതിനെല്ലാം കുറച്ചുകൂടെ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, അതായത് AI എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാസാഗരത്തെ നമ്മുടെ ഇന്ത്യയിലേക്ക്, അതായത് കുട്ടികളുടെ ഇടയിലേക്ക് അത് എങ്ങനെയെല്ലാം നല്ലതുപോലെ യൂസ് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് SOAR എന്ന് പറയും, SOAR, സ്കില്ലിംഗ് ഫോർ AI റിറ്റ്നസ്. അതായത് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അതിന്റെ AI കോൺസെപ്റ്റ്, അതിന്റെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠന വിഷയത്തിൽ ചേർത്ത് ഏകദേശം ഒരു 15 മണിക്കൂർ മൊഡ്യൂളിലൂടെ അവരുടെ പഠന വിഷയത്തിലൂടെ ചേർത്ത് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വളർത്തിയെടുത്തോണ്ട് വരിക എന്നുള്ളൊരു ഇതിൽ SOAR എന്നുള്ളൊരു സ്കീം ഇന്ത്യ ഗവൺമെന്റ് July 2025 അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു രാജ്യത്തെ തന്നെ AI മേഖലയെ ഒരു ഹബ്ബാക്കി മാറ്റാനായിട്ട് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്.
2: അപ്പൊ AIനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ നമ്മൾ ഈ എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് സ്കില്ല് എന്നുള്ളത്. കാരണം പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ സ്കിൽഡ് ആയിരിക്കണം ഒരു ജോബ് വേണം എങ്കിൽ. അപ്പൊ എങ്ങനെയാണ് സ്കിൽ ഡെവലപ്മെന്റും ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അതിലൊരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്?
3: അതിൽ നാഷണൽ കരിയർ സർവീസ്, അതായത് NCS എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഇന്ത്യ ഗവൺമെന്റ് 2015 കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ ഒരു എംപ്ലോയ്മെന്റ് പോർട്ടലാണ് സത്യത്തിൽ. അതായത് ജോബ് സീക്കേഴ്സ്, എംപ്ലോയേഴ്സ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവയെ അത് ഒരുമിപ്പിച്ചിട്ട് ഒരു പോർട്ടലാക്കി അത് എടുത്തിട്ടുണ്ട്. ഏകദേശം 2025 വരെ 6 കോടി ജോബ് സീക്കേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 54 ലക്ഷം എംപ്ലോയേഴ്സ് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. 8 കോടി വേക്കൻസീസ് മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. 2022-23 മാത്രം 35.7 ലക്ഷം വേക്കൻസീസ് രേഖപ്പെടുത്തി. അത് റെക്കോർഡ് ലെവലായിട്ടുള്ള വേക്കൻസീസ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 2024 20 ലക്ഷം ആക്റ്റീവ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലും നമ്മൾ ജോബ് സീക്കേഴ്സ് ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ പ്രൈവറ്റ് ജോബിൽ നമ്മൾ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ അയക്കുന്നതിൽ കുറച്ചുകൂടെ ഒരു ഗവൺമെന്റ് ഒരു ട്രസ്റ്റഡ് പോർട്ടൽ എന്നുള്ള രീതിയിൽ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി നാഷണൽ കരിയർ സർവീസ് എന്നുള്ളത്. ജോബ് സീക്കേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് ഗവൺമെന്റ് പ്ലസ് പ്രൈവറ്റ് ജോബ്സിന് ഒരുമിച്ച് നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അതായത് ഒരു എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മളിത് സഹായിക്കും. കരിയർ ഗൈഡൻസ്, അപ്രന്റീസ്ഷിപ്പ്, ഇന്റേൺഷിപ്പ്, ഇത് തരത്തിലുള്ള എല്ലാ തരത്തിലും നമുക്കത് ഭയങ്കര സഹായകരമായിട്ടുള്ള ഒരു പോർട്ടലാണ് നാഷണൽ കരിയർ സർവീസ്.
0: അടുത്തൊരു നമ്മുടെ ഒരു മേഖലയാണ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് നമുക്കിപ്പോൾ അറിയാം നമ്മുടെ കുട്ടികളും യുവാക്കളും എല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ഇന്ത്യയിലെ യുവാക്കളിൽ 6.1 കോടിയോളം വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ പല രാജ്യങ്ങളുടെയും പോപ്പുലേഷനെക്കാട്ടി കൂടുതൽ യൂത്ത് മാത്രമാണ് ഹയർ എഡ്യൂക്കേഷനായിട്ട് പോകുന്നത്. ഈ യൂത്താണ് നമ്മുടെ ഭാവി ഇന്ത്യയെ നയിക്കേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പോർട്ടൽ. ആ പോർട്ടൽ വഴി നമുക്ക് അറിയാം ചില വിദ്യാർത്ഥികൾ ഫിനാൻഷ്യലി കുറച്ച് വീക്ക് ആയിരിക്കും. പക്ഷേ അവർക്ക് വിദ്യാഭ്യാസം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ പല ബാങ്കുകൾ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ഒരുമിച്ച് കൊണ്ടുവന്ന്

0: അവർക്ക് വേണ്ട ലോൺ സാങ്ഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുന്നു. ഈ പ്രോഗ്രാമിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു ഗവൺമെന്റ് സൂപ്പർവിഷൻ ഉണ്ടാവും. അതുകൊണ്ട് ബാങ്കുകൾക്ക് നമ്മളെ ഒരു തരത്തിലും കബളിപ്പിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതൊരു എപ്പോഴും ഗവൺമെന്റിന്റെ ഒരു സൂപ്പർവിഷൻ ഇതിന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വിശ്വാസ്യതയോടെ എല്ലാ കാര്യങ്ങളും ഈ പോർട്ടൽ വഴി ചെയ്യാവുന്നതാണ്.
1: അപ്പൊ ഇവിടെ ഈ പാനലിൽ ഇരിക്കുന്നതിൽ നമ്മള് നാലാൾക്കാരിലും മൂന്നാൾക്കാരും സ്ത്രീകളാണ്. അപ്പൊ നാരി ടു നാരായണി എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ ആകണമെങ്കിൽ സ്ത്രീ ശാക്തീകരണം ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വിമൻ ആൻഡ് മൈനോറിറ്റി ഡെവലപ്മെന്റ് ഓഫൻ നമ്മൾ ഒരുമിച്ച് ക്ലബ് ചെയ്ത് സംസാരിക്കുന്ന രണ്ട് വിഷയങ്ങളുമാണ്. കഴിഞ്ഞ 12 വർഷം ആ ഒരു ഫ്രണ്ടില് എങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റ് പെർഫോം ചെയ്തിട്ടുള്ളത്?
2: വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ശ്രേയ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിദ്യാഭ്യാസമുള്ള സ്ത്രീ ശക്തമായ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും അടിത്തറയാണ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഓൾറെഡി തന്നെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഗവൺമെന്റ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അതുപോലുള്ള പദ്ധതികൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വലിയൊരു എൻകറേജ്മെന്റ് പ്രോത്സാഹനം തന്നെയാണ് നൽകുന്നത്. പെൺകുട്ടികളുടെ

0: നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. ഒരു വികസിത ഭാരതത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും നേതൃത്വവും വളരെ നിർണായകമാണ്. സോ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെയും ഒരു രാജ്യത്തിന്റെയും മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായി തന്നെ മാറുന്നു.
1: അടുത്തതായി നമുക്ക് ഈ വിദ്യാഭ്യാസത്തിലുള്ള മാറ്റങ്ങൾ, അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നുണ്ട് പെൺകുട്ടികൾ അങ്ങനെ സ്കൂളിൽ പോകാറില്ല, പോയാൽ തന്നെ ഒരു 4-ാം ക്ലാസ് അവിടെ നിർത്തുക എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സർക്കാർ ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നത്. അപ്രകാരം പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് വൻതോതിൽ വർദ്ധിക്കുകയുണ്ടായി. അവർ ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല ഉന്നത സ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ വരികയും ചെയ്യുന്നു. നമ്മൾ നോക്കിയാൽ പണ്ട് നമ്മൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു അനുപാതം നോക്കിയാൽ ആൺകുട്ടികൾ വളരെ മുന്നിലായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ അവരുടെ ജെൻഡർ പാർട്ടി ഇൻഡെക്സ്, അതായത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വിദ്യാഭ്യാസത്തിൽ ഏകദേശം സമാനമായ ഒരു റേഷ്യോയിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. അതൊരു നല്ല സൂചനയാണ് തരുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ പദ്ധതികളെല്ലാം ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയ UN, യൂണിസെഫ് പോലെയുള്ള പല സംഘടനകളും ഇതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പല ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വളർച്ച അവരുടെ ശരാശരിയേക്കാൾ ഏറ്റവും മുകളിലാണ്. അതൊരു നല്ല ഈ പദ്ധതി നമ്മൾ എങ്ങനെ നടപ്പാക്കി അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിന്റെ ഒരു നേർ ചിത്രമാണ് ഈ റിപ്പോർട്ടുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്.
2: അതിൽ നമുക്ക് ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യ ഗവൺമെന്റ് പരിചയം കാണത്തില്ല എടുത്തൊരു 2 സ്കീമുകളായിരുന്നു നൈ, മൻസിൽ ആൻഡ് ഉസ്ത. അതായത് ന്യൂനപക്ഷങ്ങൾക്കായുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ ഉപജീവന സംരംഭമാണിത്. അതായത് നൈ മൻസിൽ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ന്യൂനപക്ഷ സമുദായ യുവാക്കൾക്ക് നാഷണൽ ഓപ്പൺ സ്കൂൾ പോലുള്ള ഔപചാരിക വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ 8-ാം ക്ലാസ്സോ 10-ാം ക്ലാസ്സോ സർട്ടിഫിക്കറ്റ് നേടുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന ദൗത്യം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഉസ്താദ് എന്ന സ്കീമിലൂടെ നമ്മുടെ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ പാരമ്പര്യ കലകളും കരകൗശല വേലകളും സംരക്ഷിക്കുന്നതിന് ഭാരതത്തിന്റെ വൈഭവം മെച്ചപ്പെടുത്തുകയും അതിനുള്ള പരിശീലനം നൽകുന്നതാണ് ഈ ഉസ്താദ് എന്നുള്ളത്. ഈ 2 സ്കീമുകളിലും നൈ മനസ്സിൽ സ്കീമിലാണെങ്കിൽ 30% സീറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. ഉസ്താദ് എന്നുള്ള സ്കീമിലാണെങ്കിൽ 33, അതായത് കുറഞ്ഞത് 33% സീറ്റുകൾ ന്യൂനപക്ഷ സമുദായങ്ങളിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് മാറ്റിവച്ചിരിക്കുകയാണ്. വിമൻ എംപവർമെന്റ് എന്നുള്ളതിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയൊരു മാറ്റമാണ് ഈ 2 സ്കീമിലൂടെ എന്തായാലും നമ്മുടെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ടായിരിക്കുന്നത്.
3: അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ കുറെ പോളിസീസ് കേട്ടു, സ്കീംസ് കേട്ടു, എങ്ങനെ AI പോലെ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ഇൻസ്റ്റന്റ്ലി നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാം എന്നൊക്കെ കേട്ടു. അപ്പൊ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ മൈ ഭാരത് വോളന്റിയേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന യൂത്തിനോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾ എന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്?
0: ആക്ച്വലി വിദ്യാഭ്യാസം എന്നത് ഒരു സർട്ടിഫിക്കറ്റോ ജോലിയോ നേടാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യലും, അത് ഒരു വ്യക്തിയുടെ ചിന്താശേഷിയും സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒരു വളർത്തുന്ന ഒരു ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സോ ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിത്തറയാണ് ഈ വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസ നയങ്ങളുടെ വിജയത്തിന്റെ യഥാർത്ഥ അളവുകോൽ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ചാൽ ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് ചേഞ്ച്, ഒരു പോസിറ്റീവ് മാറ്റം, ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന നില. സോ അതിന് സമത്വം, ഗുണനിലവാരം, നൈപുണ്യ വികസനം എന്നിവയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നമ്മുടെ പോളിസീസ് ആയാലും സ്കീംസ് ആയാലും ഒക്കെ കൊണ്ടുവരണം. ഇതിലൂടെ നമുക്ക് വിദ്യാഭ്യാസ മേഖലയെ മറ്റൊരു തലത്തിലേക്ക് തന്നെ നയിക്കാൻ പറ്റും.
2: അതെ, ശില്പ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. അതില് നമുക്കറിയാം നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ അവര് പറഞ്ഞിരുന്ന ഏറ്റവും നീചമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഭാരതത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തകർത്താൽ മതി. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു നമ്മുടെ ഭാരതത്തിലുള്ള വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, നളന്ദയും തക്ഷശിലയും ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റീസും കോടാനുകോടി ആൾക്കാരെ അവിടെ ഇൻവോൾവ്ഡ് ആക്കി, അത്രയും ലൈബ്രറീസ്, അത്രയെല്ലാം കോടിക്കണക്കിന് ശേഖരണം
0: ഫെസിലിറ്റീസ്,
2: അതെ അത്രയും ഫെസിലിറ്റീസ് എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിരുന്നു സത്യം പറഞ്ഞ ഭാരതം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തെ ബേസ് ആയിട്ടുള്ള ഇത് തന്നെ തകർക്കാൻ സാധിക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പൊ അതിൽ ഈ ഒരു കമ്മിറ്റ്മെന്റ് വളർത്തിയെടുക്കാനായിട്ട് ഒരു സിവിക് സെൻസ്, അത് നമ്മൾ ഈ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ ഈ ഭാരത് വോളണ്ടിയേഴ്സിലും അല്ലെങ്കിൽ ഈ പറയുന്ന യൂത്തിലൂടെയും എഡ്യൂക്കേഷൻ സ്കൂളിലൂടെ എല്ലാം കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്. സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്, റെസ്പെക്ട്, ബഹുമാനം കൊടുക്കുക, തുല്യത, ഇതെല്ലാം എഡ്യൂക്കേഷനിലൂടെ, അത് ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ്, ഈ ഡിജിറ്റലൈസേഷൻ, ഇതെല്ലാം ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന വീട്ടിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കുന്നതും എല്ലാം വീട്ടിലേക്കാളും സ്കൂളുകളിലും നമ്മുടെ എഡ്യൂക്കേഷൻ ഹബ്ബുകളിലൊക്കെ ആയി. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന നമുക്കൊരു പാഠമുണ്ട്. ആ പാഠം എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ മാത്രമേ നമുക്കത് സ്വീകരിക്കാൻ

0: പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു നല്ല പാഠത്തിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നല്ല നല്ല മൊഡ്യൂൾസും നല്ല നല്ല ഒരു സ്കീമും കാര്യങ്ങളും ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നാൽ മാത്രമേ ആ ഒരു നല്ല സ്വഭാവം അല്ലെങ്കിൽ ഒരു ഗുഡ് ക്യാരക്ടറായിട്ട് മാറാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ല ഗുഡ് ക്യാരക്ടറായിട്ട് മാറണമെന്നല്ല, പക്ഷേ എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് എത്രയെല്ലാം നമ്മളിനി വളർന്ന് വലുതായാലും ഒരു എളിമ കാര്യങ്ങളെല്ലാം അത് കിട്ടും. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവൺമെന്റ് മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള ഡീപ് റൂട്ടിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അത് മാക്സിമം എല്ലാവരിലും എത്തി അവരെ യൂട്ടിലൈസ് ചെയ്യുക. യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് എന്തെല്ലാം മെറിറ്റുകളുണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്, അതിനെങ്ങനെയെല്ലാം മാറ്റണം എന്നുള്ളൊരു സജഷൻ നമുക്കത് മുന്നോട്ട് വയ്ക്കാൻ പറ്റും.
1: അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി എഡ്യൂക്കേഷനെ കുറിച്ചൊരു പറഞ്ഞ കാര്യമുണ്ട്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കലും ആവണം, ഒരു മെന്റലി ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം. അതായത് ഒരു വ്യക്തിയുടെ ഒരു ഫുൾ രൂപീകരണമാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടി മാത്രമല്ല, ആ എഡ്യൂക്കേഷൻ പുറത്തുള്ള ആളുകൾക്കും അത് കൊടുക്കുക, അതായത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊടുക്കുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം പല ആളുകൾക്ക് ഇപ്പൊ പത്മ അവാർഡ്, അത് അർഹരായവര്, അതായത് ചെറിയ കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ, അത് അവർ സൊസൈറ്റിക്ക് കൊടുക്കുന്നു, അതുകൊണ്ടാണ് അവരെ നമ്മുടെ രാഷ്ട്രം അംഗീകരിക്കുന്നത്. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ പഠിച്ച സ്കില്ല് അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക, അവരെയും കൂടെ സഹായിക്കുക, അങ്ങനെ അവർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നു. അത് അവരും മറ്റാർക്കെങ്കിലും അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഡ്രഗ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ എങ്ങനെ എന്ത് പഠിച്ചു അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കാണും, അപ്പോൾ അവർക്ക് അതെ അവരുടെ മനസ്സിലൊരു തോട്ട് വരും, തെറ്റല്ലേ, അങ്ങനെ ഒരു ബോധം വരുമ്പോൾ അവർക്ക് തന്നെ ഒരു ചേഞ്ച് ചെയ്യാൻ ഒരു മെന്റാലിറ്റി കൊണ്ടുവരും. അത് നമ്മുടെ എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമായി ഇപ്പൊ പുതിയ എൻഇപിയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതൊരു നല്ല ഡെവലപ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്.
0: നിഖിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം പകർന്നു നൽകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കേട്ട് കേൾവിയിലുണ്ടായിരുന്ന ഈ ഗുരുകുല സംവിധാനം, അതായത് ആ ഗുരു അദ്ദേഹത്തിന് എന്തെല്ലാം കഴിവുണ്ടോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അത് പകർന്നു നൽകുകയാണ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം ആ ഒരു കഴിവ് പകർന്നു നൽകുന്നുണ്ട്, എത്രത്തോളം അത് എഫക്റ്റീവ് ആയിട്ട് സ്റ്റുഡൻസിനിടയിൽ അത് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ കാലത്തുള്ള ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എത്രത്തോളം കുട്ടികളിൽ അത് എഫക്റ്റീവ് ആയിട്ട് ഈ റോൾ മോഡൽ പറഞ്ഞ പോലെ ഇപ്പം നമുക്കറിയാം റോൾ മോഡൽ ആയിട്ട് വെച്ചിരിക്കും നമുക്ക് പല ആക്ടേഴ്സ് കാണും, ചിലപ്പോൾ കഥാകൃത്തുകളും പോയട്രി ഇവരൊക്കെ കാണും. പക്ഷെ അവര് നല്ലതായിട്ട് ചെയ്തപ്പോൾ ഈ ഡ്രഗിന്റെ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ പകർന്നു നൽകുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്.
2: അപ്പോൾ ഇന്ന് നമ്മൾ എഡ്യൂക്കേഷനെ പറ്റി പല പല പുതിയ പോളിസീസും എങ്ങനെയാണ് നമ്മളൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ എന്താ പറയുക, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ശില്പയ്ക്കും അഖിലയ്ക്കും നിഖിലിനും വലിയൊരു നന്ദി പറയട്ടെ. അപ്പം നിങ്ങളുടെ വോയിസ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ദിസ് ഇസ് ദ യൂത്ത് ഓഫ് ഇന്ത്യ, ആൻഡ് അതിലൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹോപ്പ്, ക്ലാരിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സെഷൻ ഇവിടെ എൻഡ് ചെയ്യാൻ സമയമായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും ഈ മേഖലയിൽ പുരോഗതിക്കായി കൈക്കൊണ്ട ശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ചയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിച്ചത് ശ്രേയ സുരേഷ് നായർ. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.

0: ആകാശവാണി തൃശൂർ.
1: വായനാമൃതം വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഓരോ വായനാ ദിനവും കടന്നു പോകുമ്പോൾ അക്ഷരങ്ങളുടെ മഹത്വവും വായനയുടെ പ്രാധാന്യവും തെളിമയാർന്ന വെളിച്ചമായി നമുക്കുള്ളിൽ നിറയുകയാണ്. ഇരുട്ടിനെ പഴിക്കാതെ വിളക്കേന്തുവാൻ നമ്മെ സഹായിച്ച കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പുതുവയിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ ചരമദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുന്നു. വായനാ ദിനാചരണത്തെക്കുറിച്ചും PN പണിക്കർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗ്രന്ഥശാല പ്രസ്ഥാനം

0: ത്തിന്റെ പിതാവ് ശ്രീ പി എൻ പണിക്കരുടെ മകനും പി എൻ ഫൗണ്ടേഷൻ ദേശീയ ചെയർമാനുമായ ഡോക്ടർ എൻ ബാലഗോപാൽ ആകാശവാണിയോട്.
1: 1995 ജൂൺ 19 പി എൻ പണിക്കർ വിട വാങ്ങി. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി ശ്രീ കെ നയനാർ നയിച്ച മന്ത്രിസഭ ജൂൺ 19 വായനാ ദിനമായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ കുട്ടികളിൽ വായന ശീലമാക്കുവാനും പി എൻ പണിക്കർ ഉയർത്തിയ വായിച്ചു വളരുക, ചിന്തിച്ച് വേഗം നേടുക എന്ന ആപ്തവാക്യം കുട്ടികളിലും അധ്യാപകരിലും രക്ഷകർത്താക്കളിലും സമൂഹത്തിലെ ദുർബല വിഭാഗത്തിൽപ്പെട്ടവരിലും ചലനങ്ങൾ സൃഷ്ടിച്ചു. കുട്ടികൾ നിശ്ചിത സമയം പാഠ്യേതര പുസ്തകങ്ങൾ വായിക്കുവാനും അതിലൂടെ അറിവ് സമ്പാദിച്ച് ആരോഗ്യപരമായ ജീവിതം പടുത്തുയർത്തുവാനും സാധിക്കുന്നു. ചെറിയ തോതിൽ തുടങ്ങിയ വായന ദിനം പുതിയ മാനങ്ങൾ തേടി ഇന്ന് 31 വർഷത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ മാത്രം ആരംഭിച്ച വായനാ ദിനം ജനമുന്നേറ്റത്തോടെ വായനാ വാരമായും വായനാ മാസമായും രൂപാന്തരപ്പെട്ടു. 2017 22 വായനാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വായനയുടെ മഹത്വവും അതിന്റെ വ്യാപ്തിയും മനസ്സിലാക്കി ദേശീയ തലത്തിൽ ആചരിക്കാൻ പി എൻ പണിക്കർ ഫൗണ്ടേഷനോട് നിർദ്ദേശിച്ചു. അതിനുവേണ്ടി ഒത്താശ അദ്ദേഹം നീതി ആയോഗിലൂടെ നിർവഹിക്കുകയും ചെയ്തു. വായനയോടൊപ്പം ഡിജിറ്റൽ വായനയ്ക്കും പ്രാധാന്യം നൽകി ഇന്ന് ഭാരതത്തിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 119 വിദേശ രാജ്യങ്ങളിലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ ആഘോഷമായി ആചരിച്ചു വരുന്നു. ഭാരതത്തിലെ ഏതാണ്ട് 410 ദശലക്ഷം കുട്ടികളിലും യുവാക്കളിലും സമൂഹത്തിലെ പാവപ്പെട്ട ദുരിതങ്ങൾക്കിടയിലും പി എൻ പണിക്കർ ഉയർത്തിയ വായനാ സന്ദേശം എത്തിയിരിക്കുന്ന കാര്യം ചാരിതാർത്ഥജനകമാണ്. കുട്ടികളും യുവജനങ്ങളും വായനയുടെ ഗുണഫലങ്ങൾ സ്വയം ആർജിക്കുക മാത്രമല്ല, ജീവിതം കരുത്താർജിക്കുന്നതിനുള്ള സാക്ഷരത, ആരോഗ്യ സാക്ഷരത, തൊഴിൽ സാക്ഷരത, പാരിസ്ഥിതിക സാക്ഷരത, കൃഷി സാക്ഷരത, നിയമ സാക്ഷരത, സാമ്പത്തിക സാക്ഷരത തുടങ്ങി സപ്ത സാക്ഷര പ്രവർത്തനങ്ങളിലും നൈപുണ്യ വികസനവും പങ്കാളിയായി ഒരു പൂർണ്ണ മനുഷ്യനായി മാറുന്നു. ആഹ്ലാദകരമായ വായനയിലൂടെ അറിവ് നേടി അറിവിലൂടെ സമ്പന്നനായി ശാസ്ത്രത്തിനൊന്ന് ശക്തരാകുവാൻ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ വായനാദിനം ആസാദനക്കാലത്ത് കുട്ടികളെയും സാമാന്യ ജനങ്ങളെയും ഉദ്ബോധിപ്പിക്കുകയാണ്. ഭാരതത്തിലെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ ശാസ്ത്ര പ്രസ്ഥാനങ്ങളും വായനയുടെ മഹത്വം ഉൾക്കൊണ്ട് വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്ത് വായിച്ചു വളർന്ന് ചിന്തിച്ച് വേഗം നേടിയ ഒരു തലമുറ സൃഷ്ടിച്ചു വരികയാണ്. വായനയാണ് വികസനം എന്നതാണ് 2026 വായനാദിന മാസാഘോഷത്തിന്റെ മുദ്രാവാക്യം.
0: തീരാത്ത വായനയെക്കുറിച്ചും അക്ഷരങ്ങൾ കൂട്ടിനുള്ളപ്പോൾ നമ്മളാരും അനാഥരല്ലെന്ന സത്യത്തെക്കുറിച്ചുമുള്ള ഒരു കവിത നമുക്കിനി കേൾക്കാം. കവിത കാവൽ മാലാഖ മുതിർന്ന കവിയും അധ്യാപകനുമായ ശ്രീ കൽപ്പറ്റ നാരായണൻ എഴുതി അവതരിപ്പിക്കുന്നു.
2: പാതിരയോടടുത്ത നേരം റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ വെളിച്ചമുള്ള മൂലയിലെ ബെഞ്ചിലിരുന്ന് വായിക്കുന്ന എന്നെ തോണ്ടി വിളിച്ച് പഴയ സഹപ്രവർത്തകൻ 72 കാതിലേക്ക് ചോദിച്ചു, താങ്കൾ ഇനിയും വായിച്ചു കഴിഞ്ഞില്ലേ? ഇല്ല. അയാളോട് ചിരിക്കെ ഉള്ളിൽ ഞാൻ എന്നോട് മന്ത്രിച്ചു, അവൾ ഇല്ലാതാവും മുമ്പേ എനിക്കില്ലാതാവണ്ട, അവളില്ലാത്ത ഇരുട്ടിൽ എനിക്ക് കഴിയുകയും വേണ്ട. 11-ാമത്തെയോ 12-ാമത്തെയോ വയസ്സിൽ സംശയിച്ച് കൂടെ കൂടിയതാണ്. കൂടെ നിൽക്കാമോ നിർത്തുമോ ആരറിഞ്ഞതിലും എന്നെ അറിഞ്ഞു. ഒന്നും ചെയ്യാനില്ലാത്തപ്പോഴും ഇഷ്ടമില്ലാത്തത് ചെയ്യാനുള്ളപ്പോഴും മുമ്പിൽ വന്നു നിന്ന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അവർ മറ്റുള്ളവരാണ് എന്നെ ഓർമ്മിപ്പിച്ചു. ഒരു സമാധാനവും കിട്ടാത്തപ്പോൾ പല സമാധാനങ്ങൾ തന്നു. ഒരുവരും ക്ഷമിക്കാത്തതും ക്ഷമിക്കത്തക്കതായി കണ്ടു. അപ്പോൾ നിങ്ങൾക്കതല്ലാതെ ചെയ്യാനാകുമായിരുന്നില്ല, അവൾ ആശ്വസിപ്പിച്ചു. രഹസ്യമായ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടിത്തന്നു. ഒന്നും സാരമാക്കിയില്ല, നിസ്സാരവും ആക്കിയില്ല. അവൾ എൻ്റെ കാഴ്ചകൾക്ക് നിറം കൂട്ടി. ഞാൻ സ്നേഹിച്ചവർ അവരുടേത് മാത്രമല്ലാത്ത കാരണങ്ങളാൽ അവരേക്കാൾ സുന്ദരികളായി. ഒരിക്കലും പരാതിപ്പെട്ടില്ല, ക്ഷമയോടെ വിളിപ്പുറത്ത് കാത്തുനിന്നു. വിളിച്ചപ്പോൾ എന്തൊരു കൂറോടെയാണ് എല്ലാ കുറിയും വന്നത്. കൂടെ നടന്നു കാട്ടിത്തന്നു വഴികൾ, കാട്ടിത്തന്നു എനിക്ക് മാത്രം ഉതകുന്ന രക്ഷാമാർഗങ്ങൾ, കാട്ടിത്തന്നു ഉപയോഗം.

0: യോഗശൂന്യതയുടെ ഉപയോഗങ്ങൾ. പുറപ്പെടുമ്പോൾ എടുത്തു തന്നു എനിക്കായി തുന്നിയ എനിക്കല്ലാതെ പാകമാകാത്ത ഉടുപ്പുകൾ. എപ്പോഴും എന്നെ കൊതിച്ച് എന്നെ ഒറ്റയ്ക്ക് മുഴുവനായി ആഗ്രഹിച്ച് ഒരുമിച്ചിരിക്കാനുള്ള ഒഴിഞ്ഞിടങ്ങൾ കണ്ടെത്തി ഞാൻ ഭേദപ്പെടുന്നത് ഉള്ളഴിഞ്ഞ് അറിഞ്ഞു. അതുവരെ ആയിരുന്നതിൽ നിന്ന് ഞാനും സന്തോഷത്തോടെ വ്യതിചലിച്ചുകൊണ്ടിരുന്നു. ഞാനാകുന്നതിന് അവളോളം പ്രയത്നിച്ചവരില്ല, ആനന്ദിച്ചവർ ഇല്ല. അവൾ വിളമ്പിത്തന്ന അന്നത്തിൽ ഓരോ വറ്റിലും എൻ്റെ പേര്. കഴിക്കൂ, സമയമെടുത്ത് സ്വാദോടെ. എനിക്കായി എൻ്റെ സ്വാദറിഞ്ഞ് ഉണ്ടാക്കിയതാണ് ഭൂമിയിലെ വിഭവങ്ങൾ. എനിക്കായി വിളമ്പിയതാണെന്ന് താൻ കണ്ടെത്തിയെന്ന് അവൾ പറഞ്ഞു. വയ്യാതായപ്പോൾ അധികം വയ്യാതായത് അവൾക്കാണ്. സുഖമായപ്പോൾ അധികം സുഖമായത് അവൾക്കാണ്. കണ്ടതിൽ അതുവരെ കണ്ടതിലും ഞാൻ കണ്ടു. എൻ്റെ ഗൂഢാലോചനക്കാരിയെ വീട്ടിലാർക്കും അത്രയൊന്നും ഇഷ്ടമായിരുന്നില്ല. എൻ്റെ എല്ലാ ആലോചനകളിലും അവൾ തലയിടുന്നു. ഞാൻ എത്ര അനാഥനാണെന്ന് അവളോളം ആരും അറിഞ്ഞില്ല. മനുഷ്യപുത്രനോ ദൈവപുത്രനോ എൻ്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ത്രാണിയില്ലെന്ന് എനിക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ അവൾ പറഞ്ഞു തന്നു. അവൾ വേദനയെ വേദന കൊണ്ട് തുടച്ചു. എനിക്ക് മാത്രം ബോധ്യമാവുന്ന ചിലതില്ലാത്ത ലോകത്തിൽ താൻ ഇരിക്കില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു.
1: വായനയെക്കുറിച്ച് കവിയും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗവും സാഹിത്യപ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗവുമായ ശ്രീ ജയകുമാർ ചെങ്ങമനാട്.
2: ആംഗ്ലോ ഐറിഷ് എഴുത്തുകാരനും നാടകകൃത്തും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന റിച്ചാർഡ് സ്റ്റീൽ പറഞ്ഞിട്ടുള്ളത്, ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെയാണ് വായന മനസ്സിന് എന്നാണ്. വായനയുടെ പ്രാധാന്യം കേവലമായൊരു സാങ്കേതിക വിനിമയം അല്ലെങ്കിൽ വിവരവിനിമയം അല്ല, ആശയ വിനിമയവുമല്ല, മറിച്ച് അനുഭവവിനിമയമാണ് എന്ന് പറയാം. വായന വാസ്തവത്തിൽ അനുഭവവും അനുഭൂതിയുമാണ്. വിശാലമായ പ്രപഞ്ചത്തോളം മനുഷ്യ മനസ്സിനെ വിസ്തൃതമാക്കാൻ കഴിയുന്ന ഒന്നാണ് വായന. അതുകൊണ്ട് സ്വയം നവീകരിക്കാനും സമൂഹത്തെ കൂടുതൽ നന്മയിലേക്ക് മാറ്റാനും കഴിയുന്ന ഒരു കർമ്മ പദ്ധതി ആന്തരികവും ബാഹ്യവുമായി തന്നെ രൂപപ്പെട്ടു വരും. നമ്മൾ ചെറിയൊരു കഥ വായിക്കുമ്പോൾ ആ കഥയിൽ പറഞ്ഞിട്ടുള്ള ചരിത്ര പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം, ആ കഥ മുന്നോട്ട് വയ്ക്കുന്ന മാനസിക വ്യാപാരങ്ങൾ, ആ കഥയിലെ കാലഘട്ടം, അതൊക്കെയും ഒരു അരമണിക്കൂറിൻ്റെയോ ഒരു മണിക്കൂറിൻ്റെയോ വായനയ്ക്കകത്ത് നമുക്ക് ലഭ്യം വന്നിട്ട്. അത് ചിലപ്പോൾ നൂറ്റാണ്ടുകളുടെ കഥയായിരിക്കും. ഇപ്പോൾ തകഴിയുടെ കയർ, അതിനിയും പുതിയ എഴുത്തുകാർക്ക് നീട്ടാവുന്നതാണ്. കയർ എന്ന വാക്ക് തന്നെ മുന്നോട്ട് നീട്ടാം, പുറകോട്ട് നീട്ടാം. ആ കയർ നൽകുന്നത് എത്ര തലമുറയുടെ ചരിത്രമാണ്. ഒരു കവിത നൽകുന്നത് എന്തെല്ലാം ഭാവപ്രപഞ്ചങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായൊരു സമയത്തിനകത്ത് ചരിത്രത്തെയും വർത്തമാനത്തെയും ഭാവിയെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് വായന മാറുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യ വല്ലാത്ത രീതിയിൽ മാറ്റം സംഭവിച്ചപ്പോൾ ഈ വായനയുടെ പ്രതലങ്ങൾ മാറിയിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് കല്ലിനകത്ത് കൊത്തിവെച്ച ചില രൂപങ്ങൾ, പിന്നീട് കുറച്ചു കഴിയുമ്പോൾ താളിയോല ഗ്രന്ഥങ്ങൾ, പിന്നീട് പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ ചേർത്ത് വച്ചിട്ടുള്ള ഗ്രന്ഥാലയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തെയും കേരളീയ നവോത്ഥാനത്തെയും ഓരോ കൊച്ചു ഗ്രാമങ്ങളിലും ഓരോ വായനശാല ആരംഭിക്കുകയും ആ വായനശാല ഗ്രാമത്തിൻ്റെ വിളക്കായി മാറുകയും ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു വന്ന പുതിയ തലമുറ അവരുടെ ജീവിതത്തെ കൂടുതൽ നല്ല രീതിയിൽ കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമാക്കിയ ഒരു വലിയ ചരിത്രം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വായനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വായന എന്നത് വാസ്തവത്തിൽ നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ എങ്ങനെയായി തീർന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഘടകമാണ്. പി എൻ പണിക്കർ സാറിൻ്റെ പേരിൽ ഇപ്പോൾ കേരള ലൈബ്രറി കൗൺസിൽ വായന വാരം എന്നത് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന കർമ്മപരിപാടിയായി എല്ലാ വായനശാലകളിലും അതുപോലെ എല്ലാ സ്കൂളുകളിലുമൊക്കെ ഈ വായനാ ദിനവും വായന വാരാഘോഷവും വായന പക്ഷാചരണം എന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന കാര്യങ്ങൾ ഗംഭീരമായി നടക്കുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. നിലവിലുള്ള ഈ ഒരു ആവാസ വ്യവസ്ഥ തകരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദർശനത്തിലേക്ക് വായനയുടെ അനുഭവങ്ങൾ മാറാൻ

0: യുദ്ധം, പ്രകൃതിയിലെ ക്ഷോഭം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടി വീണ്ടും വരികയാണ്. അത്തരം സമയത്ത് വായന തികച്ചും അനുഭവ വിനിമയത്തിൻ്റെ, സാമൂഹ്യ നീതിയുടെ, സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഒരു കരുതലായി മാറട്ടെ.
1: വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്ന ഉള്ളൂർ കവിതയിലെ വരികളെ ഓർമ്മിപ്പിച്ച് സ്വയം പ്രകാശിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരത്തിലുള്ളവരെ കൂടി വായിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കവിത എഴുതി അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവും കവിയുമായ ശ്രീ ബി കെ ഹരിനാരായണൻ. കവിത വായന.
2: വെയിലു നോക്കി സമയം പറയുവാൻ വിരുദനായൊരാളുണ്ടായിരുന്നെന്റെ പഴയ കാലത്ത്. നാട്ടിൽ അയാൾക്കൊരു പിടിയുമില്ല ഘടീകാര സൂചികൾ, നരമൊഴികൾ മനസ്സിലാകാത്തൊരാൾ വളവിറക്കത്ത് പാടത്തിരിപ്പുണ്ട്. തവള, ഞണ്ട്, പുഴു, പല്ലിയോടൊക്കെ കളി പറഞ്ഞ് പതിറ്റടീ നേരത്ത്. നടുവളപ്പിലെ മുത്തശ്ശി തഞ്ചുണ്ടിൽ പുതിയൊരു കഥയുണ്ടാകുമെപ്പോഴും. ഒരു വരിയുമെഴുതാനറിയില്ല ഇതുവരെയില്ല പുസ്തക വായന. മുറിവുണക്കും മരുന്നറിയുന്നവർ, മഴ വരും മുമ്പ് തോതറിയുന്നവർ, പഠനമുദ്രകളില്ലാത്തതിൻ പേരിൽ അരികുവൽക്കരിക്കപ്പെട്ട ുപോയവർ, ഇമയനക്കാതൊരായുസ്സുകൊണ്ടവർ, പല പലാവർത്തി വായിച്ച പുസ്തകം പൊടിപിടിച്ചു കിടപ്പുണ്ടതുന്നു ഞാൻ. വെറുതെയെങ്കിലും ഓടിച്ചു നോക്കട്ടെ, പൊടിപിടിച്ചു കിടപ്പുണ്ടതുന്നു ഞാൻ, വെറുതെയെങ്കിലും ഓടിച്ചു നോക്കട്ടെ.
1: പലതരത്തിലുള്ള വായനയെക്കുറിച്ച് അധ്യാപികയും എഴുത്തുകാരിയും തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗവുമായ ശ്രീജ വിധു പറയുന്നത് കേൾക്കാം.
3: ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ വെറും അക്ഷരങ്ങളല്ല വായിക്കുന്നത്. ഒരു മനുഷ്യന്റെ ചിന്തകളെയും അനുഭവങ്ങളെയും ചിലപ്പോൾ ഒരു കാലഘട്ടത്തെയുമാണ് വായിക്കുന്നത്. പുസ്തകങ്ങൾ ഒരുപോലെയല്ല, അതുപോലെ വായനക്കാരും ഒരുപോലെയല്ല. ചിലരുണ്ട് ഒരു പുസ്തകം കയ്യിലെടുത്താൽ താഴെ വയ്ക്കില്ല, ഗുളിക വിഴുകുന്ന ലാഘവത്തിൽ അവർ പുസ്തകം ഒറ്റയടയ്ക്ക് വായിച്ചു തീർക്കും. ചില വരികൾ അവരുടെ തലച്ചോറിലേക്ക് കടക്കും, ചിലത് മനസ്സിലിടം പിടിക്കും, ചിലത് കണ്ണിൽ പോലും കാണാതെ കടന്നുപോകും. എന്നാൽ മറ്റു ചിലരുണ്ട് അവർ മുഴുവൻ വായിക്കില്ല, അവിടെയും ഇവിടെയും ഒന്ന് തൊട്ട് തലോടി കടന്നുപോകും. എന്നിട്ടും എല്ലാം വായിച്ചവരെ പോലെ അഭിപ്രായങ്ങൾ പറയും. പുസ്തകത്തിന്റെ ആഴമറിയാതെ അതിന്റെ അളവ് പറയാൻ ശ്രമിക്കും. മറ്റു ചിലരാകട്ടെ ഓരോ വരിയും ഉൾക്കൊണ്ട് വായിക്കുന്നവരാണ്. എഴുത്തുകാരന്റെ ചിന്തയോടൊപ്പം സഞ്ചരിക്കും, കഥാപാത്രങ്ങളുടെ സന്തോഷത്തിൽ ചിരിക്കും, വേദനയിൽ നൊമ്പരപ്പെടും. ചിലപ്പോൾ ആകാംക്ഷയുടെ ചിറകുകൾ വിരിച്ച് എഴുത്തുകാരനേക്കാൾ മുന്നേ പറക്കും. ഇനിയും ചിലരുണ്ട് പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് മുങ്ങിത്തപ്പുന്നവർ. രചയിതാവ് പോലും ചൂണ്ടിക്കാണിക്കാത്ത അർത്ഥങ്ങൾ അവർ കണ്ടെത്തും. വാക്കുകൾക്കിടയിലെ നിശബ്ദതയും അവർ വായിക്കും. അക്ഷരങ്ങൾക്കപ്പുറമുള്ള ജീവിതം അവർ കാണും. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, അവർ വായിക്കാൻ പോലും ശ്രമിക്കില്ല, കേട്ടറിഞ്ഞതും ഊഹിച്ചതും കൂട്ടിച്ചേർത്ത് വായിച്ചവരെക്കാൾ അറിവുള്ളവരായി നടിക്കും, വിമർശിക്കും, വിധിയെഴുതും, ചിലപ്പോൾ വലിച്ചെറിയും, വല്ലപ്പോഴും ഒരു പ്രഹസനം പോലെ അഭിനന്ദിക്കുകയും ചെയ്യും. ചിലരാകട്ടെ പുസ്തകത്തെ കൈകൊണ്ടുപോലും തൊടില്ല. വായനയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ താല്പര്യമുള്ള മേഖല കണ്ടെത്തുകയാണ്. എല്ലാവർക്കും ഒരേ പുസ്തകമാകണമെന്നില്ല ഇഷ്ടം. ചിലർക്ക് കഥകൾ ഇഷ്ടമാകും, ചിലർക്ക് യാത്രാവിവരണങ്ങൾ, ചിലർക്ക് ശാസ്ത്രം. ലളിതമായ പുസ്തകങ്ങളിൽ നിന്ന് ആരംഭിച്ച് വലിയ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഉചിതം. ഒരു പുസ്തകം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയുന്നതും നല്ലതാണ്. ഒരു പുസ്തകം നിങ്ങളെ മടുപ്പിക്കുന്നുവെങ്കിൽ അത് അവിടെ വെച്ച് നിർത്താൻ മടിക്കേണ്ടതില്ല. കാരണം വായന ഒരു ശിക്ഷയല്ല, അത് ഒരു ആനന്ദയാത്രയാണ്.
4: വായനാമൃതം വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്.

0: നിർവഹണം അഞ്ജു പി അർജുനൻ.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും ബി വസന്തയും പാടിയ ഗാനം. ചിത്രം ചീനവല. ഗാനരചന വയലാർ രാമവർമ്മ. ഈണം പകർന്നത് എം കെ അർജുനൻ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: കാഞ്ചീപുരത്തെ കല്യാണം, ഈ ചിത്രത്തിനു വേണ്ടി സുജാത മോഹന ആലപിച്ച ഗാനം. രാജീവ് ആലുങ്കലിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ചിത്രം ചക്രമുത്ത്, ടിപ്പു, റിമി ടോമി എന്നിവർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

9/15 2026 സംസ്ഥാന ബജറ്റിനെ ആസ്പദമാക്കി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
1: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിന്

0: പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്ക ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യകർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൗരോപാധിയും തിരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5,000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2,000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. PM കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ

0: സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാകും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര സാധ്യത കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപയും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപയും വകയിരുത്തി. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായും മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായും വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.8 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാന ലോകത്തിൽ സ്വയം നവീകരിക്കാനും പുതിയ അറിവുകൾ ആർജിക്കാനും വായന അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എൻ ഫൌണ്ടേഷൻ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച 31st ദേശീയ വായനോത്സവത്തിന്റെ ഭാഗമായ വായനാ ദിനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേന രാജ്യമെമ്പാടും യോഗാ സെഷനുകൾ സംഘടിപ്പിക്കുന്നു. ലേയിലെ ഉയർന്ന പർവ്വതനിരകൾ മുതൽ കാർ നിക്കോബാർ ബീച്ചുകൾ വരെയും തവാങ്ങിന്റെ കിഴക്കൻ അതിർത്തികൾ മുതൽ ദ്വാരക വരെയും യോഗാ ദിന പരിപാടികൾ നടക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. കേരള PSC പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ, കാറ്റഗറി നമ്പർ 034/2025, 339/2025 തസ്തികയിലേക്ക് ഈ മാസം 20 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:20 വരെ തൃശൂർ ജില്ലയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള OMR എഴുത്തു പരീക്ഷയുടെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷാ കേന്ദ്രമായി അനുവദിച്ചിരുന്ന രജിസ്റ്റർ നമ്പർ 10/99/222 മുതൽ 10/99/421 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സമയത്ത് SNM HSS ചാഴൂർ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജർ.

0: ഹാജരാകണം. പരീക്ഷാ കേന്ദ്രം മാറിയത് സംബന്ധിച്ച് വ്യക്തിഗത അറിയിപ്പുകൾ ഉദ്യോഗാർത്ഥികൾക്ക് SMS വഴിയും അവരുടെ PSC പ്രൊഫൈൽ വഴിയും ലഭ്യമാക്കിയിട്ടുണ്ട്. അസാപ് കേരളയുടെ പാലക്കാട് ചാത്തന്നൂർ കേന്ദ്രത്തിൽ നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. NSDC, സെക്ടർ സ്കിൽ കൗൺസിൽ, അസാപ് കേരള എന്നിവയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കോഴ്സ് നടത്തുന്നത്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. നാളെ വരെ അപേക്ഷ സ്വീകരിക്കും. ഫോൺ നമ്പർ 9495999721. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ് കോഴ്സ്. യോഗ്യത 50% മാർക്കോടുകൂടിയ ബിരുദം. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും admissions.kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അപേക്ഷകർ രജിസ്ട്രേഷന് ശേഷം നാളേക്കകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് kau.in/academic notifications/35605 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 04872438551. മറ്റൊരു നമ്പർ 9495037603. ഒരു നമ്പർ കൂടി 89211976643. അവസാന തീയതി നാളെ. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് June 30 വരെ അപേക്ഷിക്കാം. അപേക്ഷകർക്ക് May 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 1950 രൂപയാണ് കോഴ്സ് ഫീസ്. 10ാം ക്ലാസ് പാസ്സായി 2026 May 1 22 വയസ്സ് പൂർത്തിയായവർക്ക് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഗ്രൂപ്പുകളിലേക്ക് അപേക്ഷിക്കാം. 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 2600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്. വിശദവിവരങ്ങൾക്ക് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രേരകന്മാരുമായോ ബന്ധപ്പെടേണ്ടതാണ്. വെബ്സൈറ്റ് kslma.keltron.in, literacymissionkerala.org. ഫോൺ നമ്പറുകൾ 04872365024, അല്ലെങ്കിൽ 9496877913. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശ്ശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: നമസ്കാര. ആകാശവാണി സെ സമാചാർ സന്ധ്യാ കെ സാത്ത് മേ പ്രിയങ്ക അരുണ. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी ने प्रधानमंत्री विकसित भारत रोजगार योजना के अंतर्गत 2400 करोड़ रुपए की प्रोत्साहन राशि का वितरण किया. उन्होंने कहा कि आने वाले वर्षों में भारतीय युवा वैश्विक विकास, नवाचार और उद्यमिता को गति देने में अग्रणी भूमिका निभाएंगे. देश में कोयले से अमोनियम नाइट्रेट बनाने का पहला वाणिज्यिक संयंत्र उड़ीसा के झारसुगड़ा जिले में 25,000 करोड़ रुपए की लागत से स्थापित किया जाएगा. सर्वोच्च न्यायालय ने चिन्हित फुटपाथ पर चलने के अधिकार को मौलिक अधिकार बताया. इसके कार्यान्वयन के लिए एक नियामक निकाय गठित करने को कहा. भारत ने पाकिस्तान पर आतंकवादियों को पनाह और प्रशिक्षण देने तथा तैनात करने का आरोप लगाते हुए उसकी संयुक्त राष्ट्र में कड़ी आलोचना

ആകാശവാണി നമസ്കാരം. സംസ്ഥാന ബജറ്റ് ഒരു അവലോകനം. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നരേന്ദ്രമോഹൻ. സംസ്ഥാനത്ത് പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷമുള്ള ആദ്യ ബജറ്റാണ് ധനകാര്യ വകുപ്പിന്റെ

ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. യു ഡി എഫിന്റെ പ്രഖ്യാപിത നയമായ അടിസ്ഥാന സൌകര്യ വികസനവും ജനക്ഷേമവും സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. അഞ്ചുവർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും യു ഡി എഫ് സർക്കാരിന്റെ ബജറ്റെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുതുയുഗ കേരളം എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, കൃഷി, തീരദേശ വികസനം എന്നിവയ്ക്കാണ് പ്രധാന മുൻഗണന നൽകിയിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശത്തെയും ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ച് തുറമുഖ അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കാനായി 400 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് വിഭാവനം ചെയ്ത മിഷൻ സമുദ്ര പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായി ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയത്തിനായി 50 കോടി രൂപയും വിഴിഞ്ഞം ബേപ്പൂർ തുറമുഖങ്ങളുടെ വികസനവും ഒരു വർഷത്തിനുള്ളിൽ ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. തീരദേശത്തെയും ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു ആഗോള സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. റോഡ്, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് ശക്തമായ ഒരു മാരിടൈം സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പുതിയ കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കി മാറ്റുന്നതിനൊപ്പം വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമിട്ടുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രം, തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികൾക്കുള്ള സംവരണം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയവും ഭൂമിയുടെ കൃത്യമായ വിവരശേഖരണത്തിനായി ലാൻഡ് ബാങ്കും യാഥാർത്ഥ്യമാക്കുകയാണ് ബജറ്റിലെ സുപ്രധാന തീരുമാനം. കൂടാതെ നിലവിലെ ഭൂനിയമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 2 ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. കേരളത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി വരുന്നു. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ പ്രമുഖ വിദേശ സർവകലാശാലകളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി നിലവിലുള്ള സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തും. ആഗോളതലത്തിലെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള പഠനാവസരങ്ങൾ ലഭ്യമാകും. സമകാലികമായ അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ സർക്കാർ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങളെ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷനായാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പ്രവർത്തിക്കുക. ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിക്കുക, ഭാവിയിലേക്ക് ആവശ്യമായ നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക, വ്യവസായ അക്കാദമിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻഗണനാ മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് ഈ മിഷൻ പൂർണ്ണ പിന്തുണ നൽകും. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം, ഹരിത സമ്പദ്വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്, ടൂറിസം, അന്താരാഷ്ട്ര തൊഴിൽ മേഖലകൾ എന്നിവയ്ക്കാണ് ഈ മിഷൻ പ്രത്യേക മുൻഗണന നൽകുന്നത്. ഈ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തെ ഒരു ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുന്നതിനായി 200 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കും. കൂടാതെ സംസ്ഥാനത്തെ സ്പേസ് പാർക്ക് പദ്ധതിക്കായി 5 കോടി രൂപയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും KSRTCയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കി. അങ്കണവാടി ജീവനക്കാരുടെ അടക്കമുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കളെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവുകൾ ഇവിടെ പ്രയോജനപ്പെടുത്താനുമുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. കിഫ്ബി അഴിച്ചുപണിയുമെന്ന സൂചന നൽകിക്കൊണ്ട് അതിന്റെ നടത്തിപ്പ് പഠിക്കാൻ കമ്മിറ്റിയെ വയ്ക്കുമെന്നും ബജറ്റ് പറയുന്നു.
തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് സതേൺ കേരള എക്കണോമിക്

കോറിഡോറും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാക്ക ജില്ലകളായ കാസർഗോഡിനും വയനാടിനും ഇടുക്കിക്കുമായി പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചെലവുകൾക്കായി 10 കോടി രൂപ പ്രാഥമികമായി മാറ്റിവച്ചു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. സ്ത്രീകൾക്കുള്ള സൌജന്യ ബസ് യാത്രയ്ക്കായി 600 കോടി രൂപ വകയിരുത്തി. കൂടാതെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകും. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ തുടരുന്നതിനും ദുർബല വിഭാഗങ്ങളെ സഹായിക്കുന്നതിനുമായി 14,500 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ശക്തിപ്പെടുത്തി കൂടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള സമുദ്ര ലോജിസ്റ്റിക്സ് വികസനത്തിനും തീരദേശ അടിസ്ഥാന സൌകര്യങ്ങൾക്കും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നീക്കിവച്ചിരിക്കുന്ന വൻ നിക്ഷേപം സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്താകും. ഇതോടൊപ്പം വ്യവസായം, സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ നിക്ഷേപം ആകർഷിച്ച് യുവാക്കൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും റോഡുകൾ, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, നൈപുണ്യ പരിശീലനം എന്നിവ മെച്ചപ്പെടുത്താനുമുള്ള വിപുലമായ പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2,076 കോടി രൂപ മാറ്റിവച്ചു. ഹരിപ്പാടും തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ 100 കോടി രൂപ നീക്കിവച്ചതിനൊപ്പം കാസർഗോഡ്, ഇടുക്കി, മഞ്ചേരി മെഡിക്കൽ കോളേജുകളുടെ വികസനവും മലപ്പുറത്ത് പുതിയ ക്യാൻസർ സെന്ററും പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ് പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജീവനക്കാരുടെ DA, DR എന്നിവ മുടക്കം കൂടാതെ നൽകും. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തത പരിശോധിച്ച് NPS സംവിധാനം പരിഷ്കരിക്കും. ശമ്പള പരിഷ്കരണം ഉടനുണ്ടാകുമെന്നും പ്രഖ്യാപനമുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1,535 കോടി രൂപ നീക്കിവച്ചപ്പോൾ റബ്ബറിന്റെ തറവില 250 രൂപയായി ഉയർത്തിയത് കർഷകർക്ക് വലിയ ആശ്വാസമായി. കൂടാതെ വന്യജീവി മനുഷ്യ സംഘർഷം പരിഹരിക്കാൻ 192 കോടി രൂപ മാറ്റിവയ്ക്കുകയും തീരദേശ നിവാസികളിൽ പട്ടയം ലഭിക്കാത്ത എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് സെന്റർ സ്ഥാപിക്കും. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. വ്യവസായ ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന ലാൻഡ് റിഫോംസ് പദ്ധതിയും പുതിയ സാങ്കേതികവിദ്യകൾ പ്രോത്സാഹിപ്പിക്കാൻ 50 കോടി രൂപ വകയിരുത്തിയുള്ള ജെൻസി സ്റ്റാർട്ടപ്പ് പദ്ധതിയും ഈ ബജറ്റിന്റെ സവിശേഷതകളാണ്. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ മേഖലകളെ ബന്ധിപ്പിച്ച് ആഗോള ഫർണിച്ചർ ഹബ്ബും 10 കോടി രൂപ ചെലവിൽ ഗ്ലോബൽ ഗോൾഡ് ഹബ്ബും സ്ഥാപിക്കുന്നതിനൊപ്പം കോഴിക്കോട് സൈബർ പാർക്ക് ഇൻഫോ പാർക്ക് നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം അംഗീകരിച്ചുകൊണ്ട് വയനാട് ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കും. ഗതാഗത മേഖലയിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സൌജന്യ ബസ് യാത്ര കാരണം KSRTC ക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ 600 കോടി രൂപ അനുവദിക്കുകയും തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരിമരുന്നിനെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി, ക്യാമ്പസുകളിലെ പെൺ സൌഹൃദ സൌകര്യങ്ങൾ, പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ള കമ്മീഷൻ എന്നിവയും ബജറ്റിന്റെ പ്രധാന ഭാഗങ്ങളാണ്. സാംസ്കാരിക കായിക മേഖലകളെയും ബജറ്റ് ചേർത്തുപിടിക്കുന്നു. കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ JC ഡാനിയേൽ ഫിലിം സിറ്റിയും ചിത്രനഗരവും, കോഴിക്കോട് MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക്, തൃശൂരിൽ ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാദമി, മലബാറിൽ അത്യാധുനിക ഫുട്ബോൾ സ്റ്റേഡിയം എന്നിവ പ്രധാന പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ, ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. അന്തരിച്ച നടൻ സലീംകുമാറിന് സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തി. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കഴം പള്ളി, മണ്ണാറശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൌകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്ന പദ്ധതി ആവിഷ്കരിക്കും. സംസ്ഥാനത്തെ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ് കേരളം, MSME ഗ്രോത്ത് സ്കീം തുടങ്ങിയവയും കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലെത്തിക്കാൻ ബ്രാൻഡ് കേരളം എന്ന പദ്ധതിയും നടപ്പിലാക്കും. കാർഷിക മേഖലയുടെയും ഗ്രാമീണ മേഖലയുടെയും ഉണർവിനായി വൺ കേരള കരുതൽ മിഷനും പുതിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10,000 പുതിയ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ സർക്കാർ പിന്തുണ നൽകും. AI, ഓട്ടോമേഷൻ, ഡിജിറ്റൽ ടെക്നോളജി, ഇ കോമേഴ്സ് മേഖലകളിൽ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട്

നേരിടുന്ന സംരംഭങ്ങൾക്കായി റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചലഞ്ച് ഫണ്ട് എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. IIT മാതൃകയിൽ റിസർച്ച് പാർക്കുകൾ സ്ഥാപിച്ച് സർവകലാശാലകളെയും വ്യവസായ മേഖലയെയും ബന്ധിപ്പിക്കും. ഗവേഷണ ഫലങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിയും. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന കേരളത്തിൽ അവരുടെ കഴിവുകളും അനുഭവങ്ങളും സാമ്പത്തിക രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നതിനായി സിൽവർ ഇക്കോണമി എന്ന ആശയം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകി കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും പുതിയ അജണ്ടയുമായി കേരള സർക്കാർ അവതരിപ്പിച്ച 2026-27 പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാടിന്റെ പ്രഖ്യാപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ, പ്രതിസന്ധികൾക്കിടയിലും പശ്ചാത്തല വികസനത്തിനും നവകേരള നിർമ്മിതിക്കും മുൻഗണന നൽകുന്നതിനൊപ്പം സാധാരണക്കാരുടെ ജീവിത നിലവാരമുയർത്താനും ലക്ഷ്യമിടുന്നതാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ഈ പുതുക്കിയ ബജറ്റ്. സർക്കാർ നേരത്തെ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ച് രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. സാധാരണ വാർഷിക ബജറ്റിനപ്പുറം സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ വികസന നയരേഖയായാണ് ഈ ബജറ്റിനെ സർക്കാർ കാണുന്നത്. പുതുയുഗ കേരളം എന്ന ആശയത്തെ മുൻനിർത്തി തൊഴിൽ സൃഷ്ടി, നിക്ഷേപം, വിജ്ഞാന സമ്പദ്വ്യവസ്ഥ, സമുദ്ര സമ്പദ്വ്യവസ്ഥ, സാമൂഹ്യ സുരക്ഷ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം എന്നിവയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, വയോജനക്ഷേമം, സ്ത്രീ ശാക്തീകരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് തുടർച്ചയായ പിന്തുണ ഉറപ്പാക്കുമെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ഭാവി വികസനത്തെ പുനർനിർവചിക്കാനുള്ള ശ്രമമാണ് 2026-27 ബജറ്റ്. വിഴിഞ്ഞ മുതൽ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ വരെ, സമുദ്രവികസനം മുതൽ സ്പേസ് ഇക്കോണമി വരെ, ക്ഷേമം മുതൽ നിക്ഷേപം വരെ വ്യാപിച്ചു കിടക്കുന്ന സമഗ്ര വികസന കാഴ്ചപ്പാടാണ് ഈ ബജറ്റിന്റെ സവിശേഷതയെന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം സംസ്ഥാന ബജറ്റിനെക്കുറിച്ച് പ്രതിപക്ഷ കക്ഷികൾക്ക് ഭിന്നാഭിപ്രായമാണുള്ളത്. ബജറ്റ് വികസന രേഖയല്ലെന്നും കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് ധവളപത്രത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ച UDF സർക്കാർ ബജറ്റിൽ വൻകിട പ്രഖ്യാപനങ്ങൾ നടത്തിയത് പരസ്പര വിരുദ്ധമാണ്. LDF സർക്കാർ ഖജനാവിൽ ആവശ്യത്തിന് പണം കരുതി വെച്ചിട്ടാണ് പടിയിറങ്ങിയത് എന്നതിന്റെ തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ബജറ്റ് കേവലം മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും സംസ്ഥാനത്തെ കടക്കണിയിൽ നിന്നും കരകയറ്റാൻ ഇതിൽ യാതൊരു ദിശാബോധവുമില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉൽപാദനപരമായ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനു പകരം കടം വാങ്ങി ചെലവഴിക്കാനുള്ള മുൻ സർക്കാരിന്റെ അതേ പാത തന്നെയാണ് ഈ സർക്കാരും തുടരുന്നതെന്ന് V. മുരളീധരൻ MLA വിമർശിച്ചു. നിങ്ങൾ കേട്ടത് സംസ്ഥാന ബജറ്റ് ഒരു അവലോകനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്ത്. 6:15 പ്രഭാതവന്ദനം, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, ബിജു നാരായണൻ പാടിയത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: കഥകൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഐശ്വര്യ. ആദ്യ കഥ ലക്ഷം.
1: അക്കൊല്ലം പത്താംതരം പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വിജയം 63%. അതിൽ 60% മാർക്കുകളോടെ പാസായി. ഏതു കോളേജിൽ വേണമെങ്കിലും ചേരാം. ഒരു പ്രിൻസിപ്പളും പോ എന്ന് പറയില്ല. വാരിയെടുത്ത് മുത്തി ഇന്റർമീഡിയറ്റിന് ചേർക്കും. പോയ നൂറ്റാണ്ടിൽ ഇന്റായിരുന്നു ഫാഷൻ. പിന്നീടാണ് പ്രീ ഡിഗ്രി വന്നത്. എന്നാൽ കലാലയത്തിൽ പ്രവേശിക്കാ എന്ന് പിതാവ് ഉപദേശിച്ചു. പക്ഷേ മടിയായിരുന്നു. 10 ക്ലാസ് പഠിച്ചുണ്ടാക്കുന്നതിലും 10 മടങ്ങ് പണിയാണ് 4 വർഷം BA വായിക്കുന്നതെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നതിനാലാണ് പൈതൃകം വച്ചു നീട്ടിയ ഓഫർ തിരസ്കരിച്ചത്. വയ്യാവേലിക്ക് മുതിരാതിരുന്നത്. മനുഷ്യൻ വേലിമേൽ വീണാലും വേലി മനുഷ്യനേൽ വീണാലും പരിക്ക് മനുഷ്യനാണല്ലോ. എന്നാൽ പഠിക്കുക വേണ്ട, പോക്കറ്റ് മണിയും വേണ്ട എന്നായി പിതാവ്. അത് തുലവും കഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പീടികയിൽ കണക്കെഴുതാൻ നിന്നോ എന്ന് പറഞ്ഞു. പറ്റിയ ഇരിപ്പിടവും തന്നു. കണക്ക് പുസ്തകത്തിൽ അക്കങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം പലവ്യഞ്ജനം പൊതിയാൻ വാങ്ങിയ പഴയ കടലാസു കൂമ്പാരത്തിൽ ഒരു തുടർക്കഥ വായിക്കാനിടയായത്. മധ്യത്തിൽ ഒരധ്യായമായിരുന്നു. കാമുകിയുടെ ചാരിത്രത്തിൽ ശങ്കാലുവായ ചക്കു എന്ന കമിതാവ് കുലടയുടെ മുടി ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിന് കഠോരയോങ്ങുന്നിടത്ത് വച്ചാണ് സർഗം അവസാനിച്ചത്. തുടരും എന്നുമുണ്ടായിരുന്നു. മനസ്സ് വേഭതുപൂണ്ടു. അവൻ അവളെ കുത്തിയോ കാമുകി മരിച്ചോ? കൺഫ്യൂഷനായി. കണക്കെഴുതുന്നത് മാറ്റിവെച്ച് കടലാസിന്റെ കൂമ്പാരം പരതി. അടുത്ത ലക്കം കിട്ടി. ദൈവങ്ങൾക്ക് പുഷ്പം, കാമുകി മരിച്ചിട്ടില്ല. നീലിമയിൽ നിന്ന് ഒരു കൈ ഇറങ്ങി വന്ന് കാമുകന്റെ കൈയിലെ കഠാര തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നു. അതോടെ കഥയോട് കമ്പമായി. ഒറിജിനൽ സാധനങ്ങൾ എഴുതാൻ ഉത്തേജനമായി. മറ്റവൻ എഴുതുന്ന പന്നാസ് വായിക്കുന്നതിനു പകരം സ്വന്തമായി നയിച്ചുണ്ടാക്കി എഴുതി ആയത് വായിക്കാനായി വായു. ഒരു പേജ് കണക്കെഴുത്തും ഒരു ചെറുകഥയുമായി ദിവസങ്ങൾ അസ്തമിച്ചു. തുടരനിലേക്ക് പ്രവേശിക്കുന്നത് വരട്ടെ, ചെറുകഥ അച്ചടിച്ചു വരട്ടെ. ഇരുന്നിട്ടാവാം കാലു നീട്ടുന്നത്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്നാദി സൂക്തങ്ങൾ മനസ്സുപദേശിച്ചു. എഴുതിയ കഥകളെല്ലാം പല പത്രമാപ്പീസുകളിലും തിരിച്ചുവന്നു. എഴുത്തു മിക്കവാറും നിന്നു എന്ന ഘട്ടത്തിലാണ് തിരസ്കരണത്തിന്റെ ദീർഘമായ ശൃംഖലയിൽ ഒരു കൊളുത്തുമാതിരി ഒരു കഥ അച്ചടിച്ചു വന്നത്. പകർപ്പവകാശം പ്രസാധകന്, പ്രതിഫലം 7 രൂപ. പ്രോത്സാഹനമായി. കണക്കെഴുത്തുപോലും കഥാരൂപത്തിലായി. തിരസ്കരണത്തിന്റെ ശതമാനം തലകുത്തി വീണ് എഴുന്നേൽക്കാനാവാതെ കിടന്നു. സൃഷ്ടിക്ക് 100% അംഗീകാരം. കണക്കെഴുത്തുപേക്ഷിച്ച് പിതൃക്കളെ തള്ളിപ്പറഞ്ഞ് അടുത്ത പട്ടണത്തിലേക്ക് നീങ്ങി. മുറിയെടുത്ത് തുടരനിൽ കൈവച്ചു. വെച്ചടി വെച്ചടി നോവലായിരുന്നു. 5 പത്രമാസികകളിൽ ഒരേ സമയം തുടരന്മാർ വന്ന ഒരു കാലമുണ്ടായിരുന്നു. മൊത്തം സാധനത്തിനും പേര് എന്റെ സംതൃപ്തിയുടെ വസന്തം. ഇവനെ അനുകരിച്ചാണ് അമേരിക്കൻ വർക്കിയായ ജോൺ സ്റ്റൈൻബെക്ക് ഞങ്ങളുടെ അസംതൃപ്തിയുടെ ശിശിരം എന്ന് തന്റെ ഒരു ഗ്രന്ഥത്തെ നാമകരണം ചെയ്തത്. ദ വിന്റർ ഓഫ് അവർ ഡിസ്കണ്ടന്റ്. കഥകൾ ധാരാളമായി പുറത്തുവന്നപ്പോൾ പുസ്തകശാലക്കാർ പിടികൂടി. 20, 25, 30% റോയൽറ്റി. കൊല്ലത്തിൽ 6 മാസത്തിൽ 3 മാസത്തിലൊരിക്കൽ കണക്ക് തീർക്കും. അഡ്വാൻസ് എന്ത് വേണം? ചിന്തിച്ചു നോക്കിയപ്പോൾ ഒരു കെണി. റോയൽറ്റി അടിസ്ഥാനത്തിലാവുമ്പോൾ മുഴുവൻ സമയവും കണക്ക് വയ്ക്കാൻ വേണ്ടി വരുമെന്ന് വന്നു. എഴുത്തു നടക്കില്ല, മൊത്തക്കച്ചവടമായാലോ? അഭികാമ്യമെന്നാർ പുസ്തകശാലക്കാർ. 2000, 3000, 5000 കഥാസമാഹാരങ്ങളും നോവൽ ബുക്കുകളും തീരെഴുതി രൗദ്രഭീമമായ ഒരു തുക മറ്റുപേരുടെ നിക്ഷേപങ്ങളെ മുടക്കി ബാങ്കിൽ വിലങ്ങനെ കിടന്നു. വളരെ കാലത്തേക്ക് തുടർച്ചയായി നടുനിവർത്താമെന്നായി. പണത്തിനു പണം, പേരിനു പേര്, വിവാഹാലോചനയ്ക്ക് യുവതികൾ, നിവസിക്കാൻ ബംഗ്ലാവ്, തൊഴുത്തു നിറയെ പശുക്കൾ. എന്നിട്ടും വിചാരിച്ച പോലെ നടന്നില്ല. സാമാന്യം ധൂർത്തനായി ജീവിച്ചതിനാലും ഇടയ്ക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിനാലും ധനം ക്ഷണത്തിൽ ക്ഷയിച്ചു വന്നു. പിന്നീടത് തീരെ ഇല്ലാതായി. ബംഗ്ലാവും പശുക്കളും വിറ്റുപോയി. ആ സംഖ്യയും തീർന്നു. വീണ്ടും നോവലെഴുതാതെ ഗതിയില്ല എന്നായി. എഴുതാൻ ആശയങ്ങളും പ്ലോട്ടുകളും മനസ്സിൽ ധാരാളമുണ്ട്. നല്ല വിലയും കിട്ടും. പക്ഷെ മടി, ആലസ്യം, ലെതാർജി. അനന്തമായ പുറങ്ങൾ നഗ്നമായ കൈകൊണ്ടെഴുതി നക്കലുണ്ടാക്കണം. പിന്നീടത് പകർത്തണം. ക്രമേണ ചത്തുപോകും. അപ്പോൾ ഒന്നും എഴുതിയില്ലെങ്കിലും കാല

0: കാലക്രമേണ അതുതന്നെ സംഭവിക്കുമെന്നും തമ്മിൽ ഭേദം എഴുതി മരിക്കുകയാണെന്നും യുക്തി ഉപദേശിച്ചു. എന്നാൽ എഴുതി മരിക്കുക തന്നെ, ഇന്ന് വിശ്രമിച്ച് നാളെ തുടങ്ങുക തന്നെ. ഒരു നോവലിനുള്ള ചിന്തകൾ മനസ്സിൽ ചിന്തേറിട്ട് മയപ്പെടുത്തുമ്പോൾ ചലച്ചിത്രഗാനവുമായി നിരത്തിലൂടെ ഒരു വാൻ പോകുന്നത് കണ്ടു. വിശേഷം തിരക്കിയപ്പോൾ സംസ്ഥാനത്തെ ഭാഗ്യക്കുറിയുടെ ഷീട്ട് വിൽക്കുന്ന വാഹനമാണ്. എന്നിട്ടാണ് വാഹനം മടങ്ങുമ്പോൾ 100,000 രൂപ സമ്മാനം കിട്ടുന്ന കുറിയുടെ ഒരു നറുക്കെടുത്തു. നറുക്കെടുപ്പിന്നാൾ ആശിച്ച ലക്ഷം കിട്ടി. എഴുത്തു നിർത്തി. ഈ പണി നേരത്തെ ആവാമായിരുന്നു. എഴുതി എഴുതി കൈകേടുവരുത്തേണ്ടിയിരുന്നില്ല. ധനം തുകയായി ബാങ്കിലിട്ടു. 8.5% പലിശ. പലിശ കൊണ്ട് തന്നെ ജീവിക്കാം. ഒന്നൊഴിച്ച് എല്ലാ പ്രശ്നവും ഈ ലക്ഷം തീർത്തു തന്നു. ലക്ഷം തന്നെയായിരുന്നു ആ പ്രശ്നം. വിൽപത്രത്തിൽ ഇവനെ ആർക്ക് നീക്കിവയ്ക്കും? അതാ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി അദ്ദേഹം വരുന്നു.
1: അടുത്ത കഥ ഫുട്ബോൾ.
0: 25 മൈൽ

0: പലിശ കൊണ്ട് തന്നെ ജീവിക്കാം. ഒന്നൊഴിച്ച് എല്ലാ പ്രശ്നവും ഈ ലക്ഷം തീർത്തു തന്നു. ലക്ഷം തന്നെയായിരുന്നു ആ പ്രശ്നം. വിൽപത്രത്തിൽ ഇവനെ ആർക്ക് നീക്കിവയ്ക്കും? അതാ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി അദ്ദേഹം വരുന്നു.
1: അടുത്ത കഥ ഫുട്ബോൾ.
0: 25 മൈൽ ദൂരെ നിന്നാണ് ഫുട്ബോളിന്റെ മക്കളായ റാവുത്തരും കൂട്ടുകാരും വന്നത്. ഉദ്ദേശം ഞങ്ങളുടെ ടീമിന് 1-2 പാഠങ്ങൾ പഠിപ്പിക്കുക എന്നതായിരുന്നു. വെല്ലുവിളി റാവുത്തരുടെ അറ്റത്തു നിന്നുമാണ് വന്നത്. ജില്ലയിലുള്ള എല്ലാ ഫുട്ബോൾ ടീമുകളെയും ഒന്നിനുശേഷം മറ്റൊന്നായി തോൽപ്പിച്ച് ചാമ്പ്യൻ പീഠം കയറുക എന്നതായിരുന്നു കുറച്ചു മാസങ്ങളായി റാവുത്തരുടെ സ്വപ്നം. പന്തുകളി വൃത്തങ്ങളിൽ റാവുത്തരെക്കുറിച്ചുള്ള കഥകൾ ഒന്നിലധികമാണ്. പ്രേമനൈരാശ്യം വഴി ആത്മഹത്യയോളം എത്തിയ മനസ്സിനെ അവിടെ നിന്നും പിൻവലിപ്പിക്കാനാണ് ഫുൾ ടൈം പന്തുകളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നൊരു മൊഴിയുണ്ട്. മോൻ കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുക്കണം എന്ന് ബാപ്പയ്ക്ക് ഒരു കണ്ണുണ്ടായിരുന്നത്രേ. മോൻ സഹകരിച്ചില്ല. പണി പലതു നോക്കിയിട്ടും മോൻ 9 ക്ലാസ്സിൽ കിടന്ന് പന്തിന്റെ പിന്നാലെ പമ്പരം ചുറ്റുകയാണ് ചെയ്തത്. പന്തായി പോട്ടെ എന്ന് ബാപ്പ ശപിച്ചു അത്രേ. ശാപമോചനത്തെപ്പറ്റി റാവുത്തർ പുരാണം മൂകമാണ്. 3 വർഷം മുമ്പ് ശപിച്ചെന്ന് മുതൽ മോൻ പന്തിന്റെ പുറകെ തന്നെയാണ്. ശമ്പളം കൊടുത്താണ് സുന്ദരൻ ടീമിനെ പുലർത്തുന്നത്. ക്യാപ്റ്റൻ താൻ തന്നെ. വെല്ലുവിളിക്കാൻ ടീമുകളെ കിട്ടാത്ത അവസരത്തിൽ രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്നും കൂലി കാളയെടുത്ത് റൈവൽ ടീമുണ്ടാക്കി അവരോട് ഏറ്റു ജയിക്കുകയാണത്രേ പതിവ്. കൂടുതൽ പണം ചെലവുള്ള ഒരേർപ്പാട്. കളിക്കാനും പണം, കരാറനുസരിച്ച് തോൽക്കാനും പണം. ഉഗ്രനെ വെട്ടിച്ച് അക്കാലം അത്രയും ഞങ്ങൾ കഴിയുകയായിരുന്നു. പൊതുവെ നല്ല കളിക്കാർ എന്ന് ഞങ്ങൾക്കിടയിലുള്ള ധാരണ ഞങ്ങളെപ്പറ്റി റാവുത്തർക്കും ഉണ്ടായിരുന്ന മാതിരിയായിരുന്നു. വന്നാൽ ഒരു കാൽ നോക്കാം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ വിളി വന്നു. തപാൽ വഴിക്കാണ് വന്നത്. ഇന്ന തീയതി 5 മണിക്കാണ് റാവുത്തർ ടീം ഫുട്ബോൾ മത്സരത്തിൽ ഞങ്ങളെ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ? കളിച്ച് കളിച്ച് ബാപ്പയെ തൊട്ടാണ് കളിച്ചിരിക്കുന്നത്. ധൈര്യമില്ലെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞില്ല. 4 മണിയുടെ പാസഞ്ചറിനാണ് ടോർപിഡോസ് യുദ്ധഭൂമിക്ക് പുറത്ത് തീവണ്ടി സ്റ്റേഷനിൽ തിരനോക്കാതെ പ്രവേശിക്കുന്നത്. പന്തുമായി താതാത്മ്യം പൂകിയ പോലിരുന്നു റാവുത്തരുടെ വെളുത്തുതടിച്ച കുറിയാകാരം. അതിവേഗത്തിൽ അദ്ദേഹം ഓടുകയാണെങ്കിൽ പന്തെന്ന് തന്നെ തോന്നും. മത്സരത്തിന്റെ വേഷത്തിലാണ് എല്ലാവരും. വെള്ളമുറിയൻ കാലുറയും ചുകന്ന ബനിയനും. ഒരാൾ മാത്രം വേറിട്ടു നിന്നു. പൊക്കം കൂടിയ ഒരു കോമളൻ. അദ്ദേഹം സൂട്ടിലാണ്. ടോർപിഡോസിന്റെ മാനേജറാണെന്ന് തോന്നിച്ചു. മറ്റൊരു ശമ്പളക്കാരൻ. കുശലത്തിനും കൂൾ ഡ്രിങ്ക്സിനും ശേഷം ഒരു ചെറിയ ആൾക്കൂട്ടത്തിന്റെ അകമ്പടിയോടുകൂടി സംഘം പോർക്കളത്തിലെത്തി. വഴിനീളെ റാവുത്തർ മാനേജറുമായി ധൃതിയിൽ രഹസ്യ സംഭാഷണമായിരുന്നു. ഒരു പുല്ലും വരാനില്ലെന്ന മാതിരി മാനേജർ കൈമുദ്രകൾ കാണിക്കുന്നുണ്ട്. എത്ര ഗോളിൽ ഒതുങ്ങും കളിയെന്നായിരുന്നു ഞങ്ങളുടെ പേടി. വമ്പിച്ച ഒരു ജനാവലി ഗ്രൗണ്ടിനു ചുറ്റും കൂട്ടം കൂടി നിന്ന് കണ്ടവർക്കൊക്കെ ജയ് വിളിച്ചുകൊണ്ടിരുന്നു. കളി തുടങ്ങി. കേവലം പന്തു നിയന്ത്രണത്തിനും കുറിക്കുകൊള്ളുന്ന ഷോട്ടിനും മിന്നൽ പാസിംഗിനും പേർകേട്ട് പത്മവിഭീഷണ ബിരുദം 3-ാം ക്ലാസ് വാങ്ങി ഇരു ടീമുകളും പന്തുമായി പരസ്പരം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ 17-ാം മിനിറ്റിൽ ഗോൾ റാവുത്തരുടെ ടീമിനെതിരായി തിരിഞ്ഞ് ഒരു പെനാൽറ്റി ക്ലിക്ക് പ്ലോ എന്ന് അവരുടെ ഗോളിൽ മുളഞ്ഞു. ജനം കൂവി. അടികൊണ്ട മാതിരി റാവുത്തരുടെ മുഖം ചുളുങ്ങി. അയാൾ നേരെ നോക്കിയത് ഗ്രൗണ്ടിന്റെ വക്കിൽ തൂങ്ങി നിന്നിരുന്ന മാനേജരുടെ മുഖത്തേക്കായിരുന്നു. മാനേജർ എന്തോ ആംഗ്യം കാണിച്ചു. റാവുത്തർ തലകുലുക്കി. സംഭവം എന്തായിരിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. വീണ്ടും 29-ാം മിനിറ്റിൽ പന്ത് ഇടത്തുപോയി വലതുമാറി ചാടിക്കെട്ടി ചവിട്ടി വലിഞ്ഞമർന്ന് മുകളിൽ പാറി മുന്നോട്ടാഞ്ഞ് റാവുത്തറുടെ ഗോൾ വലയത്തിൽ കുറ്റിക്ക് തട്ടി പുറകോട്ട് തെറിച്ച് ഞങ്ങളുടെ ടീമിലെ ഒരു നിരപരാധിയുടെ തലയിൽ തട്ടി തിരിച്ചുപോയി ഗോളിൽ വീണു. ജനം നീട്ടിക്കൂവി. സ്കോർ 2-0. ഹാഫ് ടൈം വിസിൽ വിളിച്ചപ്പോൾ റാവുത്തർ നേരെ ഓടിയത് മാനേജറുടെ അടുത്തേക്കാണ്. ഞാൻ പിന്നാലെ ഓടി, ഒന്നുമറിയാത്തവനെ പോലെ. തെല്ല് ദൂരത്തു നിന്ന് തിരിഞ്ഞു കളിക്കുമ്പോൾ ഇങ്ങനെ വചനങ്ങൾ നടക്കുന്നത് കേട്ടു. റാവുത്തർ, എതുക്കടാ നാം ഇങ്ങേ വന്നോ? എല്ലാം മുടിഞ്ഞതില്ല. മാനേജർ, വരുത്തപ്പെടാതിക, എല്ലാം ശരിയായിടും. ഇതിരിക്കെ നമ്മ കയ്യിലേ. മാനേജർ കാലുറയുടെ കീശയിൽ നിന്നും ഒരു ചെറിയ കുപ്പിയെടുത്ത് പൊക്കിക്കാണിച്ചു. 6 ഔൺസിന്റെ ഒരു മരുന്നുകുപ്പി. എന്തോ

0: ദ്രാവകം നിറച്ചിരിക്കുന്നു. അയാൾ കുപ്പി തുറന്നു പിടിച്ച് ഗ്രൗണ്ടിൽ കയറി ഗോൾ പോസ്റ്റ് മുതൽ ഗോൾ പോസ്റ്റ് വരെ വളഞ്ഞും പുളഞ്ഞും ഓടി. പൊട്ടം കളിച്ച് പിന്നാലെ ഞാനും. കുപ്പിയിലെ വെള്ളം അയാൾ ഗ്രൗണ്ടിൽ തളിക്കുന്നു. ശക്തിയായ എന്തോ മന്ത്രവും ഉരുവിടുന്നുണ്ട്. വലിയൊരു ഡോസ് ഞങ്ങളുടെ ഗോൾ മുഖത്ത് വീഴ്ത്തിയ ശേഷം തിരിച്ചോടി റാവുത്തറുടെ അടുത്തേക്ക് പോയി അയാൾ പറഞ്ഞു, മുടിച്ചിട്ടെ? സത്യമാ? റാവുത്തർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ എന്നാണേ, ഭയപ്പെടാമേ, പോങ്കേ. നാരങ്ങാവെള്ളത്തിനു ശേഷം കളി തുടരുന്നു. ഇപ്പോൾ റാവുത്തരുടെ ഉപായം തല്ലല്ല, തടവായിരുന്നു. മാനേജരുടെ മന്ത്രം ഫലിച്ചോട്ടെ എന്ന ഭാവമായിരുന്നു. വെറുതെ ഓടി കാറ്റ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് 47-ാം മിനിറ്റിൽ ഞങ്ങളുടെ ഔട്ട്സൈഡ് ലിഫ്റ്റിന് ഇൻസൈഡ് റൈറ്റിൽ നിന്നും ഒരു നീളൻ പാസ് കിട്ടി. അവനത് തോണ്ടി ഒരേറ് റാവുത്തരുടെ ഗോളിയുടെ തലയ്ക്കു മുകളിലൂടെ പന്ത് ഒഴുകിപ്പോയി. ജനം ദീർഘനേരം കൂവി. റാവുത്തർ കുറുകെ കുതിച്ച് മാനേജരുടെ അടുത്തെത്തി. എന്നിട്ട് വിലപിച്ചു, ഇതുക്കടാ ഇന്ത പശങ്കക്കിട്ടെ പന്താടറതുക്ക് നീ ശൊന്നേങ്കിട്ടെ എല്ലാം തുളച്ച്. ഇത് താൻ ലാസ്റ്റ് ഗോളണ്ണേ. ഇനിമേൽ എല്ലാം അന്ത കാലി പശങ്കൾക്ക് താൻ. മാനേജർ ധൃതിയിൽ കുശുകുശുത്തു. ഉൻ മന്ത്രം ഫലിക്കുമോണ്ണേ? പിന്നെ എന്നാ, ഇന്ത നാൾ വരെയും ഫലിച്ചിട്ടില്ലയോണ്ണേ. റാവുത്തർ വിവശനായി തിരിഞ്ഞോടി സെന്ററിൽ വന്ന് പന്ത് തട്ടി. നിമിഷങ്ങൾക്കകം സാധനം അദ്ദേഹത്തിന്റെ പെനാൽറ്റി ഏരിയയിൽ കിടന്ന് കളിക്കുകയായി. പന്ത് സ്വയം കളിക്കുകയാണെന്നും കളിക്കാർ കാണികളാണെന്നും തോന്നി. 59-ാം നിമിഷം. ചടങ്ങില്ലാതെ മുന്നറിയിപ്പില്ലാതെ ഓർക്കാപ്പുറത്ത് ഞങ്ങളുടെ സെന്റർ ഫോർവേഡ് അദ്ദേഹത്തിന്റെ ഒരു കുത്താണ്. വെടിയുണ്ട പോലെ പന്ത് ടോർപിഡോ ഗോളിയെ ഉരസി കൂടുപോകി. ജനം കൂവലായി മാറി. ഡേയ്! ഒരു നിലവിളിയായിരുന്നു. പോർക്കാളയെപ്പോലെ മുഖം കുനിച്ച് റാവുത്തർ മാനേജരുടെ നേർക്ക് ചീറിയെടുക്കുന്നതാണ് കണ്ടത്. മാനേജർ ഓടിത്തുടങ്ങിയിരുന്നു. അടുത്ത നിമിഷം കാണികളും കളിക്കാരും തങ്ങൾ വരച്ച ചിത്രങ്ങൾ പോലെ വീർപ്പടക്കി നിൽക്കെ റെയിൽ താണ്ടി പാടം കടന്ന് ഭാരതപ്പുഴയുടെ മണലിലൂടെ രണ്ട് മനുഷ്യപ്പന്തുകൾ പമ്പരം ചുറ്റി ഓടുകയായിരുന്നു.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥകൾ. അവതരിപ്പിച്ചത് ഐശ്വര്യ.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവിധി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ കേൾക്കാം ആലപ്പുഴ എസ് വിജയകുമാറിന്റെ തവിൽ ലയവിന്യാസം കേൾക്കാം. രൂപകതാളം

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലയവിന്യാസം, തിരുവാരൂർ ആർ കൃഷ്ണമൂർത്തി മൃദംഗത്തിൽ വായിച്ചത്.
1: ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 29 മിനിറ്റ്.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം കോട്ടയം കൊലക്കേസ്. ഗായിക പി ലീല. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് ബി എ ചിദംബരനാഥ്.

ബിജു നാരായണനും സംഘവും പാടിയത്. ചിത്രം നാ താൻ കേസ് കൊട്. ONV കുറുപ്പിൻ്റെ രചന, ഔസേപ്പച്ചൻ്റെ സംഗീതം.

ചിത്രം മറ്റൊരു സീത, പാടിയത് ജയശ്രീ ആലപ്പുഴ, പി ഭാസ്കരൻ്റെ വരികൾ, സംഗീതം ദക്ഷിണമൂർത്തി.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി ദീപങ്ങൾ സാക്ഷി എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ ആലപിച്ച ഗാനം. രചന യൂസഫലി കച്ചേരി, ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്.
4: ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം, ആരാണ് ഈശ്വരൻ അല്ലെങ്കിൽ എവിടെയാണ് ഈശ്വരൻ, അതുമല്ലെങ്കിൽ എങ്ങനെയാണ് ഈശ്വരരൂപം, ഇങ്ങനെ ഈശ്വരനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടാവും. യഥാർത്ഥത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന ഒന്നില്ലേ? ഉണ്ടെങ്കിൽ എവിടെയാണ് ഈശ്വരൻ? എന്താണ് ഈശ്വരൻ്റെ രൂപം? തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ശരീരത്തിൽ ഓരോ കോശത്തിലും അല്ലെങ്കിൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെ ഓരോ കോശത്തിലും ദൈവമുണ്ട്. ഈശ്വര ചൈതന്യം തുടിക്കാത്ത ഒന്നും പ്രകൃതിയിലില്ല. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നൊരു ഗാനമുണ്ടല്ലോ. അതിൽ ഈശ്വരനെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. ദൈവത്തിന് അല്ലെങ്കിൽ ഈശ്വരന് ശരിയായ ഒരു രൂപമില്ല. എന്നാൽ മനുഷ്യരചിതമായ ചിത്രങ്ങളിൽ 3 തലയുള്ള ദൈവമുണ്ട്, 4

0: എട്ട് കൈകളുള്ള ദൈവമുണ്ട്. കഴുത്തിൽ പാമ്പും ശിരസിൽ ഗംഗയും ചന്ദ്രകലയുമുള്ള ദൈവമുണ്ട്. ഈശ്വരൻ പല പല പേരുകളിൽ അറിയപ്പെടുന്നു. നീലകണ്ഠൻ, അനന്തപത്മനാഭൻ, ബ്രഹ്മാവ്, മഹാവിഷ്ണു, പടച്ചോൻ, കർത്താവ്, അങ്ങനെ അങ്ങനെ. ഇവരെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന അനേകായിരം കഥകളുണ്ട്, ശ്ലോകങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ദൈവികമാണ്. ദൈവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്പലങ്ങൾ നിരവധി. ശബരിമല സന്നിധാനത്ത് തത്വമസി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അത് നീ തന്നെയാകുന്നു എന്നാണ് തത്വമസിയുടെ അർത്ഥം. അതായത് ഞാൻ തന്നെയാണ് നീ, അല്ലെങ്കിൽ നീ തന്നെയാണ് ഞാൻ എന്നാണ് ഇതിൻ്റെ വിശദീകരണം. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന അർത്ഥം. ഓം എന്ന ഒറ്റ പദത്തിലുണ്ട് എല്ലാം. ഓംകാരം എന്ന ആ പദം നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത്. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. ഈ പ്രകൃതിയിലെ എല്ലാ കാര്യവും സുഗമമായി ഒരു മുടക്കവുമില്ലാതെ നടക്കുന്നു. സൂര്യൻ കിഴക്കുതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, വെളുത്തവാവും കറുത്തവാവും ഉണ്ടാകുന്നു, കടലിൽ തിരമാലകൾ ആർത്തലയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി, അതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം. ആബേലച്ചൻ എഴുതിയ ഒരു പാട്ടുണ്ട്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂമിയിൽ എവിടെയുമില്ല ഈശ്വരൻ. എവിടെയാണ് ഈശ്വരൻ്റെ കാൽപ്പാടുകൾ എന്നും എവിടെയാണ് ഈശ്വരൻ്റെ സുന്ദരമായ ആ മുഖം എന്നും അദ്ദേഹം ആ പാട്ടിലൂടെ ചോദിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹം ഇങ്ങനെയൊരു നിഗമനത്തിലെത്തിച്ചേരുന്നു. അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരൻ, ഈശ്വരൻ്റെ വാസം അവിടെയാണ്, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. എത്ര അർത്ഥവത്തായ വരികൾ! ഈശ്വരൻ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ഉള്ളത് എന്നും സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം എന്നും നാം ഓർക്കുക.
1: ഡോക്ടർ കൃഷ്ണദാസ് ഇലയിടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.